0: സുഭാഷിതം പ്രൊഫസർ കെ ആർ സി പിള്ള നൂറനാട് അവതരിപ്പിക്കുന്നു.
1: ദുര്യോധനുമായുള്ള സന്ധി സംഭാഷണം പരാജയപ്പെട്ടെന്നും യുദ്ധം അനിവാര്യമാണെന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞപ്പോൾ കുന്തിദേവി അതീവ ദുഃഖിതയായി. തന്റെ സീമന്തപുത്രൻ ശത്രുപക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യുന്നതിൽ വ്യാകുലപ്പെട്ടു. കർണനെ നേരിട്ട് കണ്ട് പാണ്ഡവപക്ഷത്തേക്ക് വരാൻ അപേക്ഷിക്കണമെന്ന് തീരുമാനിച്ചു. കർണനും കുന്തിയും തമ്മിൽ നടന്ന സംവാദം മഹാകവി രവീന്ദ്രനാഥ ടാഗോർ 101 കിരണങ്ങൾ എന്ന പേരിൽ ഒരു മനോഹരമായ കവിതയാക്കി. ഒരു നദീതീരത്ത് കർണൻ സൂര്യനെ നോക്കി നിന്ന് ധ്യാനിക്കുകയാണ്. പിന്നിൽ ഒരു കാൽപെരുമാറ്റം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ധീരയോദ്ധാവ് കണ്ടത് കണ്ണുനീരണിഞ്ഞു നിൽക്കുന്ന കുന്തിദേവിയാണ്. ആര്? അർജുന മാതാവോ? ഇപ്പോൾ ഇവിടെ രാധേയനായ ഞാൻ അവിടത്തെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. മോനെ, ഞാൻ അർജുന മാതാവ് മാത്രമല്ല നിന്റെയും അമ്മയാണ്. എൻ്റെ ആദ്യത്തെ മകനാണ് നീ. കുന്തിദേവി വിതുമ്പി, അമ്മേ, കുലമോ ആഭിജാത്യമോ ഇല്ലാത്ത ഒരു സൂതപുത്രൻ മാത്രമാണ് ഞാൻ. എങ്കിലും അമ്മയുടെ വാക്കുകൾ എന്നെ കോൾമയിൽ കൊള്ളിക്കുന്നു. അവിടുത്തെ കൈകൾ എൻ്റെ നെറ്റിയിൽ ഒന്നു വയ്ക്കൂ. മോനെ, നിന്റെ സഹോദരരായ പാണ്ഡവരോട് ഒപ്പം നിന്ന് യുദ്ധം ചെയ്യേണ്ടവനാണ് നീ. അതിനായി എൻ്റെ കൂടെ വരണമെന്ന് അഭ്യർത്ഥിക്കാൻ വന്നതാണ് ഞാൻ. വരൂ മകനെ, നീ എന്നോട് അർഹിക്കാത്ത ദയയും സ്നേഹവും ഞാൻ ഭിക്ഷയായി യാചിക്കുകയാണ്. യാചിക്കുന്നവർക്ക് ഒന്നും തന്നെ നിഷേധിക്കാത്ത നിന്റെ സ്നേഹം നിറഞ്ഞ നിന്റെ അമ്മയ്ക്ക് ഭിക്ഷയായിട്ട് നൽകൂ. അമ്മേ, 10 വട്ടം സുജീവൻ പോലും നൽകാൻ എനിക്ക് സമ്മതമാണ്. അവിടുന്ന് ചോദിക്കുന്നത് എൻ്റെ സദ് യശസ്സാണ്. അമ്മ ആവശ്യപ്പെടുന്നതെല്ലാം തരുന്നതിനുള്ള മാർഗത്തിൽ ചരിക്കാനാണ്, അധർമ്മം ആചരിക്കാനാണ്. അതെനിക്ക് ഒരിക്കലും സാധിക്കില്ല. അമ്മേ, ക്ഷമിക്കണം. അമ്മയോട് എനിക്ക് കാലുഷ്യം ഒട്ടുമില്ല. അമ്മേ, ഒരു പിടച്ചിലൂടെ കുന്തി പറഞ്ഞു. ഞാൻ മയക്കുന്നു. ഫത്സനം മുഴുവൻ ഞാൻ കേൾക്കാം മോനെ. ഞാൻ അതിനെ അർഹതയാണ്. എന്ത് ഭവിച്ച ഒരു ഹൃദയമാണ് നിന്റെ മുൻപിൽ യാചിക്കുന്നത് എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? നീ ആദ്യമായാണ് ഒരു ദാന അഭ്യർത്ഥന നിരസിക്കുന്നത്. നിന്റെ മാതൃത്വം അവകാശപ്പെടുന്ന ഒരു സ്ത്രീയാണ്. നീ പറയുന്നതെല്ലാം ശരിയുമാണ്, അതെനിക്കറിയാം. നിന്റെ അമ്മ സ്വാർത്ഥയാണ്. പക്ഷേ ആത്മാർത്ഥത കൊണ്ട് ഞാൻ നേടിയത് കുടുങ്ങാത്ത വ്യഥയുടെ തീക്കുണ്ടമാണ് എന്ന് നീ അറിയണം. അമ്മ ഓർത്തു നോക്കൂ, ധനുർവേദ വിദ്യ പരീക്ഷാ സമയത്ത് ഞാൻ മുമ്പോട്ട് വന്നപ്പോൾ കൃപാചാര്യർ തടഞ്ഞു. ചോദിച്ചു, നിന്റെ അമ്മയാര്? കുലമേത്? ഞാൻ തലകുനിച്ചു. ഇത് രാജകുമാരന്മാർക്ക് മാത്രമുള്ള ഒരു മത്സരമാണ്, സൂതപുത്രന് ഉള്ളതല്ല. എൻ്റെ ആ ദയനീയാവസ്ഥയിൽ ദുര്യോധനൻ അംഗരാജ്യം എനിക്ക് വെച്ച് നീട്ടി. അപമാനത്തിൽ നിന്നും രക്ഷിച്ച ദുര്യോധനോട് ഇതിനു പകരം ഞാൻ എന്ത് തരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കർണ, നിന്റെ സൗഹൃദം എന്നോടൊപ്പം എന്നും ഉണ്ടാവണം എന്ന് മാത്രമാണ്, മറ്റൊന്നും എനിക്ക് വേണ്ട. അങ്ങനെയുള്ള ദുര്യോധനനെ ഉപേക്ഷിച്ച് എന്നെ പ്രസവിച്ചു എന്ന ഒറ്റ കാരണത്താൽ അമ്മ പറയുന്നത് എനിക്ക് അനുസരിക്കാനാവുമോ? പക്ഷേ അമ്മേ, അമ്മ ദുഃഖിക്കണ്ട, ഭയക്കണ്ട. അർജുന ഒഴികെയുള്ള ആ ഒരു പാണ്ഡവരെയും നേർക്ക് കിട്ടിയാൽ പോലും

0: ഞാൻ വധിക്കില്ല, അമ്മയുടെ മക്കൾ ജയിക്കും. പേരിനോ കീർത്തിക്കോ വിജയത്തിനോ ഒന്നും എന്റെ മനസ്സിൽ അതിന് സ്ഥാനവുമില്ല. അമ്മേ, യുദ്ധത്തിൽ ഞാൻ മരിച്ചാലും അർജുനൻ മരിക്കില്ല. അമ്മയ്ക്കപ്പോഴും 5 മക്കൾ ഉണ്ടാവും. എനിക്ക് സമാധാനമായി മരിക്കാൻ അമ്മ എന്നെ അനുവദിക്കണം. പോകുമുണ്ട് മോനെ എന്ന് ഒന്നുകൂടി വിളിക്കൂ. മോനെ, ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലം ഞാൻ അനുഭവിക്കുന്നു. ഒന്ന് വിങ്ങിപ്പൊട്ടി ഞാൻ പോകുന്നു. ആ മണൽപ്പരപ്പിലൂടെ കണ്ണുനീർ തൂകി നടന്ന് നീങ്ങുന്ന അമ്മയെ നോക്കി വർദ്ധിച്ച ദുഃഖഭാരത്തോടെ കർണൻ നിന്നു.
1: പ്രൊഫസർ KRC പിള്ള നൂറനാട് അവതരിപ്പിച്ച സുഭാഷിതമായിരുന്നു കേട്ടത്.

0: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിൽ നടത്തുന്ന ദ്വിദിന ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും വനിതാ ശിശുവികസന മേഖലയിലെ രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. ദേശീയപാത നവീകരണം ഉൾപ്പെടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ചർച്ചയിൽ വിഷയമായി. ഒരു വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമായ നടുക്കരയിലെ ജൈവ യൂണിറ്റ് പുനരുജ്ജീവിപ്പിച്ച് വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി TC സിദ്ദിഖ്. ജൈവ യൂണിറ്റ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 29 വരെ 9 ദിവസമാണ് സമ്മേളനകാലത്ത് സഭ ചേരുക. ബോർഡർ പട്ടികയിൽ പേര് ചേർക്കാനും തെറ്റുതിരുത്താനും സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും. UGC NET ഡിസംബർ സെഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് UGC NET.NTA.NIC.IN എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന് റാഞ്ചിയിൽ വൈകിട്ട് 7 PM. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകളാണിപ്പോൾ. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഉഷ മലരി. ജി കുമാരപിള്ള എഴുതിയ ഹൃദയോത്സവം എന്ന കവിത ആലാപനം അജയൻ പി ജയരാജ്, ഉദയഗീതം വി എം കുട്ടിയും സംഘവും പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, 7:15 ആരണികം ആയിരാരോഗ്യം, ചരിത്രത്തിൽ ഇന്ന് ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം, 7:55 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, നഗരപുരാണം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും, കൂടാതെ ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 165 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം സഞ്ചാരി തുടങ്ങി.

11:00 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 തിരയിപ്പുകൾ, 12:30 നവമാധുരി, 12:40 പ്രകാശധാര. ഫേസ് പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ എം നസിയ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:20 പ്രണയഗീതങ്ങൾ, 2:20 വെള്ളി വെളിച്ചം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 ലംഹെ സ്പോൺസേർഡ് പരിപാടി, 3:00 ഹലോ സന്ദേശ ഗാനം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 4:00 മഴവിൽ, 5:20 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, 5:45 പണ്ട് പണ്ട് പണ്ട്, 6:20 അറിയിപ്പ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ കൊക്കോ ഇനങ്ങളും സവിശേഷതകളും ഡോക്ടർ മിനിമോൾ ജെയസ് സംസാരിക്കുന്നു. 7:20 8:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 ഗസൽ, 9:30 സംഗീത സുധ, കെ എസ് ഗോപാലകൃഷ്ണൻ പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ, 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം, പ്രൊഫസർ കെ ആർ സി പിള്ള നൂറനാട് അവതരിപ്പിച്ചത്. 11:05 വിവിധ് ഭാരതി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി നമുക്ക് കാലാവസ്ഥ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്.

0: പ്രിയ ശ്രോതാക്കളെ, വാർത്തകളും വിശേഷങ്ങളും കുറച്ച് നല്ല പാട്ടുകളുമായി നമസ്തേ നന്ദപുരി ആരംഭിക്കുന്നു. പതിവ് പോലെ ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ജി കുമാരപിള്ളയുടെ ഹൃദയോത്സവം എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് അജയൻ പി. ജയരാജ്.

ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജി കുമാരപിള്ളയുടെ കവിത ഹൃദയോത്സവം. പാരായണം ചെയ്തത് അജയൻ പി. ജയരാജ്.

0: നമസ്തേ അനന്തപുരിയിൽ ഇനി ഉദയഗീത.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് വി എം കുട്ടിയും സംഘവും ആലപിക്കുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ആദിയോന്റെ തിരുനാമം പ്രകീർത്തിക്കാൻ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

0: വി എം കുട്ടിയും സംഘവും ആലപിച്ച ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാതപേരിയിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പത്രവൃത്താന്തം. ജി എസ് ടി നിയമം അനുസരിച്ച് ഇനി അറസ്റ്റില്ല. നിയമത്തിൽ നിലവിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് അധികാരം പൂർണ്ണമായി ഒഴിവാക്കാൻ 57-ാമത് ജി എസ് ടി കൌൺസിൽ ശുപാർശ ചെയ്തു. ഇതിനായി കേന്ദ്ര ജി എസ് ടി നിയമത്തിലെ 69-ാം വകുപ്പ് ഒഴിവാക്കും. ഗാർഹിക പീഡനം തടയുന്നതിനും അതിജീവിതയ്ക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി കേരള പോലീസ് പ്രത്യേക ദൌത്യസേന രൂപീകരിച്ചു. ഐ ജി അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ദൌത്യത്തിന് സ്പീക്കപ്പ് എന്നാണ് പേര്. സർക്കാർ സർവീസിലെ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയുടെ അടിസ്ഥാന യോഗ്യത എസ് എസ് എൽ സിയിൽ നിന്നും പ്ലസ് ടു വാക്കാൻ നടപടി തുടങ്ങി. പി എസ് സിയുടെ അടുത്ത വിജ്ഞാപനം മുതൽ പുതിയ യോഗ്യത നടപ്പാക്കും. പ്രശസ്ത ഹിന്ദി മറാഠി ചലച്ചിത്ര നടനും സംവിധായകനുമായ നാനേ പടേക്കർ ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ പുലർച്ചെ അന്തരിച്ചു. കവി, നോവലിസ്റ്റ്, നാടകകൃത്ത്, ഉപന്യാസകാരി എന്നീ നിലയിൽ ശ്രദ്ധേയയായ ആൻ കേഴ്സന് സാഹിത്യ നൊബേൽ, സമാധാന നൊബേൽ ഇന്നും സാമ്പത്തിക ശാസ്ത്ര നൊബേൽ തിങ്കളാഴ്ചയും പ്രഖ്യാപിക്കും. സൌദിയിൽ ഹൂതി ആക്രമണ ഭീഷണിയെ തുടർന്ന് ഇന്നലെ കൊച്ചിയിൽ നിന്നുള്ള 2 വിമാനങ്ങൾ റദ്ദാക്കി. രാത്രി 7:55 പുറപ്പെടേണ്ട ആകാശ് എയറിന്റെ റിയാദ് വിമാനവും 9:40 സൌദി എയർലൈനിന്റെ റിയാദ് വിമാനവുമാണ് റദ്ദാക്കിയത്. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് റാഞ്ചിയിൽ വൈകിട്ട് 7:00 മത്സരം.
1: കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കേരളം അതിരൂക്ഷമായ വൈദ്യുത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. മഴ ലഭ്യതയിലെ കുറവും ഉയർന്ന ചൂടും മൂലം വൈദ്യുതി ഉപയോഗം മുമ്പെങ്ങുമില്ലാത്ത വിധം ഉയർന്നതാണ് രാത്രികാലങ്ങളിലെ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിനും പവർ കട്ടിനും ഇടയാക്കിയത്. വർദ്ധിച്ചു വരുന്ന വൈദ്യുത ആവശ്യങ്ങൾക്കിടയിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈദ്യുതി വാങ്ങലിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകാൻ കേരളത്തിന് ഇനി സാധിക്കില്ല. പുനരുപയോഗയോഗ്യമായ ഊർജ സ്രോതസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ഊർജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സംസ്ഥാനം. സൌരോർജ്ജം, ലഘുജലവൈദ്യുത പദ്ധതികൾ, കാറ്റാടി യന്ത്രങ്ങൾ എന്നിവയിലൂടെ ഹരിതോർജ ഉൽപാദനം വർദ്ധിപ്പിച്ച് പരിസ്ഥിതി സൌഹൃദമായ ഒരു പുതിയ ഊർജ സംസ്കാരത്തിലേക്ക് കടക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്.
2: കേരളത്തിലെ ആവശ്യം സോളാർ ഉൽപാദിപ്പിക്കുന്നത് ഒരുപാട് പേരുണ്ട്.
1: കേരളത്തിന്റെ വർദ്ധിച്ചു വരുന്ന വൈദ്യുത ഉപയോഗവും സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ദീർഘകാല ഊർജ സ്വയം പര്യാപ്തത നയങ്ങളും വിശദീകരിക്കുന്നു വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്.
2: അതിന്റെ സബ്സിഡി കിട്ടുന്നത് കേന്ദ്ര പദ്ധതിയിലാണ് സബ്സിഡി കിട്ടുന്നത്. അതുപോലെ തന്നെ അത് രാത്രി കാലങ്ങളിലേക്ക് സൂക്ഷിക്കാനുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ്, അതിന് വേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം ബോധവൽക്കരണമാണ്. പിന്നെ പഞ്ചായത്തുകളെയും സഹകരണ സംഘങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അതിന് കമ്മ്യൂണിറ്റി സ്റ്റോറേജ്, ഒരാൾ മാത്രമല്ല ഒരു സമൂഹത്തിന്റെ ബാറ്ററി എനർജി സ്റ്റോറേജ്, പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ എനർജി രാത്രി കാലങ്ങളിൽ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്ന സ്റ്റോറേജ്.

0: വാക്ക് തന്നെ, ബാറ്ററി എനർജി സ്റ്റോറേജ്. അത് നടപ്പിലാക്കുന്നതിന് ഗവൺമെന്റ് ഇപ്പൊ ബഡ്ജറ്റിൽ തന്നെ ഒരു സ്കീം വെച്ചിട്ടുണ്ട്. അത് പഞ്ചായത്തുകളെയും അതുപോലെ തന്നെ സഹകരണ സംഘങ്ങളെയും കൂട്ടിച്ചേർത്ത് ജനങ്ങൾക്ക് സ്വന്തം നിലയ്ക്കോ അല്ലെങ്കിൽ സമൂഹമായിട്ടോ അത് ചെയ്യാൻ സാധിക്കും. ഉൽപാദനം ഒരുപാട് സാധ്യതകളുണ്ട്. റൂഫ് ടോപ്പ് കെട്ടിടങ്ങളുടെ മുകളിലുള്ള സോളാർ, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് സോളാർ, നമ്മളുടെ കായലുകളിലെല്ലാം വെക്കാൻ സാധിക്കുന്ന ഫ്ലോട്ടിംഗ് സോളാർ, ഇതെല്ലാം തന്നെ ചെയ്യാൻ ഒരുപാട് സ്ഥലം കേരളത്തിലുണ്ട്. സർക്കാർ ഓഫീസുകളിലെ സോളാർ പദ്ധതി ഇതെല്ലാം ആലോചിക്കുന്നു. അതിനി അഡീഷണൽ ആയിട്ട് ഒരു പ്രോത്സാഹന സബ്സിഡിയെ സംബന്ധിച്ച് അത് ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതിന് ബഡ്ജറ്റിൽ തന്നെ ഒരു പൊസിഷൻ വെച്ചിട്ടുണ്ട്, അതൊക്കെ യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ട് ആലോചിക്കുന്നത്.
1: തൃശൂർ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ 1000 വീടുകളെ കോർത്തിണക്കി നടപ്പാക്കിയ പുരപ്പുറ സോളാർ പദ്ധതിയുടെ വിജയത്തെക്കുറിച്ചും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഊർജ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും സംസാരിക്കുന്നു.
2: 2016 തന്നെ അതിന് തുടക്കം കുറിച്ച പഞ്ചായത്താണ് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത്.
1: തൃശൂർ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രാജു,
2: പുരപ്പുറ സോളാർ പദ്ധതി ഫലപ്രദമായിട്ട് ഒരു ഗ്രാമത്തിൽ 300 കുടുംബങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതിയിൽ അംഗമായത്. അത്തരമൊരു പ്രവർത്തനം ജനകീയ കൂട്ടായ്മയിൽ സംഘടിപ്പിക്കുന്നതിന് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ഗുണഭോക്താക്കളുടെ ഒരു സമിതി രൂപീകരിച്ചുകൊണ്ടാണ് പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ നമ്മൾ നേരിട്ട പ്രശ്നം, ഇതിൽ താല്പര്യമെടുത്ത മുഴുവൻ ആളുകൾക്കും ആവശ്യമായ പണം മുടക്കുന്നതിനുള്ള പരിമിതിയുണ്ടായിരുന്നു. ആ പരിമിതിയെ പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ മറികടക്കുകയാണ് ഉണ്ടായത്. അനർട്ട്, KTB തുടങ്ങിയുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ആ പ്രവർത്തനം തുടക്കം കുറിക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ 2022 കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് 350 വീടുകളാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 1175.32 kW ആണ് അതിന്റെ കപ്പാസിറ്റി ആയിരുന്നത്. 100,000+ യൂണിറ്റ് ജനറേഷൻ ആണ് നമുക്ക് അന്ന് ആ സമയത്ത് രൂപീകരിക്കാൻ കഴിഞ്ഞത്. ഇന്നത് ഒരു 4 times വർദ്ധിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തെരുവിളക്കിൽ കത്തിക്കുന്ന ഒരു പദ്ധതി ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തി. എല്ലാ ഓഫീസുകളും ഘടക സ്ഥാപനങ്ങളുടെ മേൽക്കൂരയിൽ സോളാർ സ്ഥാപിച്ചുകൊണ്ട് ആ പ്രവർത്തനം നടത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓൺഗ്രിഡ് സംവിധാനത്തിലാണ് KICB ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഏകദേശം 19,500 അതിന്റെ 30% സബ്സിഡിയോട് കൂടിയാണ് ആദ്യഘട്ടത്തിൽ ആ പദ്ധതി നടപ്പാക്കാനും വിജയിപ്പിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ഇതിന്റെയൊക്കെ തുടക്കത്തിലാണ് കഴിഞ്ഞ ഗവൺമെന്റ് കമ്മ്യൂണിറ്റി ബസ് എന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഒരു പദ്ധതി പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് പെരിഞ്ഞനത്തിനെ പ്രഖ്യാപിക്കേണ്ടായിരുന്നു. 2 crore പെരിഞ്ഞനം പഞ്ചായത്തിന് പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് ബജറ്റ് നിർദ്ദേശത്തിൽ ഉണ്ടായിരുന്നത്. ബജറ്റ് റിവിഷന്റെ ഭാഗമായിട്ട് ഇപ്പോ അതിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ ആ പദ്ധതിയിൽ 2 crore ഞങ്ങൾക്ക് ലഭിക്കും എന്ന പ്രതീക്ഷയിൽ അതുമായി ബന്ധപ്പെട്ട ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാനുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്.
1: ഇടുക്കി പാലക്കാട് തുടങ്ങിയ അനുയോജ്യമായ പ്രദേശങ്ങളിൽ കാറ്റാടിപ്പാടങ്ങൾ സ്ഥാപിക്കുന്നതിനെയും ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റുകൾ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകളെയും പറ്റി വ്യക്തമാക്കുന്നു.
3: ഫ്ലോട്ടിംഗ് സോളാർ, വിൻഡ് എനർജി തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ജലവൈദ്യുത പദ്ധതികൾക്ക് പകരക്കാരനായി മാത്രമല്ല
1: എനർജി മാനേജ്മെന്റ് സെന്റർ കേരള രജിസ്ട്രാർ BV സുഭാഷ് ബാബു,
3: അതിനെ ശക്തിപ്പെടുത്തുന്ന ഒരു കോംപ്ലിമെന്ററി ടെക്നോളജി ആയിട്ടാണ് നാം കാണേണ്ടത്. കേരളത്തിൽ തന്നെ ഇതിന്റെ മികച്ച മാതൃകകൾ നമുക്ക് ലഭ്യമാണ്. ബാണാസുര സാഗർ റിസർവോയർ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി, കായംകുളത്ത് 92 MW ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി, വെസ്റ്റ് കല്ലടയിലെ 50 MW ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി എന്നിവ ജലാശയങ്ങളുടെ ഉപരിതലം ഉപയോഗപ്പെടുത്തി ഭൂമി ഏറ്റെടുക്കാതെ തന്നെ വലിയ തോതിൽ സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ വ്യക്തമാക്കുന്നവയാണ്. അതുപോലെ പാലക്കാട് ഗ്യാപ്പ് പോലുള്ള കാറ്റിന്റെ സാധ്യതയുള്ള മേഖലകളിൽ വിൻഡ് എനർജി കൂടുതൽ വികസിപ്പിക്കുവാനും സാധിക്കും. സോളാർ പകൽ സമയത്ത് വൈദ്യുതി നൽകുമ്പോൾ വിൻഡ് ജനറേഷൻ അതിന്റെ വ്യത്യസ്തമായ സമയക്രമത്തിലൂടെ ആണ് ലഭിക്കുന്നത്. ഇത് റിന്യൂവൽ എനർജി മിക്സിനെ കൂടുതൽ സ്ഥിരതയുള്ളതാക്കാനായിട്ട് സഹായിക്കും. ഈ സോളാർ എനർജിയും വിൻഡ് എനർജിയും ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റോറേജ്, എനർജി സ്റ്റോറേജും കൂടെ ഇതിന്റെ കൂടെ കൊണ്ടുവരേണ്ടതുണ്ട്. എനർജി സ്റ്റോറേജ് മാത്രമല്ല എനർജി എഫിഷ്യൻസിയും ഈ ഒരു നെറ്റ്വർക്കിൽ കൊണ്ടുവരേണ്ടതുണ്ട്. രാവിലെ ഉൽപ്പാദിക്കപ്പെടുന്ന സോളാർ എനർജിയും അതുപോലെ വൈകുന്നേരങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് എനർജിയും ഇവയെല്ലാം സ്റ്റോർ ചെയ്ത് നമുക്ക് 24 hours നമുക്ക് ലഭ്യമാകുന്ന തരത്തിലേക്ക് ഉപയോഗിക്കാൻ കഴിയും. ഈ സോളാർ സ്റ്റോറേജിന്റെ സാധ്യത നമ്മൾ നോക്കുമ്പോൾ ബാറ്ററി സ്റ്റോറേജും അതോടൊപ്പം തന്നെ നമ്മൾ പമ്പ്ഡ് സ്റ്റോറേജ് നമുക്ക് പ്രധാനമായും ഉപയോഗപ്പെടുത്തേണ്ട ഒരു സാധ്യതയാണ്. കാരണം നമ്മുടെ ഭൗമശാസ്ത്രപരമായിട്ടുള്ള നമ്മുടെ സ്ഥിതി വെച്ച് പമ്പ്ഡ് സ്റ്റോറേജ് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് സ്റ്റോറേജിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടുതലായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടത് തന്നെയാണ്. ജലം, സൂര്യൻ, കാറ്റ്, ഊർജ്ജ സംഭരണം, ഊർജ്ജ കാര്യക്ഷമത എന്നിവ ഉപയോഗിച്ച് സമഗ്രമായ ഊർജ്ജ സംവിധാനത്തിലൂടെയാണ് കേരളത്തിന്റെ യഥാർത്ഥ ഊർജ്ജ സുരക്ഷയും സ്വയം പര്യാപ്തതയും കൈവരിക്കാൻ സാധിക്കുക.
4: പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ,
5: സാധാരണഗതിയിൽ ഇപ്പോൾ ഇന്ത്യയിലെ വൈദ്യുതി ഉൽപാദനം വളരെ കൂടിയിരുന്ന ഒരു കാലങ്ങളായിരുന്നു എന്നതിനാൽ കുറെ വർഷങ്ങളായി നാഷണൽ ഗ്രിഡിൽ നിന്ന് വൈദ്യുതി കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മുമ്പ് ഒരു ദീർഘകാല കരാറുണ്ടായിരുന്നു, അത് ചില രാഷ്ട്രീയ തർക്കങ്ങളാൽ അത് റദ്ദാക്കി എന്നത് വേറെ കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ദീർഘകാല കരാറുകളില്ല. എന്നാൽ കഴിഞ്ഞ വർഷത്തിന് ശേഷം നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം വലിയ തോതിൽ

0: ഉള്ള മാറ്റങ്ങൾ വരുത്തി. അതിലൊന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളിലെ ജലസംഭരണികളിലെ വെള്ളം കാര്യമായി കുറഞ്ഞു. ജലവൈദ്യുത ഉൽപ്പാദനത്തിന് നമുക്ക് കൂടുതൽ സാധ്യതകളുമില്ല. പുതിയ ജലവൈദ്യുത പദ്ധതികളായി പറയുന്നവയെല്ലാം തന്നെ പാതിരപ്പള്ളിയാണെങ്കിലും അതുപോലെയുള്ള പൂയംകുട്ടിയാണെങ്കിലും വളരെ ചെറുതാണ്. മാത്രമല്ല അത് കാലാവസ്ഥയെ ആശ്രയിക്കുന്നതാണ്, വലിയ തോതിൽ പാരിസ്ഥിതിക നാശമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ജലവൈദ്യുത പദ്ധതിയിൽ പുതിയ സാധ്യതകൾ നമ്മുടെ മുമ്പിലില്ല. നമുക്ക് സ്വന്തമായി ഇനി ഉണ്ടാക്കാൻ കഴിയുന്ന വൈദ്യുതി എന്ന് പറയുന്നത് സോളാർ വൈദ്യുതിയാണ്. അപ്പൊ സോളാർ അത് ശേഖരിക്കപ്പെടണം. സ്റ്റോറേജ് ബാറ്ററി സംവിധാനം എന്നത് വളരെ വില കൂടിയതും വളരെ എന്താ പറയുക ബുദ്ധിമുട്ടുള്ളതുമായ ഒന്നാണ്. നമ്മുടെ വീട്ടിലെ ഇൻവെർട്ടറിൽ തന്നെ എത്ര വലിയ ബാറ്ററിയാണ് നമ്മൾ ചെറിയൊരു വീട്ടിലേക്ക് വേണ്ടി സ്റ്റോർ ചെയ്യുന്നത്, അതിനുവേണ്ട സംവിധാനം ഒക്കെ ഉണ്ട്. ഇപ്പൊ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് സോളാർ വൈദ്യുതിയിൽ നിന്ന് അത് സ്റ്റോർ ചെയ്ത് രാത്രി കൂടി ഉപയോഗിക്കാവുന്ന തരത്തിൽ അവർ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പകൽ മാത്രം പ്രവർത്തിക്കുന്ന നമ്മുടെ ഓഫീസുകൾ, സ്കൂളുകൾ, അതുപോലെയുള്ള സംഗതികൾ, അവരെല്ലാം തന്നെ വൈദ്യുതി സോളാറിൽ ഉപയോഗിക്കണം. കാരണം രാത്രി ആയാലും അവർക്ക് പണിയില്ല. കേരളത്തിൽ വലിയ തോതിൽ മാറ്റം വരും.
1: ഊർജ ഉൽപാദനത്തോടൊപ്പം തന്നെ പ്രധാനം അത് പാഴാക്കാതെ ഉപയോഗിക്കുക എന്നതാണെന്നും വീട്ടിലെ വൈദ്യുത ഉപകരണങ്ങളിൽ വൈദ്യുതി ലാഭിക്കുന്നതിനുള്ള എനർജി ഓഡിറ്റിംഗ് ശീലങ്ങളെ കുറിച്ചും വിശദമാക്കുന്നു.
2: പ്രത്യേകിച്ചും ഗാർഹിക മേഖലയിൽ വൈകിട്ട് 6 മണി മുതൽ വൈകിട്ട് 10 മണി വരെയുള്ള സമയത്ത് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ ചെറിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ തന്നെ പീക്ക് ലോ ഡിമാൻഡ് ഗണ്യമായി കുറയ്ക്കുന്നതിന് സാധിക്കും.
1: എനർജി ടെക്നോളജിസ്റ്റ് ജോൺസൺ ഡാനിയൽ.
2: പ്രത്യേകിച്ചും ഈ സമയത്തുള്ള ഊർജ ഉപയോഗം കൂടിയ വസ്തുക്കളായ പമ്പ് സെറ്റുകൾ, വാഷിംഗ് മെഷീനുകൾ, ഇൻഡക്ഷൻ കുക്കർ, അയൺ ബോക്സ് ഇവയുടെ ഉപയോഗം നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എയർ കണ്ടീഷനുള്ള വീടുകളിൽ പ്രത്യേകിച്ചും വൈകുന്നേരം 6 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് ഇത്തരത്തിലുള്ള ഊർജത്തിന്റെ ഉപയോഗം കൂടിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അന്തരീക്ഷത്തിലെ താപനില ഉയർന്നതനുസരിച്ച് എയർ കണ്ടീഷനുകളുടെ വൈദ്യുതി ഉപയോഗവും ഗണ്യമായി കൂടുന്നു. അതായത് അന്തരീക്ഷത്തിലെ താപനില ഓരോ ഡിഗ്രി കൂടുന്നതനുസരിച്ച് എയർ കണ്ടീഷനുകളുടെ വൈദ്യുതി ഉപയോഗത്തിലും അതനുസരിച്ചുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ട് എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ താപനില 25 ഡിഗ്രിയിലോ 26 ഡിഗ്രിയിലോ സെറ്റ് ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക. ഓരോ ഡിഗ്രി കുറയുന്നതനുസരിച്ച് വൈദ്യുതിയുടെ ഉപയോഗം 6% വരെ വർദ്ധിക്കുന്നുണ്ട്. അതേപോലെ 25 ഡിഗ്രിയിൽ സെറ്റ് ഇരിക്കുന്നത് 26 ലേക്ക് മാറ്റുന്ന സമയത്ത് 6% വരെ വൈദ്യുതിയുടെ ഉപയോഗം കുറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എയർ കണ്ടീഷനുകളുടെ സെറ്റിംഗ് ടെമ്പറേച്ചർ 25ലോ 26ലോ ആക്കുന്നതിന് ശ്രദ്ധിക്കുക. പീക്ക് ലോഡ് സമയത്ത് സീലിംഗ് ഫാനുകൾ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഊർജ കാര്യക്ഷമതയോടെ കൂടിയ BLDC സീലിംഗ് ഫാനുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതുമൂലം വൈദ്യുതിയുടെ ഉപയോഗം 3ലൊന്നായിട്ട് കുറയ്ക്കുന്നതിന് സാധിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിന്റെ റെഗുലേറ്റർ സെറ്റ് ചെയ്ത് സ്പീഡ് ക്രമീകരിക്കുകയാണെങ്കിൽ അതുവഴിയും വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ വൈദ്യുതി വാഹനങ്ങളുടെ എണ്ണം കേരളത്തിൽ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. കഴിയുന്നതും പീക്ക് ലോഡ് സമയത്ത് വൈകിട്ട് 6 മണിക്കും 10 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് ശ്രമിക്കാതിരിക്കുക. 10 മണിക്ക് ശേഷമോ പകൽ സമയത്തോ കഴിയുന്നതും നമുക്ക് ഈ വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യാവുന്നതാണ്. അലങ്കാര ലൈറ്റുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് ശ്രദ്ധിച്ചാൽ ഇതും പീക്ക് ലോഡ് ഡിമാൻഡ് കുറയ്ക്കുന്നതിന് സാധിക്കും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോട് തന്നെ ഒരു പരിധിവരെ നമ്മുടെ പീക്ക് ലോഡ് ഡിമാൻഡ് കുറയ്ക്കുന്നതിലും വൈകിട്ട് 6 മണിക്കും 10 മണിക്കും ഇടയിലുള്ള ഈ വൈദ്യുതി നിയന്ത്രണം ഗണ്യമായി കുറയ്ക്കുന്നതിനും ഒരു പരിധിവരെ നമുക്ക് സഹായിക്കും.
1: ഹരിത ഊർജത്തിലേക്ക് മാറുക എന്നത് പരിസ്ഥിതി സംരക്ഷണത്തിന് മാത്രമല്ല സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും അത്യാവശ്യമാണ്. മേൽക്കൂര സോളാർ പാനലുകൾ സ്ഥാപിച്ചും വൈദ്യുത ദുരുപയോഗം കുറച്ചും ഓരോ പൌരനും ഊർജ ഉൽപാദകനും സംരക്ഷകനുമായി മാറാൻ സാധിക്കും. സ്വയം പര്യാപ്തവും ഹരിതാഭവുമായ ഒരു കേരളത്തിനായി നമുക്ക് ഒറ്റക്കെട്ടായി കാൽവയ്പുകൾ നടത്താം.
3: പ്രഭാതപേരി വീണ്ടും എത്തും നാളെ രാവിലെ ഇതേ സമയം.
4: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
6: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരി തുടരും.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. കർഷകർക്കിടയിൽ നിരന്തര ബോധവൽക്കരണവും സാങ്കേതിക വിദ്യാ കൈമാറ്റവും ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. സംസ്ഥാനത്തെ റോഡ് വികസനം. മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ മഴ കനക്കും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം വൈകിട്ട് റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി. വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ദ്വിദിന ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും വനിതാ ശിശുവികസന മേഖലയിലെ രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. സഹകരണം ശക്തിപ്പെടുത്തുക, ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്ത ബോധം വളർത്തുക, കേന്ദ്ര സംസ്ഥാന സഹകരണം മെച്ചപ്പെടുത്തി പ്രവർത്തന ഫലങ്ങൾ വേഗത്തിലാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഉച്ചകോടി നടത്തുന്നത്. പോഷകാഹാരം, പ്രാഥമിക വിദ്യാഭ്യാസം, ശിശു സംരക്ഷണം, സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും എന്നീ നാല് പ്രധാന വിഷയങ്ങളിലാണ് ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജി എസ് ടി കൌൺസിൽ അംഗീകരിച്ച പുതിയ ജി എസ് ടി പരിഷ്കരണ നടപടികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. അറസ്റ്റ് വ്യവസ്ഥകൾ ഒഴിവാക്കുക, കുറ്റവിമുക്തമാക്കൽ നടപടിക്രമങ്ങൾ ലളിതമാക്കുക തുടങ്ങിയ ശുപാർശകൾ ഗുണപരമായ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കർഷകർക്കിടയിൽ നിരന്തര ബോധവൽക്കരണവും കൃഷിയിടത്തിലെ സാങ്കേതിക വിദ്യാ കൈമാറ്റവും ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. റാഞ്ചിയിലെ ഗർഗത്തംഗയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ ബയോടെക്നോളജിയിലെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 119 കോടി രൂപ ചെലവ് വരുന്ന പുതിയ ഗസ്റ്റ് ഹൌസിനും കേന്ദ്രമന്ത്രി തറക്കല്ലിട്ടു. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത ക്യാൻസർ മരുന്നുകളുടെ വിതരണത്തിലും വിൽപ്പനയിലും ഈടാക്കുന്ന മാർജിനുകൾക്ക് എം ആർ പിയുടെ 30% പരിധി ഏർപ്പെടുത്താൻ കേന്ദ്രം അനുമതി നൽകി. നടപടിയിലൂടെ മരുന്നുകളുടെ വിലയിൽ 70% വരെ കുറവുണ്ടാകുമെന്നും അതുവഴി ക്യാൻസർ രോഗികൾക്ക് പ്രതിപക്ഷം 2500 കോടി രൂപ ലാഭിക്കാൻ കഴിയുമെന്നും കേന്ദ്ര രാസവള മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. ദേശീയപാതാ നവീകരണം ഉൾപ്പെടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ചർച്ചയിൽ വിഷയമായി. ദേശീയപാത 66 വികസനം വേഗത്തിലാക്കാനും ഇതിന് പുഴമണൽ ലഭ്യമാക്കാനും തീരുമാനമായതായി മുഖ്യമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഒരു വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമായ നടൂക്കരയിലെ ജൈവ യൂണിറ്റ് പുനരുജ്ജീവിപ്പിച്ച് പ്രവർത്തനക്ഷമമാക്കാൻ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. ജൈവ യൂണിറ്റ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ ജനങ്ങളുടെ ചിന്തകളെയും രാഷ്ട്രീയ ബോധത്തെയും സ്വാധീനിച്ച ശക്തമായ മാധ്യമമായിരുന്നു നാടകമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അയ്യങ്കാളി ഹാളിൽ സംഘടിപ്പിച്ച സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടക്കാലത്തെ ക്ഷീണത്തിനുശേഷം നാടകവേദിയിലേക്ക് പുതിയ തലമുറ വീണ്ടും എത്തുന്നത് പ്രതീക്ഷ നൽകുന്നതാണെന്നും മികച്ച സിനിമകൾ എത്രയുണ്ടെങ്കിലും വേദിയിൽ നേരിട്ട് അവതരിപ്പിക്കുന്ന നാടകം നൽകുന്ന അനുഭവത്തിനും ആസ്വാദനത്തിനും പകരം മറ്റൊന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യ

0: ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടിയിൽ ഇന്ന് ത്രിപുരയിലെ അഭിലാഷ ജില്ല, വൈബ്രന്റ് വില്ലേജസ് എന്നീ പദ്ധതികളിലൂടെ ഈ കാഴ്ചപ്പാട് എങ്ങനെ പ്രാവർത്തികമാക്കി എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്.
1: നിതി ആയോഗിന്റെ അഭിലാഷ ജില്ലാ പദ്ധതിക്ക് കീഴിൽ ത്രിപുരയിലെ ഉൾപ്രദേശമായ ധലൈ ജില്ലയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടായി. മാതൃശിശു ആരോഗ്യം, പ്രാഥമിക വിദ്യാഭ്യാസം, പഠന നിലവാരം, സൂക്ഷ്മ ജലസേചനം, ഗ്രാമീണ റോഡ് ഗതാഗതം എന്നീ മേഖലകളിൽ നടപ്പിലാക്കിയ കൃത്യമായ ഇടപെടലുകൾ ജില്ലയുടെ സാമൂഹിക സാമ്പത്തിക നിലവാരം ക്രമേണ മെച്ചപ്പെടുത്തി. ബംഗ്ലാദേശ് ത്രിപുര അതിർത്തിയിൽ വൈബ്രന്റ് വില്ലേജസ് പദ്ധതി അതിർത്തി ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമായ കേന്ദ്രമാക്കി മാറ്റുകയാണ്. ആധുനിക ഡിജിറ്റൽ ശൃംഖലകൾ, എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന റോഡുകൾ, കുടിവെള്ളം, സൌരോർജ്ജം എന്നിവയിലൂടെ അടിസ്ഥാന സൌകര്യ രംഗത്തെ ദീർഘകാലത്തെ കുറവുകൾ പരിഹരിക്കാനും ഇതിലൂടെ കഴിഞ്ഞു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിലെ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കിടയിൽ അടുത്ത ദിവസം തന്നെ തപാൽ ഉരുപ്പടികൾ എത്തിക്കുന്ന അഷ്വർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് തപാൽ വകുപ്പ് തുടക്കം കുറിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ തപാൽ ഓഫീസുകളെ ബന്ധിപ്പിച്ച് സ്പീഡ് പോസ്റ്റ് രേഖകളും പാർസലുകളും അടുത്ത ദിവസം തന്നെ വിതരണം ചെയ്യുന്ന പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയും തിരിച്ചും പ്രത്യേക വാനിലൂടെ തപാൽ ഉരുപ്പടികൾ കൊണ്ടുപോകാനായി ആരംഭിച്ച സംവിധാനമാണ് പുതിയ സേവനത്തിനായി പ്രയോജനപ്പെടുത്തുന്നത്. ഫ്ളൈ ദുബായ് പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ ആദരിക്കാനായുള്ള പ്രത്യേക തപാൽ കവർ പ്രകാശനവും ശുചീകരണ തൊഴിലാളികളെ തപാൽ വകുപ്പ് ആദരിക്കുന്ന ചടങ്ങും ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും.
0: വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തെറ്റുതിരുത്താനും സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും. അപേക്ഷകർ ഫോറം 6 മാത്രം സിറ്റിസൺ സർവീസ് പോർട്ടൽ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴി സമർപ്പിക്കാം. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. റാഞ്ചിയിൽ വൈകിട്ട് 7 മത്സരം. 5 മത്സര പരമ്പരയിൽ ആദ്യ മത്സരം ജയിച്ച് ഇന്ത്യ 1-0 മുന്നിലാണ്. കായിക താരങ്ങളുടെ വളർച്ചയിൽ രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ടെന്ന് ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ ഡബിൾസ് വെങ്കല മെഡൽ നേടിയ അർജുൻ എംആർ പറഞ്ഞു. ബാഡ്മിന്റൺ അക്കാദമികളിലൂടെ പരിശീലന രംഗത്തേക്ക് കടക്കാൻ ആഗ്രഹമുണ്ടെന്നും അർജുൻ കോഴിക്കോട് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ആദരിക്കൽ ചടങ്ങിൽ പറഞ്ഞു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സ് എഫ്സിയും ഫോസ കൊച്ചി എഫ്സിയും ഇന്ന് കണ്ണൂരിൽ ഏറ്റുമുട്ടും. അവസാനത്തെ 2 മത്സരത്തിലും തോൽവി അറിയാതെയാണ് ഫോസ കൊച്ചി കണ്ണൂരിലെത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കെ ഒ ശശിധരൻ.
3: ആദ്യ മത്സരത്തിൽ മലപ്പുറം എഫ്സിയെയും രണ്ടാം മത്സരത്തിൽ തൃശൂർ മാജിക് എഫ്സിയെയും തോൽപ്പിച്ചാണ് ഫോഴ്സ കൊച്ചി മത്സരിക്കാനായി കണ്ണൂരിലെത്തുന്നത്. തിരുവനന്തപുരം കൊമ്പൻസിനെതിരെ പെനാൽറ്റിയിൽ തോറ്റാണ് കണ്ണൂർ വാരിയേഴ്സിന്റെ വരവ്. സ്വന്തം ആരാധകർക്ക് മുന്നിൽ വിജയിച്ച് ശക്തമായ തിരിച്ചുവരവ് നടത്താനുള്ള ശ്രമത്തിലാണ് വാരിയേഴ്സ്. ഇന്ന് വിജയിക്കുന്ന ടീമിന് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്താം. 2 മത്സരം വീതം പൂർത്തിയാക്കിയ ഇരു ടീമുകളും 2-3 സ്ഥാനത്താണ്. ഫോഴ്സ കൊച്ചിക്ക് 5 കണ്ണൂർ വാരിയേഴ്സിന് 4. ഇന്ന് രാത്രി 7:30 മുതൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം.
0: റിയാദിലെ അബഹ അന്താരാഷ്ട്ര വിമാനത്താവളം, കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവ ലക്ഷ്യമാക്കി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണങ്ങളെ ഇന്ത്യ അപലപിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യമിടുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ രാജ്യം അനുശോചനം അറിയിച്ചു. സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമെങ്കിൽ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്നും റിയാദിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. നിലവിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളോ വാർത്തകളോ പ്രചരിപ്പിക്കുകയോ റീപോസ്റ്റ് ചെയ്യുകയോ ചെയ്യരുതെന്ന് എംബസി ഇന്ത്യൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. മലപ്പുറം ജില്ലയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ പടിഞ്ഞാറേക്കര സൺസെറ്റ് ബീച്ച് പാർക്ക് ടൂറിസം പദ്ധതി മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ പ്രദേശങ്ങൾ മെച്ചപ്പെട്ട പദ്ധതികളും നവീകരണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വാഹനാപകടത്തിൽപ്പെട്ട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിന് നീതി ലഭിക്കാൻ ആത്മാർത്ഥമായ ഇടപെടലുകളും ശ്രമങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ കെ എം ബഷീർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UGC നെറ്റ് ഡിസംബർ സെക്ഷൻ

0: വികസനം മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ മഴ കനക്കും, ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം വൈകിട്ട് റാഞ്ചിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്തേ, അനന്തപുരി തുടരുന്നു. ഇനി ഇന്നത്തെ ചോദ്യമാണ്, ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഇന്ത്യൻ വ്യോമസേനയിലെ നോൺ മെഡിക്കൽ വിഭാഗത്തിൽ എയർ വൈസ് മാർഷൽ പദവിയിലെത്തുന്ന ആദ്യ വനിത ആരാണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചോളൂ. ഇന്ത്യൻ വ്യോമസേനയിലെ നോൺ മെഡിക്കൽ വിഭാഗത്തിൽ എയർ വൈസ് മാർഷൽ പദവിയിലെത്തുന്ന ആദ്യ വനിത ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തയ്ക്ക് ശേഷം കേൾക്കാം.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഫേസ് പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഡോക്ടർ എം നസിയ സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
2: നമസ്തേ അനന്തപുരിയിൽ, ഇനി
3: കാർഷിക മേഖലാ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 13-14 ദിവസങ്ങളിൽ പോഷക സമൃദ്ധം സ്വാദിഷ്ടം പരിപാടിയുടെ ഭാഗമായി സംരംഭകത്വ സാധ്യത നിറഞ്ഞ നൂതന അച്ചാറുകൾ എന്ന വിഷയത്തിൽ ദ്വിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1,000 രൂപ. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9400483754. നമ്പർ ഒരിക്കൽ കൂടി: 9400483754. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 23-24 തീയതികളിലായി കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ ക്ഷീരസംഘം ഭരണസമിതി അംഗങ്ങൾക്ക് പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലനത്തിന് താൽപര്യമുള്ളവർ ഈ മാസം 14 വൈകുന്നേരം 5 മണിക്ക് മുൻപായി ഇനി പറയുന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യുക: 0495241457. നമ്പർ ഒരിക്കൽ കൂടി: 0495241457. ആധാർ കാർഡിന്റെ പകർപ്പ് പരിശീലനത്തിനെത്തുന്നവർ ഹാജരാക്കേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെയും സാമൂഹിക സുരക്ഷാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി അമ്പലവയൽ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്ന 6 മാസത്തെ സൌജന്യ ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പി പരിശീലന കോഴ്സിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 29. 18 വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അപേക്ഷിക്കാം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രതിദിന സ്റ്റൈപ്പൻഡും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 7306195043, 7306465654. വെള്ളായണി കാർഷിക കോളേജ് നടപ്പാക്കുന്ന കസ്റ്റോഡിയൻ കർഷക ശാക്തീകരണ പദ്ധതിയിലേക്ക് ജില്ലയിലെ കർഷകർക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത വിളകളും വിത്തുകളും നാടൻ പശു, ആട്, പന്നി, കോഴി, താറാവ്, തനത് മത്സ്യയിനങ്ങൾ എന്നിവ സംരക്ഷിക്കുന്ന കർഷകർക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൌജന്യ കാർഷിക കിറ്റ് നൽകും. കർഷക സംഗമം, ആദരിക്കൽ, വിത്ത് കൈമാറ്റം, പരമ്പരാഗത വിഭവങ്ങളുടെ പ്രദർശനം, വിപണനമേള എന്നിവയും സംഘടിപ്പിക്കും. റബ്ബറിലെ ഇലരോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്ന ക്രൗൺ ബഡ്ഡിംഗ് രീതിയെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിലേക്ക് വിളിക്കാം. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ എഡ്വിൻ പ്രേം മറുപടി നൽകുന്നു. ഇന്ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ ഇനി പറയുന്ന കോൾ സെന്റർ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്: 0481257662. നമ്പർ ഒരിക്കൽ കൂടി: 0481257662. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 27, 28, 29 തീയതികളിൽ കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ ക്ഷീരസംഘം ലാബ് അസിസ്റ്റന്റ്, പ്രൊക്യൂർമെന്റ് അസിസ്റ്റന്റ് എന്നിവർക്കായി പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലനത്തിന് താൽപര്യമുള്ളവർ ഈ മാസം 23 വൈകുന്നേരം 5 മണിക്ക് മുൻപായി ഇനി പറയുന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യുക: 0495241457. നമ്പർ ഒരിക്കൽ കൂടി: 0495241457. ആധാർ കാർഡിന്റെ പകർപ്പ് പരിശീലനത്തിനെത്തുന്നവർ ഹാജരാക്കേണ്ടതാണ്. ഭാരത സർക്കാർ സ്ഥാപനമായ SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം പത്തനംതിട്ടയിൽ ഈ മാസം 12 മുതൽ ആരംഭിക്കുന്ന കൂൺ ബട്ടൺ കൂൺ കൃഷി, കൂൺ കൃഷിയെ ബാധിക്കുന്ന രോഗങ്ങളും അവയുടെ പരിഹാരങ്ങളും, കൂൺവിത്ത് ഉൽപ്പാദനം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ 10 ദിവസത്തെ സൌജന്യ പരിശീലന ക്ലാസ് ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0468299923830301. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: വല്ലത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 പ്രായോജകർ വല്ലത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം കൊച്ചി
1: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: Bro, this offer is massive. Total aura. You got a lock-in.
2: No cap. Pure vibes. Pittapillil Saturday surprise sale il neckband mudal soundbar vare free aa.
3: Ivarude slang search cheythu thalavedane aagunnavinekkal nallathu Pittapillil poi pudhiya smartphone vaangunnava.
4: October 10 Pittapillil Saturday surprise sale. Ella smartphone purchase inum purchase value anusarichu urappaya sammanangal.
5: Namaste endavuril ini charithrathil ee divasathinte pradhaniyathe kurichu ariyam.
6: ചരിത്രത്തിൽ ഇന്ന് ലോകമെമ്പാടും എല്ലാ വർഷവും ഒക്ടോബർ 9 ലോക തപാൽ ദിനമായി ആചരിക്കുന്നു. 1874 ഒക്ടോബർ 9 സ്വിറ്റ്സർലാൻഡിലെ ബേൺ നഗരത്തിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിന്റെ ഓർമ്മ പുതുക്കാനാണ് ഈ ദിവസം തപാൽ ദിനമായി തിരഞ്ഞെടുത്തത്. 1969 ജപ്പാനിലെ ടോക്കിയോയിൽ നടന്ന യൂണിവേഴ്സൽ പോസ്റ്റൽ കോൺഗ്രസിലാണ് ഒക്ടോബർ 9 ലോക തപാൽ ദിനമായി പ്രഖ്യാപിച്ചത്. 1949 ഒക്ടോബർ 9 സ്വതന്ത്ര ഇന്ത്യയിൽ ടെറിട്ടോറിയൽ ആർമി അഥവാ പ്രാദേശിക സേന ഔദ്യോഗികമായി നിലവിൽ വന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലായ സി രാജഗോപാൽ ആചാര്യയാണ് ഈ സേനയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഒക്ടോബർ 9 ടെറിട്ടോറിയൽ ആർമി ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നു. 1976 ഒക്ടോബർ 9 മുംബൈയും ലണ്ടനും തമ്മിൽ അന്താരാഷ്ട്ര ഡയറക്ട് ഡയലിംഗ് സേവനം നിലവിൽ വന്നത്. ഇന്ത്യയിൽ ഇത് ISD ടെലിഫോൺ സേവനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓപ്പറേറ്റർമാരുടെ സഹായമില്ലാതെ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് നേരിട്ട് ഫോൺ വിളിക്കാൻ സാധിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ISD സേവനമായിരുന്നു ഇത്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഓവർസീസ് കമ്മ്യൂണിക്കേഷൻ സർവീസാണ് ഈ അന്താരാഷ്ട്ര കമ്മ്യൂണിക്കേഷൻ സംവിധാനം നിയന്ത്രിച്ചിരുന്നത്. പിന്നീട് ഈ OCS ആണ് നമ്മൾ ഇന്ന് കാണുന്ന വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡായി മാറിയത്. 2012 ഒക്ടോബർ 9 പെൺകുട്ടികളുടെ വിദ്യാഭ്യാസാവകാശങ്ങൾക്കായി പോരാടിയ മലാല യൂസഫ് സായിക്ക് നേരെ പാകിസ്ഥാനിലെ സ്വാത് താഴ്വരയിൽ വെച്ച് തെഹ്രീഖെ താലിബാൻ പാകിസ്ഥാൻ തീവ്രവാദികൾ വധശ്രമം നടത്തിയത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മലാലയെ ആദ്യം പാകിസ്ഥാനിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ലണ്ടനിലെ ബെർമിംഗ്ഹാമിലേക്കും മാറ്റി. നീണ്ട നാളത്തെ ചികിത്സകൾക്കും ശസ്ത്രക്രിയകൾക്കും ഒടുവിൽ അവർ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. താലിബാന്റെ വെടിയുണ്ടകൾ മലാലയുടെ ശബ്ദത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിലും അത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ആഗോള പ്രസ്ഥാനമായി മാറി.
5: ലോക പ്രശസ്ത വിപ്ലവകാരിയായ ചെഗുവേര 1967 ഒക്ടോബർ 9 ബൊളീവിയയിൽ വെച്ച് വധിക്കപ്പെട്ടത്. ബൊളീവിയൻ സൈന്യത്തിന്റെ പിടിയിലായ അദ്ദേഹത്തെ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA സഹായത്തോടെ ലാ ഹിഗ്വേര എന്ന ഗ്രാമത്തിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഒക്ടോബർ 8 ബൊളീവിയൻ കാടുകളിൽ വെച്ച് നടന്ന ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ചെഗുവേരയെ സൈന്യം ജീവനോടെ പിടികൂടി. തൊട്ടടുത്ത ദിവസമായ ഒക്ടോബർ 9 അന്നത്തെ ബൊളീവിയൻ പ്രസിഡന്റ് റെനെ ബാരിയൻ റോസ് അദ്ദേഹത്തെ വധിക്കാൻ ഉത്തരവിട്ടത്. വധിക്കപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ഒരു രഹസ്യ സ്ഥലത്ത് കുഴിച്ചുമൂടി. പിന്നീട് 30 വർഷങ്ങൾക്ക് ശേഷം 1997 ആ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ക്യൂബയിലേക്ക് കൊണ്ടുപോയി ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കുകയും ചെയ്തത്. വിഖ്യാത നർത്തകനും കേരള നടനത്തിന്റെ ഉപജ്ഞാതാവുമായ ഗുരു ഗോപിനാഥ് എന്ന പെരുമാനൂർ ഗോപിനാഥൻ പിള്ള അന്തരിച്ചത് 1987 ഒക്ടോബർ 9 എറണാകുളം ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഭാരത കലോത്സവ വേദിയിൽ രാമായണം നൃത്തനാടകത്തിൽ ദശരഥ മഹാരാജാവായി അഭിനയിച്ചുകൊണ്ടിരിക്കെയാണ് അദ്ദേഹം കുഴഞ്ഞുവീണ് അന്തരിച്ചത്. കഥകളിയുടെ കടുപ്പമേറിയ നിയമങ്ങളിൽ മാറ്റം വരുത്തി സാധാരണക്കാർക്കും ആസ്വദിക്കാൻ പാകത്തിൽ അദ്ദേഹം രൂപപ്പെടുത്തിയ പുതിയ നൃത്തരൂപമാണ് കേരള നടനം. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ രത്തൻ നവൽ ടാറ്റ അന്തരിച്ചത് 2024 ഒക്ടോബർ 9. 1991 ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനായി ചുമതലയേറ്റ അദ്ദേഹം ടാറ്റ കമ്പനിയെ ഒരു ആഗോള ബ്രാൻഡാക്കി മാറ്റി. ടാറ്റ ഗ്രൂപ്പിന്റെ ലാഭത്തിന്റെ സിംഹഭാഗവും ടാറ്റ ട്രസ്റ്റുകൾ വഴി ആരോഗ്യം, വിദ്യാഭ്യാസം, ഗ്രാമീണ വികസനം തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം മാറ്റിവെച്ചു. രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ ഉയർന്ന സിവിലിയൻ ബഹുമതികൾ നൽകി ആദരിച്ചിട്ടുണ്ട്. ക്രൂരമായ ജൂത കൂട്ടക്കൊലയുടെ കാലഘട്ടത്തിൽ മാനവികതയുടെ പ്രകാശഗോപുരമായി മാറിയ ജർമ്മൻ വ്യവസായി ഓസ്കാർ ഷിൻഡ്ലർ അന്തരിച്ചത് 1974 ഒക്ടോബർ 9. ഹിറ്റ്ലറുടെ നാസി പാർട്ടിയിൽ അംഗമായിരുന്നിട്ടുകൂടി സ്വന്തം ജീവനും സമ്പത്തും

0: പണയപ്പെടുത്തി. 1200 ജൂതന്മാരുടെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം കാണിച്ച ധീരത ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. ജർമ്മനിയിലെ ഹിൽഡഷീമിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അദ്ദേഹത്തിന്റെ മരണശേഷം ഭൗതിക ശരീരം ഇസ്രായേലിലെ ജെറുസലേമിലുള്ള മൗണ്ട് സിയോൻ കത്തോലിക്ക സെമിത്തേരിയിൽ അടക്കം ചെയ്തു. നാസി പാർട്ടിയിൽ അംഗമായിരുന്ന ഒരാൾക്ക് ജെറുസലേമിൽ ഈ രീതിയിൽ ശ്മശാനമൊരുക്കി ആദരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിരുന്നു.
1: ചരിത്രത്തിൽ ഇന്ന് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
2: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല, മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ ഇന്ന് മൈഗ്രെയിൻ, കാരണങ്ങളും പരിഹാരമാർഗങ്ങളും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ.
4: തലവേദന ഒരിക്കലെങ്കിലും വരാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ ചിലരുടെ തലവേദന അങ്ങനെയല്ല. അത് വന്നാൽ പിന്നെ അന്ന് ചെയ്യാൻ വെച്ച കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു ഇരുട്ട് മുറിയിൽ പോയി കിടക്കാൻ മാത്രമേ അവർക്ക് കഴിയൂ. മറ്റു ചിലർക്കാകട്ടെ തലവേദന വരുന്നതിന് മുൻപ് തന്നെ കാഴ്ചയിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ അനുഭവപ്പെടും. ഇതാണ് മൈഗ്രെയിൻ. ഇതൊരു സാധാരണ തലവേദനയല്ല. തലച്ചോറിലെയും നാഡീവ്യൂഹത്തിലെയും ചില വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു ന്യൂറോളജിക്കൽ പ്രശ്നമാണ്. ലോകത്ത് ഏകദേശം 100 കോടിയിലധികം ആളുകൾ മൈഗ്രെയിൻ മൂലം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് കണക്കുകൾ. മൈഗ്രെയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം തലയുടെ ഏതെങ്കിലും ഒരു വശത്ത് മാത്രം അനുഭവപ്പെടുന്ന അതികഠിനമായ വേദനയാണ്. വെറുതെ വേദനിക്കുകയല്ല, തലയെ ഞരമ്പുകൾ തുടിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ചുറ്റിക കൊണ്ട് അടിക്കുന്നത് പോലെയോ ആയിരിക്കും വേദന അനുഭവപ്പെടുക. ഈ സമയത്ത് വെളിച്ചം കാണുന്നതും വലിയ ശബ്ദം കേൾക്കുന്നതും ഇവർക്ക് അസഹനീയമായിരിക്കും. അതുകൊണ്ട് അവർ ഇരുട്ടുള്ള മുറിയിൽ കിടക്കാൻ ആഗ്രഹിക്കും. ഒപ്പം ഓക്കാനവും ഛർദിയും ഉണ്ടാകാം. ഏകദേശം 20% ആളുകളിൽ തലവേദന തുടങ്ങുന്നതിന് മുൻപ് ചില പ്രത്യേക ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇതിനെ ഓറ എന്നാണ് വിളിക്കുന്നത്. കണ്ണിന് മുന്നിൽ മിന്നൽ പോലെ വെളിച്ചം വരിക, കാഴ്ചയ്ക്ക് താൽക്കാലികമായി മങ്ങലേൽക്കുക, കൈകാലുകളിൽ തരിപ്പ് അനുഭവപ്പെടുക എന്നിവയൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും അടുത്തതായി തലവേദന വരാൻ പോവുകയാണെന്ന്. എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നത്? തലച്ചോറിലെ രക്തക്കുഴലുകൾ പെട്ടെന്ന് വികസിക്കുകയും അവിടെ ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഇതിന് കാരണം. എന്നാൽ ഈ അവസ്ഥയിലേക്ക് തലച്ചോറിനെ കൊണ്ടെത്തിക്കുന്ന ചില കാരണങ്ങളുണ്ട്. ഇതിനെ ട്രിഗറുകൾ എന്ന് വിളിക്കുന്നു. ഓരോരുത്തർക്കും ഇത് വ്യത്യസ്തമായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ട്രിഗറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാന വില്ലൻ മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ് തന്നെയാണ്. ഉറക്കക്കുറവ് അല്ലെങ്കിൽ അമിതമായ ഉറക്കം, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, നിർജ്ജലീകരണം, കടുത്ത വെയിൽ, അമിതമായ ശബ്ദം എന്നിവ പ്രധാന കാരണങ്ങളാണ്. സ്ത്രീകളിൽ ആർത്തവത്തോടനുബന്ധിച്ചുള്ള ഈസ്ട്രോജൻ ഹോർമോൺ വ്യതിയാനങ്ങളും മൈഗ്രെയിൻ ഉണ്ടാക്കാറുണ്ട്. ചില ഭക്ഷണങ്ങൾ, അമിതമായ കഫീൻ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ഉപയോഗം എന്നിവയും ചിലരിൽ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാറുണ്ട്. മൈഗ്രെയിൻ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു ഒറ്റമൂലി ഇന്നില്ല. എന്നാൽ അത് വരുന്നത് തടയാൻ നമുക്ക് കഴിയും. അതിന് വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മൈഗ്രെയിൻ ഡയറി സൂക്ഷിക്കുക എന്നതാണ്. എന്താണ് ഈ ഡയറി? നിങ്ങൾക്ക് തലവേദന വരുമ്പോൾ അന്ന് നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചു, എത്ര മണിക്കൂർ ഉറങ്ങി, വെയിലത്ത് പോയിരുന്നോ, എന്തെങ്കിലും മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നോ എന്നൊരു ബുക്കിൽ എഴുതി വെക്കുക. കുറച്ച് തവണ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഏത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് മൈഗ്രെയിൻ വരുന്നതെന്ന്. ആ കാരണം ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും മികച്ച പ്രതിരോധം. ദിവസവും ഒരേ സമയത്ത് തന്നെ ഉറങ്ങാനും എഴുന്നേൽക്കാനും ശീലിക്കുക. സമയത്തിന് ഭക്ഷണം കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഇനി തലവേദന വരികയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ വായുസഞ്ചാരമുള്ള ഇരുട്ടുള്ള ഒരു മുറിയിൽ പോയി വിശ്രമിക്കുക. നെറ്റിയിലോ കഴുത്തിന് പിന്നിലോ ഒരു ഐസ് പാക്ക് വയ്ക്കുന്നത് രക്തക്കുഴലുകൾ ചുരുങ്ങാനും വേദന കുറയാനും വലിയൊരു പരിധിവരെ സഹായിക്കും. മൈഗ്രെയിനുള്ള ചികിത്സ പ്രധാനമായും 2 തരത്തിലാണ്. വേദന വരുമ്പോൾ അത് കുറയ്ക്കാനുള്ള മരുന്നുകളും വേദന വരാതിരിക്കാൻ ദിവസവും കഴിക്കുന്ന പ്രതിരോധ മരുന്നുകളും. മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് സ്ഥിരമായി വേദന സംഹാരികൾ വാങ്ങി കഴിക്കുന്നത് മെഡിക്കേഷൻ ഓവർയൂസ് ഹെഡേക്ക് എന്ന വളരെ സങ്കീർണമായ അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മൈഗ്രെയിൻ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായ മരുന്നുകൾ സ്വീകരിക്കുക. ഒപ്പം ഞാൻ പറഞ്ഞ ജീവിതശൈലി മാറ്റങ്ങളും ഉൾപ്പെടുത്തിയാൽ മൈഗ്രെയിനെ നമുക്ക് പൂർണ്ണമായും വരുതിയിലാക്കാം.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് മൈഗ്രെയിൻ, കാരണങ്ങളും പരിഹാരമാർഗങ്ങളും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ.
1: ഇപ്പോൾ കേട്ടത്

0: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
3: ആ പറഞ്ഞത് 100% കറക്റ്റ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: ആന്റിക് ചേട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: ഇനി നമുക്കൊരു ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാരൻ ചിത്രയും പാടിയത് ചിത്രം മായ പുൻമാൻ. ഈ ഗാനത്തിന്റെ രചന എസ് രമേശൻ നായർ, സംഗീതം മോഹൻ സിതാര.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഗ്രാമകേരളം
3: പുഷ്പാലങ്കൃത ജൈവവേലികൾ.
4: വേനൽ അറുതിയിൽ അടുക്കള ഭാഗത്തെ മറച്ചുകൊണ്ടു നിൽക്കുന്ന നാടൻ വേലികൾ ഒന്ന് പുതുക്കി കെട്ടാറുണ്ട്. ഉണക്കിലും പൂത്തുലഞ്ഞു നിൽക്കുകയാകും ആ വേലികൾ. ഗ്രാമത്തിലെമ്പാടും വടക്കു ഭാഗത്തൊരു ജൈവ വേലി ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഈ മറയ്ക്കിയ ജീവനുണ്ടെന്ന് പറയുന്നത്? കടലാവണക്ക്, നാട്ടുകൊന്ന, നായ്ക്കണ, വേലിപ്പരുത്തി, ഗന്ധരാജൻ, കരിനുച്ചി, രാജമല്ലി തുടങ്ങിയ വലിയ വൃക്ഷങ്ങളാകാത്ത ബലമുള്ള ചെറു ചെടികളാണ് വേലിപ്പത്തലായി നട്ട് വളർത്തുന്നത്. ലൈൻ പിടിച്ച് നട്ട് ഇവയെ വളർത്തിയിട്ട് അവയ്ക്ക് താഴെ പൂക്കളുള്ള വള്ളിച്ചെടികൾ വെച്ച് പിടിപ്പിച്ച് അങ്ങ് പടർത്തിവിടും. അവ വേലിപ്പത്തലിൽ തലങ്ങും വിലങ്ങും ചുറ്റിപ്പടർന്ന് ജീവത്തായ ഒരു വേലിമറ സൃഷ്ടിക്കും. തളിർക്കുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഈ വേലി കാറ്റത്ത് പതുക്കെ തലയാട്ടി നിൽക്കുമ്പോൾ അവ ജീവനുള്ള ഒരു സാന്നിധ്യമായി തീരും. വേലിയിൽ വേനൽ മഴ വീണു കഴിഞ്ഞാൽ പിന്നെ പൂക്കളുടെ ഒരു തിരത്തളലാകും. പല നിറങ്ങളിൽ രാജമല്ലി പൂത്തുലയും. വേലിപ്പരുത്തി ചെടി വിവിധ വർണ്ണങ്ങളിൽ കല്ലുവെച്ച കമ്മലുകൾ പോലെയുള്ള പൂക്കൾ കുലകളായി ഉയർത്തി കാട്ടും. ഗന്ധരാജൻ തൂവെള്ള പൂക്കളുടെ കുടമാറ്റം നടത്തി തന്റെ ഗാംഭീര്യം പ്രകടമാക്കും. പേരറിയാത്ത വള്ളിച്ചെടികൾ വയലറ്റ് കുഞ്ഞുപൂക്കളുടെ മൂക്കുത്തി അണിഞ്ഞ് സുന്ദരിയായി വേലിപ്പടർപ്പിലാകെ ഒഴുകി നടക്കും. ഇതെല്ലാം കണ്ടിട്ട് കടലാവണക്ക് തന്റെ ഉയർന്ന ചില്ലകളിൽ മങ്ങിയ വെള്ളിക്കുണുക്കുകൾ ധരിച്ച് കുണുക്കിട്ട കോഴികളെ അനുസ്മരിപ്പിക്കും. ആകെക്കൂടി വർണ്ണാഭമാകുമ്പോൾ നാട്ടുകൊന്നയും ഏപ്രിലിന്റെ സംഗീതം പൊഴിച്ചുകൊണ്ട് നേരത്തെ തന്നെ മഞ്ഞപ്പൂക്കളുടെ സിംഫണി തീർക്കും. വീടിന്റെ വടക്കു ഭാഗം അതോടെ നിറഭേദങ്ങളുടെ ഉത്സവചാരത്തിൽ തിളങ്ങി വിളങ്ങി നിൽക്കും. വടക്കുപുറത്തെ ജീവനുള്ള വേലിയിൽ നിന്നും ഉതിരുന്ന സുഗന്ധം എമ്പാടും പടരുമ്പോൾ കാറ്റ് അയൽ വീടുകളിലേക്കും അത് കൊണ്ടെത്തിക്കും. മിക്കവാറും അവിടെയും ഈ സുഗന്ധവിസ്മയം സംഭവിച്ചിട്ടുണ്ടാകും. പൂക്കളും ലതകളും കൊണ്ടലങ്കരിച്ച ജൈവവേലികളിൽ മറ്റു ചിലർ കൂടി എത്തിച്ചേരും. പൂക്കളിൽ നിന്ന് തേൻ നുകരാനെത്തുന്ന ചിത്രശലഭങ്ങൾ പറക്കുന്ന പുഷ്പങ്ങളായാണ് തോന്നുക. അവയ്ക്കു മുമ്പേ അതിരാവിലെ എത്തുന്ന നീണ്ട ചുണ്ടുകളുള്ള കുഞ്ഞു കുരുവികൾ പൂക്കളുടെ നാളികളിലേക്ക് നേർത്ത ചുണ്ടുകളിറക്കി സെറിഞ്ചിലെന്ന പോലെ തേൻകണങ്ങൾ ഊറ്റിയെടുക്കും. എന്നാലും കുറച്ചെങ്കിലും പിന്നാലെ വരുന്നവർക്കായി ബാക്കി വയ്ക്കാനും മറക്കില്ല. പരസ്പര ധാരണയും സഹവർത്തിത്വവും പറവകളിൽ നിന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു. ചിത്രശലഭങ്ങളാകട്ടെ പൂക്കളിലെല്ലാം സഞ്ചരിച്ച് എല്ലാവരോടും ലോഹ്യം കൂടും. മറ്റൊരു വലിയ ജോലിയും അവ നിർവഹിക്കുന്നുണ്ട്. പരാഗണ സഹായി കൂടിയാണല്ലോ അവ. ഇനി പൂക്കളുടെ സുഗന്ധത്തേക്കാൾ അന്നന്നത്തെ അന്നം തേടുന്ന വലിയ കിളികൾ വേലിച്ചെടികളുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന പുഴുക്കളെയും കീടങ്ങളെയും ഒക്കെ ശാപ്പിടുന്നതിനായി തിരച്ചിൽ നടത്തും. വേലിപ്പടർപ്പ് തന്നെ താവളമാക്കിയ ഓന്ത് എന്ന മാന്ത്രികനാണ് മറ്റൊരു വിദ്വാൻ. പച്ചിലയിൽ പച്ചനിറം, ചുവന്ന പൂവിൽ ചുവപ്പ് നിറം, മരത്തടിയിൽ ചാരനിറം, കരിനൊച്ചിയിൽ ഇരുണ്ട വയലറ്റ് എന്നിങ്ങനെ നാനാതരം വർണ്ണവിസ്മയമൊരുക്കുന്ന നിറംമാറ്റക്കാരൻ. ഭൂമിയുണ്ടായ കാലം മുതലുള്ള ദിനോസോറുകളുടെ പിൻഗാമികളാണെന്ന ഭാവത്തിൽ ഇടയ്ക്കിടെ തല ഉയർത്തി പത്രാസ് കാണിക്കാനും ഓന്തച്ചൻ ശ്രമിക്കാറുണ്ട്. കാക്കയോ പരുന്തോ അടുത്തെങ്ങാനും എത്തിയാൽ നിറം മാറി അവയെ കബളിപ്പിച്ച് രക്ഷപ്പെടാനും അറിയാം

0: ഈ കൗശലക്കാരനായ വേലിവാസിക്ക്. ഏതായാലും ജൈവ വൈവിധ്യത്തിൻ്റെ പ്രത്യക്ഷ മാതൃകയാണ് വീട്ടതിരിലെ ഈ സുഗന്ധവേലി. ഉണക്കകാലത്ത് മഴ എത്തുന്നതിന് തൊട്ടു മുമ്പ് ഇതൊന്നഴിച്ച് പണിത് ഭംഗിയിൽ ഒതുക്കിയെടുക്കുന്ന പതിവ് നാട്ടുംപുറങ്ങളിൽ ഉണ്ടായിരുന്നു. വേലിയിലെ ചെറുവൃക്ഷങ്ങളും ചെടികളും വള്ളിപ്പടർപ്പുകളും കോതി വൃത്തിയാക്കുകയേ ചെയ്യൂ. അല്ലാതെ അവ വെട്ടി മാറ്റുകയില്ല, ചുവട് മുറിക്കുകയുമില്ല. ഇങ്ങനെ ഒതുക്കിയെടുക്കുമ്പോൾ വേലിയിലെ സ്ഥിരതാമസക്കാർ അടുത്ത വീട്ടിലെ വേലിയിലേക്ക് വിരുന്നു പോകും. സ്വന്തം വേലിയിലെ മിനുക്ക് പണികൾ കഴിഞ്ഞാൽ തിരികെ എത്തുകയും ചെയ്യും. അതോടെ ജീവനുള്ള വേലിക്ക് ചലനാത്മകത ലഭിക്കും. അപ്പോൾ നന്മ നിറഞ്ഞ നാട്ടിൻപുറത്തിൻ്റെ സുതാര്യ മറയായി സുഗന്ധവേലി അങ്ങനെ മണം പരത്തി നിൽക്കും.
1: പുഷ്പാലങ്കൃത ജൈവവേലികൾ, രചന ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
2: MRT Home Needs in Brass Mela.
3: Cookwares, Pooja articles, home decors. Marketile ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
4: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ അപ്ലൈ. MRT Home Needs, മെയിൻ റോഡ്, ചാല.
5: ഇനി നമുക്ക് ചിത്രപാടി ഒരു പാട്ട് കേൾക്കാം. ചിത്രം മഴവിളിനറ്റം വരെ. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപാങ്കുരൻ.

0: തൊഴിൽ ദർശനം.
1: കേന്ദ്ര സർവീസിലെ വിവിധ തസ്തികകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 13 ഒഴിവുണ്ട്. വിജ്ഞാപന നമ്പർ 12/2026. ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ, ഷുഗർ ടെക്നോളജി, ഒഴിവ് 1. ഒബിസി വകുപ്പ് അല്ലെങ്കിൽ സ്ഥാപനം, നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം. അസിസ്റ്റന്റ് ലെജിസ്ലേറ്റീവ് കൌൺസിലർ, ഗ്രേഡ് 4, ഇന്ത്യൻ ലീഗൽ സർവീസ്, ഒഴിവ് 8. ജനറൽ 4, EWS 1, OBC 2, SC 1. ഒരു ഒഴിവ് ഭിന്നശേഷിക്കാർക്കാണ്. വകുപ്പ് അല്ലെങ്കിൽ സ്ഥാപനം, ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, നിയമ നീതി ന്യായ മന്ത്രാലയം. ലോ ഓഫീസർ, ഒഴിവ് 3, ജനറൽ 2, OBC 1. ഒരൊഴിവ് ഭിന്നശേഷിക്കാർക്ക്. വകുപ്പ് അല്ലെങ്കിൽ സ്ഥാപനം, ബിൽഡിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഡൽഹി ഗവൺമെന്റ്. സ്പെഷ്യലിസ്റ്റ് ഗ്രേഡ് 2, ജൂനിയർ സ്കെയിൽ, കാർഡിയോളജി, ഒഴിവ് 1. വകുപ്പ് അല്ലെങ്കിൽ സ്ഥാപനം, ന്യൂഡൽഹി മുനിസിപ്പൽ കൌൺസിൽ. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.upssconline.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.upssconline.nic.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 16 ഒക്ടോബർ. ത്രിപുരയിലെ അഗർത്തലയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അനധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 51 ഒഴിവുണ്ട്. ടെക്നീഷ്യൻ, ഒഴിവ് 14. യോഗ്യത 60% മാർക്കോടെ സയൻസ് വിഷയത്തിൽ പ്ലസ് ടു അല്ലെങ്കിൽ 50% മാർക്കോടെ പ്ലസ് ടുവും ബന്ധപ്പെട്ട ട്രേഡിൽ ഒരു വർഷത്തെ ITIയും അല്ലെങ്കിൽ 60% മാർക്കോടെ 10ാം ക്ലാസ്സും ബന്ധപ്പെട്ട ട്രേഡിൽ 2 വർഷത്തെ ITIയും അല്ലെങ്കിൽ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. പ്രായം 27 വയസ്സ് കവിയരുത്. സീനിയർ ടെക്നീഷ്യൻ, ഒഴിവ് 9. യോഗ്യത 60% മാർക്കോടെ സയൻസ് വിഷയത്തിൽ പ്ലസ് ടു അല്ലെങ്കിൽ 50% മാർക്കോടെ പ്ലസ് ടുവും ബന്ധപ്പെട്ട ട്രേഡിൽ ഒരു വർഷത്തെ ITIയും അല്ലെങ്കിൽ 60% മാർക്കോടെ 10ാം ക്ലാസ്സും ബന്ധപ്പെട്ട ട്രേഡിൽ 2 വർഷത്തെ ITIയും അല്ലെങ്കിൽ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. പ്രായം 30 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും ടെക്നിക്കൽ അസിസ്റ്റന്റ് 7, ജൂനിയർ എഞ്ചിനീയർ സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ 5, ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റന്റ് 5, SAS അസിസ്റ്റന്റ് 2, ഫാർമസിസ്റ്റ് 1, ലാബ് അറ്റൻഡന്റ് 8. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://nita.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://nita.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 20 ഒക്ടോബർ. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിൽ ഹെഡ് കോൺസ്റ്റബിൾ റാങ്കിലുള്ള വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 37 ഒഴിവുണ്ട്. മോട്ടോർ മെക്കാനിക്, എഡ്യൂക്കേഷൻ ആൻഡ് സ്ട്രെസ് കൌൺസിലർ എന്നീ തസ്തികകളിലാണ് ഒഴിവ്. ഹെഡ് കോൺസ്റ്റബിൾ, മോട്ടോർ മെക്കാനിക് ഒഴിവ് 21. പുരുഷന്മാർ മാത്രം. യോഗ്യത പ്ലസ് ടു വിജയവും മോട്ടോർ മെക്കാനിക് സർട്ടിഫിക്കറ്റ്, ITIയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ത്രിവത്സര ഡിപ്ലോമ. പ്രായം 18-25 വയസ്സിനും ഇടയിൽ. ഹെഡ് കോൺസ്റ്റബിൾ, എഡ്യൂക്കേഷൻ ആൻഡ് സ്ട്രെസ് കൌൺസിലർ, ഒഴിവ് 16. പുരുഷൻ 14, വനിത 2. യോഗ്യത സൈക്കോളജിയിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യം അല്ലെങ്കിൽ ബിരുദവും BEd BTയും. പ്രായം 20-25 വയസ്സിനും ഇടയിൽ. അപേക്ഷാ ഫീസ് 100 രൂപ. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 27 ഒക്ടോബർ. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https

0: https://recruitment.itbpolice.nic.in വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://recruitment.itbpolice.nic.in.
1: തൊഴിൽ ദർശനം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: കൊല്ലത്ത് കൊല്ലം ഒന്നായി,
0: എന്തായാലും കെ കെ ജയുടെ വരവ് പൊടിച്ചു.
2: കൊല്ലം ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ 18 മുതൽ 21 വരെ വമ്പൻ ഓഫറുകൾ.
3: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1000 രൂപ അധിക മൂല്യം. നഖാസ് ആന്റിക് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
2: 1,00,000 രൂപയ്ക്ക് ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവന് മുകളിലുള്ള ഓരോ പർച്ചേസിനും ഒരു സ്വർണ്ണ മോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്കുകുത്തുന്നവർക്ക് വെള്ളി മുകുത്തി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
3: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ആർ പി മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.
4: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബിന്ദു ഡി.
5: ഒരു ഭാഷാ സമൂഹത്തിലുള്ള എല്ലാവരും ഒന്നുപോലെ ആയിരിക്കില്ല ആ ഭാഷ സംസാരിക്കുന്നത്. ദേശം, കാലം, സമുദായം എന്നിവയ്ക്കനുസൃതമായി ഒരേ ഭാഷയിൽ തന്നെ ഭേദങ്ങളുണ്ടാകും. അത്തരം ഭേദങ്ങളെയാണ് ഭാഷാഭേദമെന്ന് പറയുന്നത്. സമൂഹത്തിന്റെ സാമാന്യ സ്വഭാവമുള്ള ഭാഷണ രീതിയാണത്. സമൂഹം എന്നത് വ്യക്തികളുടെ കൂട്ടായ്മയാണല്ലോ. അതുകൊണ്ട് സമാന സ്വഭാവം പ്രകടിപ്പിക്കുന്ന വ്യക്തിഭാഷകൾ ചേർന്നതാണ് ഭാഷാഭേദം എന്ന് പറയാം. ഓരോ വ്യക്തിക്കും ഓരോ ഭാഷയുണ്ട്. അതിന് വ്യക്തിഭാഷ എന്നോ തന്മൊഴി എന്നോ പറയാം. അതായത് ഓരോ വ്യക്തിയും ഭാഷ ഉപയോഗിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും എന്നർത്ഥം. ആരോട് എന്ത് എപ്പോൾ സംസാരിക്കുന്നു എന്നതനുസരിച്ചാണ് ആ വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് സമാന സ്വഭാവം പ്രകടിപ്പിക്കുന്ന വ്യക്തിഭാഷകൾ ചേർന്നതാണ് ഭാഷാഭേദം എന്ന് പറയാം. പാറശാല മുതൽ മഞ്ചേശ്വരം വരെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഏതേത് തരത്തിലുള്ള മലയാളമാണ് കേൾക്കാൻ കഴിയുന്നത്? പ്രാദേശികമായ ഇത്തരം ഭേദങ്ങൾ വാസ്തവത്തിൽ ഭാഷയുടെ സൗന്ദര്യത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഓരോ ദേശത്തിന്റെയും സാംസ്കാരികവും ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയവും ഒക്കെയായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്നവയാണല്ലോ അവ. 6 നാട്ടിൽ 100 ഭാഷ എന്ന ചൊല്ല് പ്രസിദ്ധമാണല്ലോ. ഇതെന്തിരുത്താ പെരുക്കനെ വെയിലത്ത് കുട്ടിയോളം കൂട്ടി പോയിലിക്കാ എന്ന് നിലമ്പൂരുകാർ പറയുന്നത് തിരുവനന്തപുരത്തുകാർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇതെന്താ ഈ വലിയ വെയിലത്ത് കുട്ടികളെയും കൂട്ടി പുഴയിലേക്കാണോ എന്നാണ് അതിന്റെ മാനകരൂപം. കപ്പ, കൊള്ളി, മരക്കിഴങ്ങ്, ചീനി, കപ്പപ്പൂള, കപ്പച്ചീനി, മത്തോക്ക് എന്നീ പദങ്ങളെല്ലാം ഒരേ ഭക്ഷണ പദാർത്ഥത്തിന്റെ പ്രാദേശിക ഭേദങ്ങളാണ്. അതായത് മരച്ചീനിയുടെ. കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ചിതറിക്കിടക്കുന്ന ഈ ഭാഷാഭേദങ്ങൾ മലയാളികൾക്കെല്ലാം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ മരച്ചീനി എന്ന് കേട്ടാൽ മനസ്സിലാകുകയും ചെയ്യും. കാരണം മരച്ചീനി എന്നത് ആ പ്രാദേശിക ഭേദങ്ങളുടെ മാനകരൂപമാണ്. അതായത് വ്യാകരണഭദ്രമായ ശുദ്ധഭാഷ എന്ന സങ്കല്പത്തോട് ചേർന്ന് നിൽക്കുന്ന ദേശീയഭേദങ്ങൾ പ്രകടിപ്പിക്കാത്ത സാമാന്യമായി സ്വീകരിക്കപ്പെടുന്ന ഭാഷാരൂപം എന്നർത്ഥം. പൊതുസമ്മതിയുള്ള ആർക്കുമറിയുന്ന ഒരു മാനകരൂപം എല്ലാ ദേശീയഭേദങ്ങൾക്കും ഉണ്ടാകും. മറ്റൊരു ഉദാഹരണം നോക്കാം. പപ്പായ എന്ന് കേട്ടാൽ ഒരുവിധം എല്ലാവർക്കും കാര്യമറിയാം. കപ്പളം, കപ്പയ്ക്ക, കപ്പക്കുങ്കായ, കപ്ലിങ്ങ, പപ്പയ്ക്ക, പപ്പങ്ങ, പപ്പരങ്ങ, ഓമക്കായ, ഒമരിക്ക, കർമൂസുങ്കായ, ധർമ്മത്തുങ്കായ, മരമത്തങ്ങ തുടങ്ങി പ്രാദേശികമായി അത്രയേറെ ഭേദങ്ങളുണ്ട് പപ്പായയ്ക്ക്. മുത്തച്ഛൻ എന്ന അർത്ഥത്തിൽ പാലക്കാട് ജില്ലയിൽ മാത്രം പ്രയോഗിക്കുന്ന പദങ്ങൾ നോക്കൂ. മുത്തപ്പൻ, വല്യച്ഛൻ, മുത്തച്ഛൻ, മുത്തപ്പായി, മുത്തശ്ശൻ, അച്ചാച്ചൻ, മുത്തിയപ്പൻ, വല്യപ്പൻ, തായച്ചൻ, ബലീപ്പൻ. ഇത്തരം ഭാഷാഭേദങ്ങൾ രൂപപ്പെടുന്നതിൽ പലപ്പോഴും മതം, ജാതി, തൊഴിൽ എന്നിവയുടെ സ്വാധീനവും ഉണ്ടാകാറുണ്ട്. സംഭാഷണത്തിൽ മാത്രമാണ് ഈ ഭാഷാഭേദങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. കന്നട്ടേനെ ബരാല് ബെട്ടി മുണുങ്ങി എന്ന് ബഷീർ എന്റെ ഉപ്പുപ്പായ്ക്ക് ഒരാനയുണ്ടാർന്ന് എന്ന പുസ്തകത്തിൽ കുഞ്ഞുപാത്തുമ്മയെ കൊണ്ട് പറയിക്കുമ്പോൾ അത് വ്യക്തിഭാഷയുടെ നൈസർഗിക സൗന്ദര്യമാണ്. വിദ്യാഭ്യാസവും ലോകപരിചയവും ഇല്ലാത്ത കുഞ്ഞുപാത്തുമ്മ ഉപയോഗിക്കുന്ന ഭാഷയുടെ സ്വാഭാവിക അവതരണമാണ് അത്. ഭാഷാഭേദങ്ങളിൽ നല്ല ഭാഷാഭേദം, മോശം ഭാഷാഭേദം എന്നൊന്നില്ല. എങ്കിലും ഏറനാടൻ വള്ളുവനാടൻ ഭാഷാഭേദങ്ങളോട് കുറച്ച് കൂടുതൽ താല്പര്യം കാണിക്കുകയും

0: അവയെ സംഭാഷണത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകളെ ധാരാളമായി കാണാറുണ്ട്.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ബിന്ദു ഡി.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
1: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: നടുവേദനയ്ക്ക് വേണ്ടി മാത്രം ഒരിടം, നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും EMTT, ലേസർ, ഡീകംപ്രഷൻ തെറപ്പി ഉൾപ്പെടെയുള്ള നൂതന ചികിത്സകളുമായി നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. വീട്ടിലെത്തി ചികിത്സ നൽകുന്ന ഹോം കെയർ ഫിസിയോതെറപ്പി സർവീസും ലഭ്യമാണ്. കഴക്കൂട്ടം, കൊല്ലം 9 4 9 6 7 7 8 3 4 4.

0: ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
1: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
2: നഗരപുരാണം. കുണ്ടറ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുക കുണ്ടറ വിളംബരം തന്നെയാണ്. പിന്നെ അലിൻഡ്, കേരള സെറാമിക്സ് എന്ന കുണ്ടറ കളിമൺ ഫാക്ടറി, ലക്ഷ്മി സ്റ്റാർച്ച് തുടങ്ങിയ വ്യാവസായിക നാമങ്ങളും ഓടിയെത്തും. വിദേശികൾ കേരളത്തിലെത്തിയ ഇടമെന്ന നിലയിൽ കൊല്ലത്തിന്റെ പ്രാധാന്യം പോലെ തന്നെ പ്രസക്തമാണ് വിദേശ ശക്തികളുടെ ചൂഷണത്തിന് ആദ്യം പ്രതിരോധം തീർത്ത മണ്ണും കൊല്ലമായിരുന്നു. അതിന്റെ മരിക്കാത്ത ഓർമ്മകൾ ഇവിടെയുണ്ട്. കൊല്ലം നഗരത്തിൽ നിന്നും 13 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അവിടെ എത്താം. കുണ്ടറ വിളംബരം നടത്തിയ ഇളം വള്ളൂരിൽ ആ കുണ്ടറ വിളംബര സ്മാരകവും കാണാം. തിരുവിതാംകൂർ ദളവയായിരുന്ന വേലുത്തമ്പി ദളവ 1809 ജനുവരി 11 നടത്തിയ ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരത്തിന്റെ ഐതിഹാസിക സ്മരണകൾ ഇരമ്പുന്ന ഫലകം. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനും രാജ്യത്തു നിന്ന് കെട്ടുകെട്ടിക്കാനും ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന പ്രഖ്യാപനമായിരുന്നു അത്. ജനങ്ങളത് ആവേശപൂർവ്വമാണ് സ്വീകരിച്ചത്. പിന്നീട് പോരാട്ടത്തിന്റെ തുടർച്ചയായി ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിവിൽ കഴിയുന്നതിനിടെ മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്യുന്നത്. കുണ്ടറയിൽ നിന്നും 22 കിലോമീറ്റർ അകലെയായി പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ അദ്ദേഹത്തിന്റെ സ്മാരകമായ മ്യൂസിയം നിലകൊള്ളുന്നു. പ്രകൃതി മനോഹാരിത കൊണ്ട് അനുഗ്രഹീതമായ അഷ്ടമുടി കായലിന്റെ 8 മുടികളിൽ ഒരെണ്ണമായ കാഞ്ഞിലക്കോട് കായലിന്റെ തീരത്താണ് കുണ്ടറ. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദം മുതൽ റോഡ്, തീവണ്ടി, ജലം വഴിയുള്ള ഗതാഗത സൗകര്യമുണ്ടായിരുന്ന ദേശം. വിദ്യുച്ഛക്തിയുടെ ലഭ്യതയും അസംസ്കൃത വസ്തുക്കളുടെയും തൊഴിലാളികളുടെ സാന്നിധ്യവും കുണ്ടറയെ വ്യാവസായിക കേന്ദ്രമാക്കി മാറ്റി. അത് കേരളത്തിന്റെ വ്യാവസായിക ചരിത്രത്തിലെ തിളങ്ങുന്ന ഏടുകളാണ്. 1804 കുണ്ടറയിലൂടെ കൊല്ലം ചെങ്കോട്ട റെയിൽപാത വരുന്നത്. ഇതോടെ മദ്രാസിൽ നിന്ന് റെയിൽ മാർഗം കൊല്ലത്തേക്ക് ആളുകളെയും യന്ത്ര സാമഗ്രികളെയും വ്യവസായ ഉൽപാദനത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളെയും എളുപ്പത്തിൽ എത്തിക്കുന്നതിനുള്ള ഗതാഗത സൗകര്യം മെച്ചപ്പെട്ടു. അതിന്റെ തുടർച്ചയായി 1920 കൊല്ലത്തും പരിസര പ്രദേശങ്ങളിലും കശുവണ്ടി വ്യവസായം വളർച്ച നേടി. സെറാമിക് വ്യവസായത്തിന്റെ അസംസ്കൃത വസ്തുവായ ചൈന കളിമണ്ണിന്റെ സമൃദ്ധമായ നിക്ഷേപം കുണ്ടറയിലുണ്ടായിരുന്നു. ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്ത് 1937 കുണ്ടറയിൽ കളിമണ്ണ് സംസ്കരണ വ്യവസായം ആരംഭിച്ചു. 1960 ഇതാണ് വികസിച്ച് ദി കേരള സെറാമിക്സ് ലിമിറ്റഡായി മാറിയത്. 1940 മെയ് 3 കുണ്ടറയിൽ 66 kV വൈദ്യുത സബ്സ്റ്റേഷനും സ്ഥാപിച്ചതോടെ വ്യവസായ രംഗം കൂടുതൽ പുഷ്ടിപ്പെട്ടു. 1943 ട്രാവൻകൂർ കെമിക്കൽ ആൻഡ് മാനുഫാക്ചറിംഗ് കമ്പനി ലിമിറ്റഡിന്റെ ആദ്യത്തെ ഉൽപാദന യൂണിറ്റ് സ്ഥാപിച്ചതും ഇതിന്റെ തുടർച്ചയാണ്. അലുമിനിയം വ്യവസായം ആരംഭിക്കുന്നതിന് സഹായകമായതും അതുതന്നെയാണ്. മദ്രാസിലെ ശേഷശ്രായി ബ്രദേഴ്സ് ഗ്രൂപ്പ് 1946 ജനുവരി 2 അലിൻഡ് കുണ്ടറ സ്ഥാപിച്ചത്. അലുമിനിയം വൈദ്യുത കേബിൾ നിർമ്മാണത്തിന് തുടക്കം കുറിച്ച പ്രമുഖ സ്ഥാപനങ്ങളിലൊന്നായിരുന്നു അത്. കാലം കടന്നുപോകെ വ്യവസായങ്ങൾ തകർന്നതിനും കുണ്ടറ സാക്ഷ്യം വഹിച്ചു. കാലത്തിനനുസരിച്ച് വ്യാവസായിക പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ് തിരുവനന്തപുരം ടെക്നോപാർക്കിന്റെ കൊല്ലം ക്യാമ്പസായ കൊല്ലം ടെക്നോപാർക്ക്. അഷ്ടമുടിക്കായലിന്റെ തീരത്തുള്ള 44.46 ഏക്കർ സ്ഥലത്താണിത്. കൊല്ലം ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് കുണ്ടറ എന്നത് ഈ ദേശത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം അടയാളപ്പെടുത്തുന്നു. രചന ജി ജ്യോതിലാൽ, ആഖ്യാനം കവിത അജിത്.
0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
1: വല്ലത്ത്, ഇതാ ഒരു ചോദ്യം. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1-2. പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
3: നമസ്തേ. തുടരും പ്രധാന വാർത്തകൾക്ക് ശേഷം. ആകാശവാണി അനന്തപുരി FM 101.9.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിൽ നടത്തുന്ന ദ്വിദിന ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും വനിതാ ശിശുവികസന മേഖലയിലെ രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. കർഷകർക്കിടയിൽ നിരന്തര ബോധവൽക്കരണവും കൃഷിയിടത്തിലെ സാങ്കേതികവിദ്യ കൈമാറ്റവും ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. റാഞ്ചിയിലെ ഗാഗർതങ്ങിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ ബയോടെക്നോളജിയിലെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടുത്താത്ത ക്യാൻസർ മരുന്നുകളുടെ വിതരണത്തിലും വിൽപ്പനയിലും ഈടാക്കുന്ന മാർജിനുകൾക്ക് MRP 30% പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര അനുമതി. നടപടിയിലൂടെ മരുന്നുകളുടെ വിലയിൽ 70% വരെ കുറവുണ്ടാകും. സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമെങ്കിൽ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്നും റിയാദിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളോ വാർത്തകളോ പ്രചരിപ്പിക്കുകയോ റീപോസ്റ്റ് ചെയ്യുകയോ ചെയ്യരുതെന്ന് എംബസി ഇന്ത്യൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. രേവതി പട്ടത്താനത്തോടനുബന്ധിച്ച് 17 നടത്താൻ നിശ്ചയിച്ച സംസ്കൃത മത്സരങ്ങൾ മാറ്റി. 18 തളി സാമൂതിരി സ്കൂളിലാണ് മത്സരങ്ങൾ നടക്കുക. TB മുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ജോയിന്റ് സ്ക്വാഡ് ഫോർ ഹെൽത്ത് ജോഷ് ടീം സജ്ജമായി. ക്ഷയരോഗത്തെ ചെറുക്കുകയും സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുകയാണ് ജോഷ് ടീമിന്റെ ലക്ഷ്യം. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ശിശു സംരക്ഷണ സ്ഥാനാധികാരികൾ, സോഷ്യൽ വർക്കർമാർ, കൌൺസിലർമാർ എന്നിവർക്ക് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ പരിശീലനം നൽകി. ഏറ്റുമാനൂർ ചൈതന്യ പാസ്റ്ററൽ സെന്റർ കമ്മീഷൻ അംഗം TC ജലജമോൾ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ സഹോദയ സ്കൂൾ കലോത്സവത്തിൽ 441 പോയിന്റുമായി ചിന്മയ വിദ്യാലയം മുന്നിൽ 86 CBSE വിദ്യാലയങ്ങളിൽ നിന്നായി 3600 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. കലോത്സവം നാളെ സമാപിക്കും.

നമസ്തേ. എന്താ പ്രിയ, തുടരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും ശ്രദ്ധിക്കാം. ഇന്ത്യൻ വ്യോമസേനയിലെ നോൺ മെഡിക്കൽ വിഭാഗത്തിൽ എയർ വൈസ് മാർഷൽ പദവിയിലെത്തുന്ന ആദ്യ വനിത ആരാണ് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. ശരി ഉത്തരം ഇതാണ്, എയർ വൈസ് മാർഷൽ ശക്തി ശർമ്മ. സൈനിക സ്കൂളിന്റെ പ്രിൻസിപ്പളായി സേവനം അനുഷ്ഠിച്ച ആദ്യ വനിതാ ഓഫീസർ കൂടിയാണ് ശക്തി ശർമ്മ.

0: ബ്രോ, ദിസ് ഓഫർ ഇസ് മാസീവ്. ടോട്ടൽ ഓറ, യു ഗോട്ട് എ ലോക്ക് ഇൻ.
1: നോ ക്യാപ്, പ്യുവർ വൈബ്സ്. പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ നെക്ക് ബാൻഡ് മുതൽ സൗണ്ട് ബാർ വരെ ഫ്രീയാ.
2: ഇവരുടെ സ്ലാങ് സെർച്ച് ചെയ്ത് തലവേദനയാകുന്നതിനേക്കാൾ

0: നല്ലത് വിട്ടാപ്പിള്ളിൽ പോയി പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങുന്നതാണ്.
1: ഒക്ടോബർ 10 വിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. എല്ലാ സ്മാർട്ട് ഫോൺ പെർച്ചേസിനും പെർച്ചേസ് വാല്യൂ അനുസരിച്ച് ഉറപ്പായ സമ്മാനങ്ങൾ.
2: നമസ്തേ, എന്റെ മുറിയിൽ ഇനി നമുക്ക് കേൾക്കാം കാലം സാക്ഷി.
3: രവീന്ദ്ര ജെയിൻ. സംഗീത സംവിധായകനും ഗാനരചയിതാവുമായിരുന്ന രവീന്ദ്ര ജെയിൻ 1944 ഫെബ്രുവരി 28 അലിഗഡിൽ ജനിച്ചു. ജന്മനാ അന്ധനായിരുന്ന അദ്ദേഹം തന്റെ പരിമിതിയെ സംഗീതത്താൽ അതിജീവിച്ച പ്രതിഭയായിരുന്നു. പണ്ഡിറ്റ് ജി എൽ ജെയിൻ, ജനാർദ്ദന ശർമ്മ, നാഥുറാം തുടങ്ങിയ സംഗീതജ്ഞരുടെ കീഴിൽ അദ്ദേഹം ഔപചാരിക വിദ്യാഭ്യാസം നടത്തി. പ്രയാഗ് സംഗീത സമിതിയിൽ നിന്നും അദ്ദേഹം സംഗീത് പ്രഭാകർ ബിരുദം കരസ്ഥമാക്കി. കൊൽക്കത്തയിൽ നിന്നാണ് രവീന്ദ്ര ജെയിൻ തന്റെ പ്രൊഫഷണൽ സംഗീത ജീവിതം ആരംഭിച്ചത്. ആകാശവാണിക്കായി അദ്ദേഹം തന്റെ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്തു. തുടർന്ന് കാഞ്ച് ഓർ ഹീര, സൗദാഗർ, ചോർ മച്ചായേ ഷോർ, ഗീത് ഗാദാ ചൽ, ഫക്കീറ, ചിച്ചോർ, വിവാഹ് തുടങ്ങി 200 സിനിമകൾക്കും രാമായണം, ജയശ്രീകൃഷ്ണ തുടങ്ങിയ ജനപ്രിയ പുരാണ ടെലിവിഷൻ പരമ്പരകൾക്കും ഗാനരചനയും സംഗീതവും നിർവഹിച്ചിട്ടുണ്ട്. സുജാത, സുഖം സുഖകരം, ആകാശത്തിന്റെ നിറം എന്നീ മലയാള ചിത്രങ്ങളിലെ ഗാനങ്ങൾക്കും ഈണം നൽകിയത് അദ്ദേഹമാണ്. കൂടാതെ തരംഗിണിക്ക് വേണ്ടി ആവണി പൊന്നൂഞ്ഞാൽ എന്ന ആൽബത്തിനും അദ്ദേഹം സംഗീതം നൽകി. വിശുദ്ധ ഖുറാൻ, റൂഹേ ഖുറാൻ എന്ന പേരിൽ അദ്ദേഹം ഹിന്ദിയിൽ പരിഭാഷ ചെയ്തിട്ടുണ്ട്. സംഗീത ലോകത്തിന് നൽകിയ അതുല്യ സംഭാവനകൾക്ക് 2015 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. കാഴ്ചപരിമിതിയെ മറികടന്ന് സംഗീത ലോകത്ത് തന്റേതായ ഒരു ഇടമുണ്ടാക്കിയ രവീന്ദ്ര ജെയിൻ 2015 ഒക്ടോബർ 9 തന്റെ 71 വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് രവീന്ദ്ര ജെയിൻ ഈണം നൽകിയ ഒരു ഗാനശകലം കേൾക്കാം.

0: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് രവീന്ദ്ര ജൈനീണം നൽകിയ ഗാനശകലം.
1: അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു ഗാനം കൂടി നമുക്ക് കേൾക്കാം. സുഖകരം സുഖം സുഖകരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഈ ഗാനത്തിന്

0: ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
5: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
4: കൊല്ലം സുപ്രീം.
6: നമസ്തേ. തിരുവനന്തപുരയിൽ ഇനി നമുക്ക് ചുറ്റും. സംസ്ഥാനത്ത് ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിന്നലോടുകൂടിയ ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 50 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ കാപ്പൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ ഇന്നു രാത്രി വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സാമൂഹിക നീതി വകുപ്പ് നൽകുന്ന സംസ്ഥാന ഭിന്നശേഷി അവാർഡ് 2026 അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അവാർഡിനുള്ള നാമനിർദ്ദേശങ്ങൾ നിർദ്ദിഷ്ട മാനദണ്ഡ പ്രകാരം ജില്ലാ സാമൂഹിക നീതി ഓഫീസിൽ 25-ാം തീയതിക്കകം ലഭ്യമാക്കണം. വിവരങ്ങൾക്ക് www.swdkerala.gov.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. തിരുവനന്തപുരം സ്റ്റാച്യുവിൽ പ്രവർത്തിക്കുന്ന ഗ്രാമീണ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 14 ആരംഭിക്കുന്ന 30 ദിവസത്തെ സൌജന്യ ഫോട്ടോഗ്രാഫി പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം 12. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ: 0471-2322-430, 8891-2287-88. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും 4 വർഷ ബിരുദ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്നവർക്കും പഠനം പൂർത്തിയാക്കിയവർക്കും UGC, CSIR, നെറ്റ് പരീക്ഷ പരിശീലനം നൽകാൻ കോളേജുകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
5: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള മിസ്സിയില്ലേ? കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
6: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
8: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
9: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
7: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ 8590179986.

0: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.

0: നോവൽ സഞ്ചാരം.
1: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
2: പുഴവക്കിലൂടെ തിരക്കിട്ട് നടന്ന് കുറേ ദൂരം ചെന്ന് ഒരു മരയട്ടിക്കുമേൽ സുലൈമാൻ ഇരുപ്പുറപ്പിച്ചു. സ്വൽപ്പം ചിന്തിക്കേണ്ടതുണ്ട്, ഒന്ന് ആകെയിട്ട് നോക്കണം, ഒന്ന് തിട്ടപ്പെടുത്തണം. പുഴ കിളികളെ ചിരിച്ചോടുകയാണ്. എന്തെങ്കിലും സംഭവിച്ചുവെന്നൊരു മട്ടില്ല അതിന്. ഖദീജയും ഈ പുഴയും ഒരുപോലെയാണെന്ന് സുലൈമാന് തോന്നി. ഈ പുഴയാണ് അയാളെ കൊണ്ടുവന്നത്, ഖദീജയാണ് ജീവിപ്പിച്ചത്. ഇങ്ങനെ ഇരുന്നാലേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നുണ്ടോ? അയാൾ വളരെ നേരം ആലോചിച്ചു. അകത്തൊരു കഴിച്ചുകെട്ടൽ തന്നെ നടന്നു. ഒടുവിൽ അയാൾ നെടുവീർപ്പിട്ടു. എന്റെ ഇഷ്ടപ്രകാരമല്ല ഒന്നും നടന്നത്. ഈ പുഴ മാറ്റിയൊഴുക്കാൻ എനിക്കൊട്ട് കഴിയുകയുമില്ല. വരും പോലെ വരും. അയാൾ പോക്കറ്റിൽ നിന്ന് മുറുക്കാനെടുത്ത് ഒന്ന് വിസ്തരിച്ച് മുറുക്കി നീട്ടിത്തുപ്പി നടന്നു. വിശ്വത്തിന്റെ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഒരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു, കിഴവൻ നാറാണപിള്ള. അവർ എന്തോ കാര്യാലോചനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സുലൈമാനെ കണ്ടപ്പോൾ നാറാണപിള്ള ഒഴികെ എല്ലാവരും എഴുന്നേറ്റു. നാറാണപിള്ള സ്വയം പരിചയപ്പെടുത്തി. അയാളുടെ കഴുത്തിൽ എണ്ണ പുരട്ടി അതിന്മേൽ കുന്നിയില പറ്റിച്ചിട്ടുണ്ട്. കഴുത്തിലെന്താ? സുലൈമാൻ ചോദിച്ചു. യുദ്ധത്തിന്റെ ബാക്കിയല്ലയോ? ഉള്ളത് പറയാമല്ലോ. ഇടി സ്വൽപ്പം ശക്തിയിൽ തന്നെ ഇരുന്നു. ആദ്യത്തെ ഇടികൊണ്ട് തന്നെ ബോധക്ഷയം വന്നു. പിന്നത്തെ തൊഴികൾ അറിയാതെയും പോയി. പലതും കണ്ടവനാ ഈ നാറാണപിള്ള. ശ്രീമൂലം പ്രജാസഭ വരെ എത്തിയിട്ടുണ്ട്. ഇത്തരത്തിലൊന്ന് ആദ്യമാ. വയസ്സുകാലത്ത് എന്തിനാ ഇതിനൊക്കെ പോകുന്നത്? സുലൈമാൻ ചോദിച്ചു. ഇവൻ ഇടിമേടിക്കാൻ പോയതോ മറ്റോ ആണോ? ഇടി ചുമ്മാ വന്നിങ്ങ് ചുമലിരുന്നതല്ലയോ? ഇവൻ പ്രായസ്ഥനാണെന്ന് അവിടെ പറഞ്ഞാൽ എറിക്കുമോ? പക്ഷേല് ഭേദമാകുന്നുണ്ട്. ഈ കുന്നിയില നല്ല നീർപ്പിടുത്തമുള്ളവനാ. നാറാണപിള്ളയുടെ സംഭാഷണം അന്തരീക്ഷത്തിന് ലാഘവമുണ്ടാക്കി. എല്ലാവരുടെ ചുണ്ടുകളിലും അല്പാൽപം ചിരി ഊറി നിന്നു. അപ്പോൾ സുലൈമാൻ ചോദിച്ചു,
3: ആ ചെറുക്കനെ അവർ വിടില്ലേ?
2: ജാക്കിയെ അവർ വിടുകയില്ല. വിട്ടാലും പോരുകയുമില്ല.
3: വിട്ടാലും പോരില്ലേ?
2: വിഷയം രാഷ്ട്രീയമായില്ലയോ? പിന്നെ ബലാബലത്തിൻ്റെ കാര്യമാ. ആരും ഒന്നും പറഞ്ഞില്ല.
3: വിവരം ഞാൻ അപ്പപ്പോൾ അറിയിച്ചേക്കാം. ഈ പെൺകൊച്ചും വന്നു പെട്ടല്ലോ.
2: കുഞ്ഞെ മനസ്സാപിക്കരുത്, മനുഷ്യജന്മമല്ലയോ. അപ്പൂപ്പൻതാടി പോലെ അവിടെ തങ്ങിയും ഇവിടെ കൊളുത്തി അങ്ങനെ പോകും.
3: അവൻ വരും. വരാതെ ഇവിടെ പോകാൻ?
2: വിശ്വം, നീ അവൾക്ക് നല്ല മൊഴി ചൊല്ലിക്കൊടുക്ക. കിഴവൻ എഴുന്നേറ്റ് യാത്ര പറഞ്ഞു. എല്ലാവരും മൂകരായി നോക്കി നിന്നതേയുള്ളൂ. അയാൾ മറഞ്ഞു കഴിഞ്ഞിട്ടും ആ വാക്കുകൾ സുലൈമാന്റെ ചെവിയിൽ തങ്ങി നിന്നു. വിട്ടാലും പോരില്ല, അതൊരു അത്ഭുതകരമായ വാർത്തയായിരുന്നു.
1: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
0: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
2: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർച്ച് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം.

0: ശ്രീകാര്യം മണ്ണന്തല ജംഗ്ഷൻ പ്യുവർ ഗോൾഡ് തൃശൂർ ഫാഷൻ ഗോൾഡ്.
1: തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് വിധിമധുരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. മിന്നിത്തിളങ്ങുന്ന വിളക്കുകളുടെ വെളിച്ചത്തിൽ തിളങ്ങി നിന്ന ആ പഴയ ഉത്സവ പറമ്പുകൾ, കയ്യിൽ വാങ്ങിത്തന്ന പി വിസിലിന്റെ ശബ്ദവും പഞ്ചസാര മിഠായിയുടെ മധുരവും, ഒപ്പം രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് കേട്ട ഗാനമേളകളിലെയും നാടകങ്ങളിലെയും മനോഹര ഇനങ്ങളിലേക്ക് മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ചില ഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരത്തിൽ. ആദ്യം കോട്ടയം കുഞ്ഞിച്ചൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സിന്ധുവും ചേർന്ന് പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന്റെ രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
2: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
3: ഇന്നീ പരിപാടിയിൽ പ്രസവശേഷമുള്ള യോഗ, ഇതേക്കുറിച്ച് ഡോക്ടർ നന്ദിനി VS സംസാരിക്കുന്നു.
4: പ്രസവശേഷമുള്ള കാലഘട്ടം അമ്മയുടെ ശരീരത്തിനും മനസ്സിനും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ശരീരക്ഷീണം, നടുവേദന, പേശികളുടെ ബലക്കുറവ്, ഉറക്കക്കുറവ് എന്നിവ ഈ കാലയളവിൽ ഉണ്ടാകാം. ഈ ഘട്ടത്തിൽ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് അമ്മയുടെ ആരോഗ്യത്തിന് സഹായകരമാകും. എന്നാൽ പ്രസവം കഴിഞ്ഞ ഉടൻ യോഗ ആരംഭിക്കരുത്. സാധാരണ പ്രസവമാണോ, സിസേറിയനാണോ, പ്രസവശേഷമുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ച് മാത്രം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ യോഗ ആരംഭിക്കാവൂ. തുടക്കത്തിൽ ദീർഘശ്വാസാഭ്യാസവും ലളിതമായ റിലാക്സേഷൻ ടെക്നിക്സും മാത്രം ചെയ്യാം. ഇത് ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. ശരീരം തയ്യാറാകുമ്പോൾ മാർജാരിയാസനം അഥവാ കാറ്റ് കൗ മൂവ്മെന്റ് ഉൾപ്പെടുത്താം. ഇത് നട്ടെല്ലിന്റെ ഫ്ലെക്സിബിലിറ്റി മെച്ചപ്പെടുത്താനും പ്രസവശേഷമുള്ള നടുവിന്റെ സ്റ്റിഫ്നെസ് കുറയ്ക്കാനും സഹായിക്കും. ബദ്ധകോണാസനം പെൽവിക് മേഖലയിലെ ഫ്ലെക്സിബിലിറ്റി നിലനിർത്താനും ശരീരഭാഗത്തെ സാവധാനം സ്ട്രെച്ച് ചെയ്യാനും സഹായിക്കും. സേതുബന്ധാസനം ശരിയായ സമയത്ത് പരിശീലിക്കുമ്പോൾ പുറം, ഇടുപ്പ്, തുടകളുടെ പേശികളെ ശക്തിപ്പെടുത്താൻ സഹായിക്കും. എന്നാൽ സിസേറിയൻ ഉൾപ്പെടെയുള്ള പ്രസവശേഷമുള്ള സാഹചര്യങ്ങളിൽ ഇത് എപ്പോൾ തുടങ്ങണം എന്നത് ആരോഗ്യ വിദഗ്ധരോട് ചോദിച്ച് മാത്രം ചെയ്യുക. പ്രസവശേഷം വയറിലെ പേശികൾക്ക് ബലം കുറയുന്നത് സാധാരണമാണ്. അതിനാൽ കഠിനമായ അബ്ഡോമിനൽ എക്സർസൈസസ് ഉടൻ ചെയ്യുന്നതിന് പകരം പെൽവിക് ഫ്ലോർ എക്സർസൈസസ് മാത്രം ചെയ്യുന്നതാണ് നല്ലത്. പല അമ്മമാരും പ്രസവശേഷം അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് മാനസിക സമ്മർദ്ദം. കുഞ്ഞിന്റെ ഉറക്കക്രമം, സ്വന്തം ഉറക്കക്കുറവ്, വീട്ടുജോലികൾ എന്നിവയെല്ലാം അമ്മയെ ക്ഷീണിപ്പിക്കാം. അതിനാൽ ദിവസത്തിൽ കുറച്ച് മിനിറ്റെങ്കിലും ശ്വാസാഭ്യാസത്തിനും വിശ്രമത്തിനുമായി മാറ്റിവെക്കുന്നത് വളരെ പ്രധാനമാണ്. അമിതമായ രക്തസ്രാവം, ശക്തമായ വേദന, തലകറക്കം, മുറിവിൽ അസ്വസ്ഥത, ശ്വാസതടസ്സം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ യോഗാഭ്യാസം ഉടൻ നിർത്തി വൈദ്യസഹായം തേടണം. ശരീരഭാരം കുറയ്ക്കാൻ പ്രസവശേഷം ഉടൻ കഠിനമായ വ്യായാമത്തിലേക്ക് പോകേണ്ടതില്ല. അമ്മയുടെ ശരീരത്തിന് സുഖം പ്രാപിക്കാൻ സമയം നൽകണം. ക്രമേണ യോഗയും നടക്കലും ആരോഗ്യകരമായ ഭക്ഷണക്രമവും ദിനചര്യയുടെ ഭാഗമാക്കാം.
3: പ്രസവശേഷമുള്ള യോഗ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നന്ദിനി VS.
0: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
5: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ

0: സാനിറ്ററിവെയർ പ്രോഡക്ടുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
1: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
2: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
4: യേശുദാസും ചിത്രയും പാടിയത് ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. രചന കൈതപ്രം, സംഗീതം ഇളയരാജ.

0: ധാരയിൽ.
1: ചിത്ര പാടിയൊരു ഗാനമാണ് ഇനി ചിത്രം പ്രേം പൂജാരി. ഈ ഗാനത്തിന്റെ രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഉത്തം സിംഗ്.

പ്രിയ ശ്രോതാക്കളെ, ഗാനത്തോടെ ഇന്നത്തെ നമസ്തേ അനന്തപുരി പൂർണ്ണമാകുന്നു. വാർത്തകളും വിശേഷങ്ങളും കുറച്ച് നല്ല പാട്ടുകളുമായി നമസ്തേ അനന്തപുരി വീണ്ടും എത്തും നാളെ രാവിലെ. ഇനി പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് സൗമ്യ എം ആർ.

0: ബാക്ക് ടു ബാക്ക് ഫീലിംഗ് സോങ്സ് ആണ് ഇതുവരെ കേട്ടത്.
1: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
2: ആ പറഞ്ഞത് 100% കറക്റ്റ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
4: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: Bro, this offer is massive. Total aura. You got a lock-in.
6: No cap. Pure vibes. Pitta Pillil Saturday Surprise Sale-il neckband mudal soundbar vare free.
7: Ivarude slang search cheythu thalavedane aagunnathinekkal nallathu Pitta Pillil poi pudiya smartphone vaangunnava.
8: October 10th, Pitta Pillil Saturday Surprise Sale. Ella smartphone purchase-inum purchase value anusarichu urappaya sammanangal.
0: Aakashavani Anandapuri FM 101.9. Ippol Gaanabharam. 2001 മുതൽ 2010 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ചില ഗാനങ്ങളാണ് ഇന്ന് ഗാനോപഹാരം.

ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഇനി ദ കാർ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന എസ് രമേശൻ നായർ, സംഗീതം സഞ്ജീവ്.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

ഛോട്ടാ മുംബൈ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. സംഗീത പ്രഭുവും പാടിയത്. ഈ ഗാനത്തിന്റെ രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം രാഹുൽ രാജ്.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ചിത്രപാടിയത് ചിത്രം തേരിക്കൂത്ത്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണം ഏർപ്പെടുത്തി. പരമാവധി വിൽപ്പന വിലയുടെ 30% ലാഭവിഹിതം പരിമിതപ്പെടുത്താനാണ് രാസവസ്തു വളം മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, നീതിന്യായ വ്യവസ്ഥ, മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നിവയെ ദുർബലപ്പെടുത്താൻ ശ്രമങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് 42 മുൻ ജഡ്ജിമാർ തുറന്ന കത്തെഴുതി. ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ തുടർച്ചയായ ആക്രമണങ്ങൾ നേരിടുന്നതായി കത്ത് ആശങ്ക പ്രകടിപ്പിച്ചു. ആഗോള ബഹിരാകാശ വാരാഘോഷങ്ങൾക്ക് നാളെ സമാപനം. ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അടക്കം സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ കമ്പനികളായ ഇൻഫോസിസ്, ടി

സിഎസ് വിപ്രോ, എച്ച് സി എൽ എന്നിവയുൾപ്പെടെ 8 പ്രമുഖ സാങ്കേതികവിദ്യ ഔട്ട്സോഴ്സിംഗ് കമ്പനികളുടെ തൊഴിൽ അധിഷ്ഠിത ഗ്രീൻ കാർഡ് നടപടികൾക്ക് വിലക്കേർപ്പെടുത്തിയ അമേരിക്ക. കോഗ്നിസെന്റ്, ക്യാപ് ജെമിനി, മൈക്രോസോഫ്റ്റ്, അഡോബി എന്നീ കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നു. ടി ബി മുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ജോയിന്റ് സ്ക്വാഡ് ഫോർ ഹെൽത്ത് ജോഷ് ടീം സജ്ജമായി. ക്ഷയരോഗത്തെ ചെറുക്കുകയും സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുക എന്നതാണ് ജോഷ് ടീമിന്റെ ലക്ഷ്യം. നടൻ നാനാ പടേക്കറുടെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. മഹാരാഷ്ട്രയിലെ പൂനെയ്ക്കടുത്ത് ഡോൺഷെയിലെ നാനാച്ചി വാടി ഫാം ഹൌസ് വളപ്പിൽ ഇന്നലെ രാത്രി മകൻ മൽഹാർ പടേക്കർ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. എൻ ഐ ടി കാലിക്കറ്റ് സംഘടിപ്പിക്കുന്ന ടെക്നോ മാനേജ്മെന്റ് ഉത്സവമായ തത്വ 26 സിൽവർ ജൂബിലി പതിപ്പിന് ഇന്ന് എൻ ഐ ടിയിൽ തുടക്കമാകും. സോഹോ എച്ച് ആർ ലീഡർ ചാൾസ് ഗോഡ്വിൻ മുഖ്യാതിഥിയാകും. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 11 കിലോ കഞ്ചാവ് ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് സംഘം പിടികൂടി. ശാലിമാർ തിരുവനന്തപുരം എക്സ്പ്രസിൽ നിന്നാണ് ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 11 മണിക്ക്.

0: വളരെ അമൂല്യമായ ഒരു പ്രകൃതി വിഭവമാണ് ജലം. പഴയ തലമുറ തോടുകൾ, കുളങ്ങൾ, ഡാമുകൾ പലതും നിർമ്മിച്ച് ഈ കുടിവെള്ളത്തെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് സഞ്ചാരിയുടെ ടീം പങ്കുവയ്ക്കുന്നതും ഒരു ഡാമിന്റെ വിശേഷങ്ങളാണ്. തിരുവനന്തപുരത്തിന്റെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് അരുവിക്കര ഡാം. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ അരുവിക്കര ഗ്രാമപഞ്ചായത്തിലാണ് ഈ അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ മലമടക്കുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ജലസംഭരണിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. നമ്മുടെ കൂടെ പേരൊന്ന് പറയാമോ?
1: മഞ്ജു സോമനാഥ്, അരുവിക്കര വാട്ടർ സപ്ലൈ സബ് ഡിവിഷൻ വാട്ടർ അതോറിറ്റി ഓഫീസിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്.
0: നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ഡാമുകളെ കുറിച്ച്, അരുവിക്കര ഡാം, ഇടുക്കി ഡാം എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഡാം എന്നും ഇതിന്റെ പ്രവർത്തനം എന്നും ഒന്ന് പറയാമോ?
1: നമ്മൾ അരുവിക്കര ഡാം എന്ന് പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഇതൊരു തടയണയാണ്. അതായത് ഒരു 1928 മുതൽ 33 വരെയുള്ള കാലഘട്ടത്തിൽ, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ബ്രിട്ടീഷ് ഭരണം ആ ഒരു സമയത്ത് ആണ് ഈ ഡാം ഇവിടെ ഉണ്ടാക്കിയത്. അത് വെല്ലിംഗ്ടൺ വാട്ടർ വർക്ക് സ്കീം അന്ന് വിഭാവനം ചെയ്തിരുന്നു. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഉള്ള ജനങ്ങൾക്ക് വേണ്ടി ശുദ്ധീകരിച്ച കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കരമനയാറിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് ശുദ്ധീകരിച്ച് കൊണ്ടുപോകണം. അതിലേക്കായിട്ട് ഈ വെള്ളത്തിന്റെ ലെവൽ ഒന്ന് ഉയർത്തണം, അതായിരുന്നു ഉദ്ദേശം. അപ്പൊ ഇത് ശരിക്കും ഒരു തടയണയാണ്. അവിടെ നിന്നും പൈപ്പ് വഴി വെള്ള അമ്പലത്തെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ കൊണ്ടുപോയി ശുദ്ധീകരിച്ച ജലം തിരുവനന്തപുരം നഗരത്തെ കൊടുക്കുമായിരുന്നു. ഇപ്പോഴും അത് വർക്കിംഗ് ആണ്. അതായത് ഏകദേശം 90 വർഷത്തോളമായിട്ട് ഡാമും ഡാമിനോട് ചേർന്ന അസോസിയേറ്റഡ് യൂണിറ്റുകളും അന്നുണ്ടാക്കിയ സെറ്റിലിംഗ് ടാങ്കും പിന്നീട് വെള്ളയമ്പലത്ത് നിർമ്മിച്ച ഫിൽറ്റർ ബെഡുകളും ഇതെല്ലാം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത് അതിശയകരമായ ഒരു വസ്തുത തന്നെയാണ്. കാരണം

0: ഇതിന്റെ പല യൂണിറ്റുകളും ഇംഗ്ലണ്ടിൽ നിന്നും കപ്പലിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആ വാൽവുകളും അന്നിട്ട പൈപ്പ് ലൈനുകളും ഇന്നും ഡാമേജ് ഒന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഡാമിന് ശരിക്കും ഒരു പൈതൃകമായിട്ടുള്ള ഒരു വസ്തുവായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. ഈ ഡാമിൽ നിന്നുള്ള അന്നിട്ട പൈപ്പ് വഴി ഇപ്പോഴും കുടിവെള്ളം പോകുന്നു എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഒരുപക്ഷെ അറിയുന്നില്ലായിരിക്കും. ഈ കുടിക്കുന്ന വെള്ളം ഇത്രയധികം ചരിത്രപ്രധാനമുള്ള അന്നത്തെ ഒരു ഇതിൽ നിന്ന് കിട്ടുന്നതാണെന്നുള്ള ആരും അറിയുന്നില്ലായിരിക്കും. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
1: അതെ, നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നു. ആ വെള്ളം നമ്മൾ കുടിക്കുകയും ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത്രയും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു കഥ ഇതിന് പിന്നിലുണ്ടെന്ന് നമ്മൾ ആരും അറിയുന്നില്ല അല്ലേ?
0: അതെ അതെ, കാലം കഴിയും തോറും നമ്മൾ പുതിയ പുതിയ ജലലഭ്യത കൂടുന്നു, അതിനനുസരിച്ച് പുതിയ പ്ലാന്റുകൾ പണിയേണ്ടി വരുന്നു. അപ്പൊ അതിനാവശ്യമനുസരിച്ച് നമ്മൾ പല പല പ്ലാന്റുകൾ പല പല ടെക്നോളജി അനുസരിച്ച് നമ്മൾ നിർമ്മിക്കുകയും കൂടുതൽ ജലം സിറ്റിയിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഈ ഡാം വന്ന് കാണുമ്പോൾ ഓർക്കണം, ഇതൊരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു പൈതൃകമായിട്ടുള്ള ഒരു സ്മാരകമായിട്ട് തന്നെ കാണാം. നമ്മുടെ ടൂറിസ്റ്റുകൾക്ക് തിരക്കുകളിൽ നിന്നൊക്കെ മാറി കുറച്ച് മനസമാധാനവും ശാന്തിയും കൈവരിക്കാനുള്ള കുറച്ച് നിമിഷങ്ങള്. അത് ഇവിടെ വന്നാല് ഇതിനോട് ചേർന്ന് ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ വന്നിരിക്കാം. ഈ ഡാമിന്റെ താഴെ വെള്ളം ഒഴുകി പോകുന്നൊക്കെ കാണാം. ഡാമിന്റെ ഒരു വശത്തായിട്ട് ബലിയിടാനുള്ള ബലിമണ്ഡപമുണ്ട്. പിന്നെ ഓണത്തിനും ഈ ഡാമും പരിസരമൊക്കെ പഞ്ചായത്ത് മേളകളും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒന്ന് രണ്ട് അവസരങ്ങളുണ്ട് ടൂറിസത്തിന്റെ പ്രത്യേക ഇമ്പോർട്ടൻസ് ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോ ഒരു ദിവസം ഒന്ന് ഇച്ചിരി ടയേർഡാണ്, ഒന്ന് റെസ്റ്റ് എടുക്കണം, കുറച്ച് ഫ്രഷ് എയർ വേണം, അങ്ങനെ വന്നിരുന്ന് ഇച്ചിരി കാറ്റൊക്കെ കൊണ്ട് മനസ്സൊക്കെ ഒന്ന് തണുത്ത്. പിന്നെ ഈ ഡാമിന്റെ താഴ്ഭാഗത്തായിട്ട് പുരാതനമായ ദേവീ ക്ഷേത്രമുണ്ട്. ഇനി ഇതിനോടനുബന്ധിച്ച് രാജപാത എന്ന് പറയുന്ന ഒരു വഴിയുണ്ട്. അതായത് പണ്ട് ഈ ഡാമിൽ നിന്നും വെള്ളയമ്പലം വരെയുള്ള പൈപ്പ് ലൈൻ, ആ പൈപ്പ് ലൈനിൽ എന്തെങ്കിലും പൊട്ടലോ അങ്ങനെ പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാനായിട്ട് രാജാവ് കുതിരപ്പുറത്ത് ഒരാളെ വിടുവായിരുന്നു. അപ്പൊ എന്നും രാവിലെ വന്ന് ഈ അരുവിക്കര ഡാമിന്റെ അടുത്ത് വന്നുള്ള അമ്പലത്തിൽ വന്ന് പൂജിച്ച പ്രസാദം വാങ്ങി തിരിച്ച് രാജാവിന് കൊണ്ട് കൊടുക്കണം. ഇതായിരുന്നു ആ ആളിന്റെ ജോലി.
1: ഈ രാജപാതയിലൂടെ കുതിരപ്പുറത്ത് വന്ന് ഇവിടെ എല്ലാം ഒന്ന് നിരീക്ഷിച്ച് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്കോ ഈ ഒരു പൈപ്പ് ലൈനുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ കണ്ടുപിടിക്കാനും കൂടിയുള്ള ഒരു മാർഗം കൂടിയായിരുന്നു അല്ലേ?
0: തീർച്ചയായിട്ടും. ഈ രാജപാതയുടെ തുടക്കം നമുക്ക് ഈ അമ്പലത്തിന്റെ വശത്തുണ്ട്. അപ്പം അതും കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാണാനുള്ള കാഴ്ചകൾ.
1: അതിപുരാതനമായ ഒരു ഡാം, അതിന് ചുറ്റും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു സ്ഥലം, ഒരു ക്ഷേത്രം, രാജപാത, ഇതെല്ലാം നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റും. ഇനിയും ഗവൺമെന്റ് എന്തെല്ലാം സഞ്ചാരികൾക്ക് വരുന്നതിന് വേണ്ടിയിട്ട് പദ്ധതികളാണ് ഇവിടെ നടപ്പാക്കുന്നതെന്ന് പറയാമോ?
0: ഗവൺമെന്റ് അരുവിക്കര ടൂറിസം പദ്ധതി വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് വാട്ടർ അതോറിറ്റിയും പ്രപ്പോസൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പാർക്കൊക്കെ നവീകരിക്കുക, കാരണം കുറച്ചും കൂടെ കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉപകരണങ്ങൾ അതൊക്കെ കൊണ്ടുവരിക, ലൈറ്റ് ആൻഡ് ഷോ അറേഞ്ച്മെന്റ്സ്, പിന്നെ പറ്റും കുറച്ച് ബോട്ടിംഗ് അങ്ങനെ, പിന്നെ റിസർവോയറിലെ വെള്ളത്തിലും കുറച്ച് വിപുലീകരിച്ച് ബോട്ടിങ്ങിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, പിന്നെ അവസാന ഘട്ടത്തിൽ നമ്മളൊരു റോപ്പ് വേ ഒക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗവൺമെന്റ് അംഗീകരിക്കുന്ന മുറപ്രകാരം ഇതിനെക്കുറിച്ചും കൂടെ ഒരു ഡെവലപ്ഡ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്.
1: 2018 പ്രളയം എന്ന് പറയുന്നത് കേരളക്കരയെ മൊത്തം ദുഃഖത്തിൽ ആഴ്ത്തിയ ഒരു സംഭവമായിരുന്നു. ഒരു പക്ഷേ നമ്മൾ കേട്ടിട്ട് പോലുമില്ലാത്ത ഒരു കാര്യമായിരുന്നു നമുക്കന്ന് സംഭവിച്ചത്. നമ്മൾ മാനസികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടി വിഷമിച്ച ഒരു കാലഘട്ടമായിരുന്നു 2018 പ്രളയം. ആ സമയത്ത് നമ്മൾ പലപ്പോഴും TVയിലൂടെ കണ്ടിട്ടുണ്ട് ഡാം തുറക്കുന്നു, അലേർട്ടായിട്ടിരിക്കുക, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്തെല്ലാം മാർഗങ്ങളായിരുന്നു അന്ന് ചെയ്തിരുന്നത്?
0: 2018 കാലഘട്ടത്തില് നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ വെള്ളം പൊങ്ങി പൊങ്ങി പൊങ്ങി വന്നിട്ട് ഷട്ടറുകൾ തുറക്കേണ്ടി വന്ന അവസ്ഥയാണ്. മിക്കവാറും എല്ലായിടത്തും ഇത് തന്നെയായിരുന്നു. അപ്പൊ ഷട്ടർ തുറന്നില്ലെങ്കിൽ ഷട്ടറിന്റെ മുകളിൽ കൂടെ വെള്ളം ഒഴുകിക്കഴിഞ്ഞാൽ ഷട്ടർ തകരുകയും പിന്നെ കൂടുതൽ ഡാമേജ് സംഭവിക്കുകയും ചെയ്യും. അപ്പൊ ഷട്ടർ തുറക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഷട്ടറിനെയൊക്കെ പൊളിച്ചെടുത്തോണ്ട് പോകാന്ന് പറഞ്ഞാല് അതീവ ഗുരുതരമായ അവസ്ഥയാണ്. കാരണം ഇരുകരകളിലും അതിശക്തമായിട്ട് വല്ലാതെ വെള്ളം പൊങ്ങുകയും പിന്നെ ഡൗൺ സ്ട്രീമിലെല്ലാം അത് അഫക്ട് ചെയ്യും. ആ പേപ്പാറ ഡാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാല് അത് ഇവിടെ താഴെ അരുവിക്കര ഡാമിനെയും മുന്നോട്ടുള്ള ഒഴുക്ക് വർദ്ധിച്ചിട്ട് ഇവിടെ ഉള്ള ഷട്ടറിനെയും മുകളിലൂടെ ഒഴുകിയാല് രണ്ട് ഡാമിന്റെ ഷട്ടർ ഫെയിലിയറായി താഴെ തിരുവനന്തപുരം സിറ്റി ഫ്ലഡിംഗിലേക്ക് പോകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷട്ടർ തുറന്നു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും വെള്ളം പൊങ്ങും, പക്ഷേ അത് നമുക്ക് കൺട്രോളിലാണ് ചെയ്യാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ അപകടമായിരിക്കും സംഭവിക്കുന്നത്. വെള്ളത്തിന്റെ ലെവൽ വർദ്ധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മുൻകൂട്ടി

0: കാൽക്കുലേറ്റ് ചെയ്യുകയും അത് നമ്മളെ സംബന്ധിച്ചോളം ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പം മഴ പെയ്താൽ നമ്മൾ ഉറങ്ങത്തില്ല. രാത്രിയിലൊക്കെ മഴയുടെ സൗണ്ട് കേട്ടാലും നമ്മൾ ഉദ്യോഗസ്ഥരെ എഴുന്നേറ്റിരുന്ന് ഈ ലെവലുകൾ നോക്കുകയും അതിനനുസരിച്ച് നമ്മൾ തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്യും.
1: ചുരുക്കി പറഞ്ഞാൽ മഴ വരുമ്പോൾ നിങ്ങളെല്ലാം ഉണർന്നിരിക്കുന്നത് കൊണ്ടാണല്ലേ ഞങ്ങൾക്കൊക്കെ വീട്ടില് ഉറങ്ങാൻ പറ്റുന്നത്?
0: അതെ, തീർച്ചയായിട്ടും. ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, അതായത് ഈ അരുവിക്കര വരുന്നതിന് മുമ്പ് നല്ല മഴ പെയ്യുമ്പോ ഒരു പുതപ്പൊക്കെ പൊതിച്ച് ചുരുണ്ട് കിടക്കാൻ എത്ര സുഖം. ഇപ്പൊ മഴ പെയ്ത് ഉറയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യമാണ് ദൈവമേ ഇന്ന് എന്തൊക്കെ നടപടികളാണ് നമ്മൾ എടുക്കേണ്ടത്, ഡാം തുറക്കേണ്ടി വരുമോ, അനുമതി വാങ്ങേണ്ടി വരുമോ, പിന്നെ നമ്മൾ അന്യോന്യം ചർച്ചകളായി സംസാരമായി ഉടനെ തീരുമാനത്തിലെത്തുന്നു, കളക്ടറെ അറിയിക്കുന്നു, അങ്ങനെ നമ്മൾ ആക്ഷൻ മോഡിലേക്കാണ് പോകുന്നത്. നമുക്ക് മഴ പെയ്യുമ്പോൾ റെസ്റ്റ് ഇല്ല.
1: അതെ, അപ്പൊ ഇത്രയും ടെൻഷനും എല്ലാം നിറഞ്ഞ ഒരു ജോലിയാണ് മാം ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്കും പാട്ടുകൾ ഇഷ്ടമുണ്ടെന്ന് അറിയാം. അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ? അതിനു മുന്നേ ഞാൻ ഇന്ന് ചോദിച്ചോട്ടെ, പാട്ട് പാടുവോ? ഇത്രയും വലിയ ടെൻഷന്റെ ഇടയ്ക്ക് ഒരു പാട്ടൊക്കെ പാടും എന്ന് തോന്നുന്നു, പാട്ട് പാടുവോ?
0: ഞാൻ കുറച്ച് പാട്ട് പാടാറുണ്ട്.
1: എങ്കിൽ ഒന്ന് പാടുവോ? ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഒന്ന് പാടാം.
0: കഭി കഭി

0: മധുരമായിട്ടാണെന്നറിയാമോ പാടിയത്? കാരണം ഈ സ്ഥലത്ത് നിൽക്കുന്നത് പോലെ തന്നെ അത്രയും മധുരമായിട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടെ പറയാം.
1: എനിക്ക് ഈ പാട്ട് തന്നെ ഒന്ന്.
0: തീർച്ചയായിട്ടും ആകാശവാണിയിലൂടെ ഈ പാട്ട് തന്നെ വെച്ചുതരാം.

0: ജലസമൃദ്ധിയുള്ള നാടാണ് നമ്മുടെ കേരളമെങ്കിലും ശുദ്ധമായിട്ടുള്ള വെള്ളം മാത്രമേ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം എങ്ങനെയൊക്കെയാണ് ശുദ്ധീകരിച്ച് വരുന്നത് എന്ന് നമ്മൾക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണ്ടേ. ഏത് ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ആധാരം എന്ന് പറയുന്നത് ജലമാണ്. പ്രത്യേകിച്ചും മനുഷ്യന് ശുദ്ധജലം എത്രത്തോളം ആവശ്യമാണെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മുടെ കുടിവെള്ളം ശുദ്ധമായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യം. അപ്പോ ഈ വെള്ളം എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്, ഇതിന്റെ പ്രവർത്തന രീതികൾ എങ്ങനെയാണെന്ന് നമുക്ക് ചോദിക്കാം.
1: എന്റെ പേര് സുധീഷ് കുമാർ, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളുടെ AE ആണ്. ജലത്തിന്റെ ഗുണനിലവാരത്തെ കുറിച്ച് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം നമുക്ക് നദികളിൽ നിന്ന് ലഭിക്കുന്ന ജലത്തിൽ എന്തെല്ലാം മാലിന്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അത് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമ്മളത് കണക്കാക്കി നോക്കുകയും എന്തൊക്കെയാണെന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് അതെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നമ്മളിവിടെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റുകളിലേക്ക്. ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉള്ളതിനകത്തുള്ള കലങ്ങളും അത് കഴിഞ്ഞിട്ട് നിറം മണം അതിനകത്ത് അനേക ജൈവ രാസ ഭൌതിക ഗുണങ്ങളിലുള്ള മാലിന്യങ്ങൾ അണിഞ്ഞു ചേർന്നിരിക്കാം. അവ എന്താണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ലാബിനകത്ത് നിന്ന് ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടുന്നതനുസരിച്ചിട്ടുള്ളതിൽ ഇത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയകളായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ നമ്മൾ അതിനകത്തേക്ക് നൽകുകയും അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നടത്തിയതിനു ശേഷം ഇത് 32 പാരാമീറ്ററുകൾ അന്തിമ നിമിഷങ്ങളിൽ നമ്മൾ നോക്കിയതിനു ശേഷമാണ് പിന്നീട് അതിനകത്തുനിന്നുള്ള ഫംഗസും ഈ ബാക്ടീരിയ ഈ കോളി ആ ബേസിലുള്ളതെല്ലാം നമുക്ക് കൾച്ചർ ചെയ്ത് നോക്കിയതിനു ശേഷം കൂടിയാണ്. 48 കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ റിസൾട്ടുകൾ കിട്ടുന്നതെങ്കിൽ തന്നെയും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ഉള്ള കാര്യങ്ങൾ നടത്തുന്നത്. അതിനുശേഷം നമ്മൾ ക്ലോറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അതിനകത്തേക്ക് പിന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നത്. ഇത് ജനങ്ങൾക്ക് വളരെ സുരക്ഷിതത്തോടു കൂടി തന്നെ കുടിക്കാൻ കഴിയുന്ന രീതിയിലുള്ളതായിരിക്കും.
0: ജലം ശുദ്ധീകരിക്കുന്ന ലാബുകൾ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടോ?
1: എല്ലാ ജില്ലകളിലും ഇപ്പോൾ NABL ലാബുകളുണ്ട്. അതിന് പുറമേ തന്നെ നമ്മളെ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളോടൊപ്പം തന്നെയും എല്ലാ പ്ലാന്റുകളിലും ലാബുകളുണ്ട്. അവയുടെ ഗുണനിലവാരം പരിശോധിക്കാവുന്നതാണ്. അതിനുവേണ്ടിയിട്ടുള്ള ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യുകയും സാമ്പിൾ തൊട്ടടുത്തുള്ള ലാബുകളിൽ തന്നെ നൽകിയതിനു ശേഷം ഓൺലൈനായിട്ട് തന്നെ റിസൾട്ട് തരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ശുദ്ധജലത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും.
0: ശുദ്ധജല വിതരണം ആദ്യമായിട്ട് തുടങ്ങിയത് അല്ലെങ്കിൽ ഇത് ഏത് പദ്ധതിയുടെ കീഴിലാണ് ആദ്യമായിട്ട് തിരുവനന്തപുരത്തിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടി തുടങ്ങിയത്?
1: ആദ്യ കാലഘട്ടത്തിൽ രാജാവിന്റെ കാലഘട്ടത്തിലായിരുന്നു തുടങ്ങിയിരുന്നത്. 1928 അവർ സർവേകൾ ആരംഭിക്കുകയും അതിന്റെ ഫലമായിട്ട് അരുവിക്കരയിലാണ് വെള്ളം സ്റ്റോക്ക് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് എടുക്കുകയും അവിടെ നിന്ന് വെള്ളയമ്പലത്ത് ഒരു വെല്ലിൻഡൺ വാട്ടർ വർക്ക്സ് എന്ന് പറയുന്നതിന്റെ സംരംഭത്തിന്റെ ഭാഗമായിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റുകളുടെ പണികൾ പുരോഗമിക്കുകയും 33 അതിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കുകയും അരുവിക്കര തടയണയിൽ നിന്ന് ഗ്രാവിറ്റിയിലത് പമ്പിംഗ് ഇല്ലാതെ തന്നെ വെള്ളം വെള്ളയമ്പലത്തേക്ക് എത്തുകയും അവിടെ നിന്ന് ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് അവിടെ കവടിയാറ് ഭാഗങ്ങളിലേക്കും അല്ലെങ്കിൽ കൊട്ടാരത്തിന്റെ ഭാഗങ്ങളിലേക്കും മെഡിക്കൽ കോളേജ് ആ ഭാഗങ്ങളിലേക്കുള്ള

0: വെള്ളമൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ നൽകിക്കൊണ്ടിരുന്നത്.
1: വെള്ളം കെട്ടി നിർത്താൻ ആയിട്ട് ഈ അരുവിക്കര തിരഞ്ഞെടുക്കുന്നില്ല, അല്ലെങ്കിൽ സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ടാവും, അത് എന്താണ്?
0: അന്ന് ഈ ഭാഗങ്ങളിലൊക്കെ കൃഷി സ്ഥലങ്ങളായിരുന്നു. അപ്പൊ കൂടുതൽ വെള്ളം ഒഴുകി എത്തുന്നതും പല ബ്രാഞ്ചുകളിൽ നിന്നുള്ള വെള്ളം എത്തുന്നതിലുള്ളതും ഏറ്റവും കൂടുതൽ വെള്ളം നിർത്താൻ പറ്റുന്നതായിട്ടുള്ള ഒരു സ്ഥലം നോക്കി കഴിഞ്ഞപ്പോഴും മൂന്ന് ഭാഗത്തുനിന്നും വെള്ളം വരുന്നത് അരുവിക്കര ഭാഗങ്ങളിലായിരുന്നു. അപ്പൊ കളത്തറയിൽ നിന്നും അത് കഴിഞ്ഞിട്ട് വെള്ളനാട് ഭാഗങ്ങളിൽ കൂവക്കുടി ഭാഗങ്ങളിലായിട്ടെന്നുള്ള രീതിയിൽ വന്നിരുന്നതുകൊണ്ടാണ് ഈ സ്ഥലം അവർ സെലക്ട് ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള തടയണകൾ ഇവിടെ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചത്. വെള്ളം പരിശുദ്ധമാണ്, ഒരു തുള്ളി പോലും പാഴാക്കരുത് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇതിനകത്ത് പറയാനുള്ളത്.
1: തീർച്ചയായിട്ടും നമ്മള് കുഞ്ഞു ക്ലാസ്സുകളിൽ മുതലേ പഠിക്കുന്നതാണ് ജലം പാഴാക്കരുത്, ഓരോ തുള്ളിയും അമൂല്യമാണ് എന്നുള്ളത്. ഇത്രയും വിശദമായിട്ട് ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞു തന്നതിന് വളരെ നന്ദി.

0: ബ്രോ, ദിസ് ഓഫർ ഇസ് മാസീവ്. ടോട്ടൽ ഓറ യു ഗോട്ട് എ ലോക്ക് ഇൻ
1: നോ ക്യാപ്, പ്യുവർ വൈബ്സ്. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ നെക് ബാൻഡ് മുതൽ സൗണ്ട് ബാർ വരെ ഫ്രീയാ.
2: ഇവരുടെ സ്ലാങ് സെർച്ച് ചെയ്ത് തലവേദനയാകുന്നതിനേക്കാൾ നല്ലത് പിട്ടാപ്പിള്ളിൽ പോയി പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങുന്നതാണ്.
3: ഒക്ടോബർ 10 പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. എല്ലാ സ്മാർട്ട് ഫോൺ പെർച്ചേസിനും പെർച്ചേസ് വാല്യൂ അനുസരിച്ച് ഉറപ്പായ സമ്മാനങ്ങൾ.
4: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
5: ആ പറഞ്ഞത് 100% കറക്റ്റ്.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
7: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: MRT Home Needs-ൽ ബ്രാസ് മേള,
9: കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കൽസ്, ഹോം ഡെക്കോർസ്. മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
10: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ അപ്ലൈ. MRT Home Needs, മെയിൻ റോഡ്, ചാല.
11: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
12: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
13: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
14: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
15: രണ്ട് പവന് കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3rd ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
16: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
17: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
18: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
19: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം സഞ്ചാരി തുടരും.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് ഗ്രാമിന് 13,815 രൂപയും പവന് 1,10,520 രൂപയുമാണ് ഇന്നത്തെ വില. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: സഞ്ചാരി തുടരുന്നു.
4: അരുവിക്കര ഡാമിന് അടുത്തായിട്ട് തന്നെ ഒരു പാർക്കുണ്ട്, ശിവ പാർക്ക് എന്നാണ് പേര്. ഈ അരുവിക്കര ഡാം കാണാനെത്തുന്നവരും അതുപോലെ ഇവിടെയുള്ള പ്രസിദ്ധമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ വരുന്നവരും ഒക്കെ ഈ ശിവ പാർക്കിലും വരാറുണ്ട്. ഒത്തിരി തിരക്കുകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കാൻ ഈ സ്ഥലം ശരിക്കും സൂപ്പറാണ്. മരത്തിന് ചുറ്റുമായിട്ടുള്ള ഇരിപ്പിടങ്ങൾ ഇവിടെ കാണാം. കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അരുവിക്കര ഡാമിന്റെ മുഴുവൻ സൗന്ദര്യവും ആസ്വദിക്കാൻ പറ്റും. ഇവിടെ കുറച്ചുപേര് മാറി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. 3-4 പേര് കുറച്ചകലെ ഗ്രൂപ്പ് സ്റ്റഡി നടത്തുന്നത് കാണാം. കുറച്ച് മാറി ഒരാൾ ഒറ്റയ്ക്ക് ഇരിപ്പുണ്ട്. പേര് പറയാമോ?
5: ബിൻസി.
4: ബിൻസി എവിടെന്നാ?
5: ഇവിടെ മൈലം.
4: പഠിക്കുവാണോ?
5: അല്ല, ഹൗസ് വൈഫാണ്.
4: ഒറ്റയ്ക്കാണോ?
5: ഒറ്റയ്ക്കാണ്.
4: ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ?
5: ഇടയ്ക്ക് വരാറുള്ളതാണ്.
4: ഇവിടെ അരുവിക്കരയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തുവാണ്?
5: ഇഷ്ടപ്പെട്ടത് ഈ പാർക്ക്, കൊറേ പേര് വരുമ്പോ നല്ല രസമാണ്, പിള്ളേരൊക്കെ കളിക്കുന്നതും. അങ്ങനെ
4: കൂട്ടുകാരുമായിട്ടൊക്കെ ഇവിടെ വരാറുണ്ടോ?
5: ഇല്ല, ഇവിടെ എനിക്കധികം കൂട്ടുകാരൊന്നും ഇല്ല. എന്റെ ഒറിജിനൽ നാട് പാലക്കാടാണ്. ഇവിടേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ്. അപ്പൊ ഇവിടെ ഒന്നും അധികം വന്നിട്ടില്ല, എന്നാലും എനിക്കിഷ്ടമാണ് ഇവിടെ.
4: ഇവിടെ കണ്ട എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്?
5: വളരെ നല്ലതാണ്, ഇഷ്ടപ്പെട്ട്.
4: ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അല്ലേ ഇവിടെ?
5: ആകാശവാണിയുടെ
4: സഞ്ചാരി എന്നൊരു പരിപാടിയാണ്. ഇഷ്ടമുള്ളൊരു പാട്ട് പറയാം.
5: തമിഴിലെ വിജയന്റെ രഞ്ജിതമേ സോങ്.

0: അരുവിക്കര ഡാമെല്ലാം കണ്ട് സഞ്ചാരിയുടെ ടീം നിൽക്കുന്നത് ഒരു ലഘുഭക്ഷണശാലയിലാണ്. സഞ്ചാരികൾക്ക് ക്ഷീണമകറ്റാൻ പറ്റുന്ന ഒരു ലഘുഭക്ഷണശാലയാണ് ഇവിടെയുള്ളത്. ഇവിടെ വരുന്ന സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ കാണുന്നതും അവരുമായിട്ട് അടുത്തിടപഴകുന്നതും ഈ ചേട്ടനാണ്. നമുക്ക് ഈ ചേട്ടനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം.
1: പേരൊന്ന് പറയാമോ?
2: കുത്തപ്പൻ.
1: ചേട്ടൻ കൊറേ നാളായില്ലേ ഇവിടെ ഈ കട നടത്തുന്നത്?
2: കുറച്ച് നാളായി.
1: അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ?
2: ഇവിടെ പ്രധാനമായിട്ട് കുടിവെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു സ്ഥലമാണ്. തിരുവനന്തപുരം സിറ്റി പൂര കൊണ്ടുവന്ന കുടിവെള്ളം ശുദ്ധീകരണശാല ഇവിടെയാണ്. പിന്നെ ഇത് പോയിട്ട് ഇവിടുത്തെ ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തില് പിന്നെ വഴിപാടായി അരുമ്പാറ, പാലുള്ളി,

0: കറുപ്പ് ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത് മീൻ അരിയും പൂ വാങ്ങിച്ച് നേർച്ചയായിട്ട് ക്ഷേത്രത്തിലുള്ളതാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ മാറും എന്നാണ് ഐതിഹ്യം. അത് മാറുന്നുണ്ട്.
1: എന്തെങ്കിലും ഐതിഹ്യമുണ്ടോ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്?
0: ഐതിഹ്യമുണ്ട്. പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ആരാണ് ഇവിടെ കാള വാങ്ങിക്കാൻ വന്നത്. അവര് വന്ന് ഇവിടെ അപ്പുറത്ത് വേറൊരു വീടുണ്ട്. ആ വീട്ടിൽ പോയി ചോദിച്ച് അവർ രാത്രിയായതുകൊണ്ട് വിശക്ക് നിന്ന് ചോദിച്ച് അപ്പൊ അവര് പറഞ്ഞ് ഇവിടെ അവര് അന്ന് ഇത് കൊട്ടിയാമ്പലമായിരുന്നു. ഈ അമ്പലത്തിന്റെ അവിടെ ഒരു അമ്മച്ചിയുണ്ട്, അവിടെ ചെന്ന് അമ്മ അമ്മ എന്ന് വിളിച്ചാൽ മതി, അങ്ങനെ അമ്മച്ചി ഇറങ്ങി വരും, വന്ന് നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഇവിടെ വന്ന് വിളിച്ച് അപ്പോ അകത്തുനിന്ന് വയസ്സായ ഒരു അമ്മ ഇറങ്ങി വന്നു വന്ന് കാര്യങ്ങൾ ചോദിച്ചു പറഞ്ഞു. പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോ വിഭവമായ രീതിയിലുള്ള ഭക്ഷണം അവർക്ക് കൊടുത്ത്. പക്ഷെ നേരം വെളുത്ത് നോക്കിയപ്പം ആളിനെ കാണാനില്ല, അതൊരു ക്ഷേത്രമായിരുന്നു. അതായിരുന്നു ഇവിടുത്തെ ഐതിഹ്യം എന്നിങ്ങനെ പറഞ്ഞ് പഴയ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്.
1: ഐതിഹ്യങ്ങൾ എപ്പോഴും പണ്ടത്തെ നമ്മുടെ അമുത്തശ്ശിമാരും എല്ലാം പറഞ്ഞ് പറഞ്ഞ് വന്ന ഒരു കഥ അല്ലേ. മീനിന് ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, അത് എവിടെയായിട്ടാണത്?
0: ഈ കളവാണ്, ഇതിലേക്കൂടെ താഴെ ഇറങ്ങുന്ന അവിടെയാണ് മീൻ കളവ്. അവിടെ ഈ മീൻ എന്ന് വെച്ചാൽ പണ്ട് പുരാതനമായ കാലത്ത് ഉള്ളതാണ് ഇവിടെ. ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ മീൻ. അപ്പൊ ആ മീനിന് അമ്പലത്തിലെ വഴിപാട് അരി എന്ന് പറയുന്നത് അരിയും പൂവും നേദിച്ചുകൊണ്ട് വെച്ചേക്കുന്നതാണ്. ആൾക്കാർ വരുന്ന ഒരു വിശ്വാസികൾ വാങ്ങിച്ച് ഇടുന്നത്. അനേകം പേര് ജാതി മത ഭേദമില്ലാതെ പല മതസ്ഥരും ഈ അരിയും പൂവും വാങ്ങിച്ചിട്ട് അങ്ങനെ അത് സുഖം പ്രാപിച്ചു പോകുന്നത് നമുക്ക് അറിയാന്നുള്ളതാണ്.
1: അരുവിക്കര ഡാമും അതിന്റെ പരിസരത്തുള്ള ഈ ക്ഷേത്രവും ഈ മീൻകുളവും എല്ലാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതൊരു പുതിയൊരു അനുഭവമായിരിക്കും. എല്ലാ സഞ്ചാരികളും ഇവിടെ വരണം. ഇപ്പോൾ ഇവിടെ അടുത്ത് ചേട്ടന്റെ ഭാര്യയുമുണ്ട്. നമുക്ക് ഇവർക്ക് രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിക്കാം.

ജനങ്ങൾക്ക് ശുദ്ധമായ വെള്ളം എത്തിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ഈ അരുവിക്കര ഡാം വിനോദസഞ്ചാരത്തിനും നല്ലൊരിടമാണ്. അരുവിക്കര ഡാം വികസനത്തിന്റെ പാതയിലുമാണ്. ഇതിന്റെ പ്രകൃതി ഭംഗിയും എല്ലാം സഞ്ചാരികളെ ആകർഷിക്കുന്നതിനും അതുപോലെ തന്നെ ഇവിടെയുള്ള ദുർഗാക്ഷേത്രവും ഭഗവതി ക്ഷേത്രവും സഞ്ചാരികൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ടതാണ്. ഐതിഹ്യവും ചരിത്രവും അതിനൊപ്പം തന്നെ മനോഹരമായ പ്രകൃതി ഭംഗിയും കൂടി നിൽക്കുന്ന ഈ അരുവിക്കര ഡാമും അതിന്റെ പരിസരവും സഞ്ചാരികൾക്ക് യാത്രയുടെ ഒരു വ്യത്യസ്ത അനുഭവം കൂടി നൽകുന്ന ഒരു നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അരുവിക്കര ഡാം.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: യേശുദാസ് പാടിയത് ചിത്രം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: സുജാത പാടിയത് ചിത്രം കസ്തൂരിമാൻ. രചന ലോഹിതദാസ്. സംഗീതം വംശപ്പച്ചൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരള പോലീസ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സൈബർ സെക്യൂരിറ്റി സമ്മേളനം കൊക്കൂൺ 2026 ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. രാജ്യത്തെ ഏറ്റവും വലിയ സൈബർ സുരക്ഷ ഹാക്കിംഗ് സമ്മേളനങ്ങളിൽ ഒന്നായ കൊക്കൂൺ ഇന്നും നാളെയുമായി ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിലാണ് സംഘടിപ്പിക്കുന്നത്. സൌജന്യ മാനസികാരോഗ്യ ക്ലിനിക്കുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് 2 മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധരാപുരം നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. മധുരാന്തക മണ്ഡലത്തിൽ 85.99%, ധരാപുരം മണ്ഡലത്തിൽ 80% അധികവും പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. മോത്തിലാൽ നെഹ്റു ഗവൺമെന്റ് പോളിടെക്നിക്കൽ കോളേജിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് വോട്ടെണ്ണൽ. ഇന്ന് ലോക തപാൽ ദിനം. സ്വിറ്റ്സർലൻഡിലെ ബേൺ നഗരത്തിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ഒക്ടോബർ 9 ലോക തപാൽ ദിനമായി ആഘോഷിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ സഹകരണ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലുമുണ്ടായ സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ED അന്വേഷണം ശക്തമാക്കി. 550 കോടി രൂപയിലധികം മൂല്യം വരുന്ന സാമ്പത്തിക ക്രമക്കേടുകളാണ് അന്വേഷണ പരിധിയിൽ ഉള്ളത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 6 പാദ മത്സരങ്ങളും ഇന്ദിരാഗാന്ധി വള്ളംകളിയും നാളെ എറണാകുളം മറൈൻ ഡ്രൈവിൽ നടത്തും. വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ഉച്ചയ്ക്ക് 1 മന്ത്രി റോജിയം ജോൺ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് റാഞ്ചിയിൽ വൈകിട്ട് 7 മത്സരം. 5 മത്സര പരമ്പരയിൽ ആദ്യ മത്സരം ജയിച്ച് ഇന്ത്യ 1-0 മുന്നിലാണ്. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നമുക്ക് ആദ്യം രാജീവ് ആലുങ്കൽ വരികൾ എഴുതി എം ജി ശ്രീകുമാർ ഈണമിട്ട് എം ജി ശ്രീകുമാറും സൗമ്യയും പാടിയ പാട്ടാണ് ചിത്രം ചതുരംഗം.

0: കേക്ക് ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
7: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
8: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
9: അടുത്ത പാട്ട് യൂസഫ് അലി കേച്ചേരിയുടെ തോലികയിൽ പിറന്നതാണ്. മോഹൻ സിത്താരയുടെ സംഗീതം, യേശുദാസും സുജാതയും പാടിയത്. ചിത്രം സദാനന്ദന്റെ സമയം.

നമുക്കിനി ഗിരീഷ് പുത്തഞ്ചേരിയുടെ തൂലികയ്ക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് പാട്ട് കേട്ടാലോ. ബോംബെ ജയശ്രീയാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്. പ്രണയസന്ധ്യ ഒരു എന്നാലപിക്കുന്ന ഈ ഗാനം ഒരേ കടൽ എന്ന ചിത്രത്തിൽ നിന്ന്.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: രവീന്ദ്ര സംഗീതത്തിലെ അടുത്ത പാട്ട് പി ജയചന്ദ്രനും മനോയും ചേർന്ന് ആലപിച്ചത്. ചിത്രം അരയനങ്ങളുടെ വീട്, തൂലിക ഗിരീഷ് പുത്തഞ്ചേരിയുടേതാണ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: ഫാം ടു സിറ്റി
3: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
2: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
4: MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള,
5: കുക്ക്വെയർസ്, പൂജാ ആർട്ടിക്കൽസ്, ഹോം ഡെക്കോർസ്, മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
4: ഈ ഓഫർ September 28 to October 20 വരെ. കണ്ടീഷൻ അപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: നടുവേദനയ്ക്ക് വേണ്ടി മാത്രം ഒരിടം നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും EMTT, ലേസർ, ഡീകംപ്രഷൻ തെറപ്പി ഉൾപ്പെടെയുള്ള നൂതന ചികിത്സകളുമായി നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. വീട്ടിലെത്തി ചികിത്സ നൽകുന്ന ഹോം കെയർ ഫിസിയോതെറപ്പി സർവീസും ലഭ്യമാണ്. കഴക്കൂട്ടം, കൊല്ലം 9496778344.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

തിരയിപ്പൂക്കൾ. ഇന്നത്തെ തിരയിപ്പൂക്കളിൽ ആദ്യം വാഴവേമായം എന്ന ചിത്രത്തിനുവേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും വാണിജ്യറാമും പാടിയ പാട്ടുകളാണ്. വാലിയുടെ രചനയാണ്, ഗംഗയമരന്റെ സംഗീതവും ഈ പാട്ടിന്.

മലേഷ്യ വാസുദേവന്റെ സംഗീതത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യവും വാണിജ്യറാം ചേർന്ന് ആലപിച്ച അടുത്ത പാട്ട് കസ്തൂരിമാനെ എന്നാരംഭിക്കുന്ന ഈ പാട്ട് കൊലുസ് എന്ന ചിത്രത്തിൽ നിന്ന്.

0: കൊല്ലത്ത് കൊല്ലമൊന്നായി.
1: എന്തായാലും കെ കെ ജയുടെ വരവ് പൊടിച്ചു.
2: കൊല്ലം ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷിക തുടരവധിച്ച് ഒക്ടോബർ 18 മുതൽ 21 വരെ വമ്പൻ ഓഫറുകൾ.
3: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1000 രൂപ അധിക മൂല്യം. നഖാസ് ആന്റിക് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
2: 1,00,000 രൂപയ്ക്ക് ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവന് മുകളിലുള്ള ഓരോ പർച്ചേസിനും ഒരു സ്വർണ്ണ മോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്ക് കുത്തുന്നവർക്ക് വെള്ളി മുക്കുത്തി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
3: ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ആർപി മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.
4: ഒരു അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനികക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷരീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321 അല്ലെങ്കിൽ 9496569321. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനികക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: തിരൈപ്പൂക്കളിൽ അടുത്തതായി വൈരമുത്തുവിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയ പാട്ടാണ് ചിത്രം കൈരാശി.

തിരയിപ്പൂക്കളിൽ ഒരു പാട്ടുകൂടി നമുക്ക് കേട്ടാലോ? ഇളയരാജയുടെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയതാണ് ഈ ഗാനം. മഴ വരുത് എന്നാരംഭിക്കുന്ന ഗാനം രാജ കയ്യവെച്ച എന്ന ചിത്രത്തിൽ നിന്നാണ്.

തെരയിപ്പൂക്കളാണ് ഇതുവരെ കേട്ടത്. ഇനിയൊരു അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിംഗ് പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനികക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷെരഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495563 1, 9495563 2.

0: സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ടെറിട്ടോറിയൽ ആർമിയുടെ സ്ഥാപക ദിനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് എല്ലാ സൈനികരെയും വിമുക്ത ഭടന്മാരെയും കുടുംബാംഗങ്ങളെയും അഭിനന്ദിച്ചു. അതിർത്തികൾ സംരക്ഷിക്കുന്നത് മുതൽ ദുരന്ത നിവാരണവും രാഷ്ട്ര നിർമ്മാണവും ഉൾപ്പെടെ മികച്ച പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ലോക തപാൽ ദിനത്തോടനുബന്ധിച്ച് എല്ലാ തപാൽ ജീവനക്കാർക്കും കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ആശംസ നേർന്നു. രാജ്യത്തിനായി അവർ കാഴ്ചവെക്കുന്ന സമർപ്പിത സേവനത്തിന് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. സിഎംആറിൽ എക്സോലോജിക് പണമിടപാട് കേസിൽ ഇഡി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പിഎ മുഹമ്മദ് റിയാസിന് എംഎൽഎയ്ക്കുമെതിരെ എഫ്ഐആർ അന്വേഷണം നടത്താനാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചിന്റെ വിധി. വാഹനാപകടങ്ങളുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാര ക്ലെയിമുകളിലെ തട്ടിപ്പുകൾ തടയുന്നതിനും നഷ്ടപരിഹാര നടപടികൾ വേഗത്തിലാക്കാനുമായി 4 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയത്. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജന വൈവിധ്യം ആഗോള വിപണിയിൽ പ്രയോജനപ്പെടുത്തുന്നതിനും കയറ്റുമതി സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനുമായി കൊച്ചിയിൽ റിഫോം ഉത്സവ് സെമിനാർ ആരംഭിച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി ജ്ഞാനേന്ദ്ര ഡി ത്രിപാഠി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വിഗ്രഹഘോഷയാത്ര പത്മനാഭപുരത്ത് നിന്ന് പുറപ്പെട്ടു. പത്മനാഭപുരം കൊട്ടാരത്തിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഉടവാൾ കൈമാറ്റം നടന്നതോടെയാണ് വിഗ്രഹഘോഷയാത്രയ്ക്ക് തുടക്കമായത്. രേവതി പട്ടത്താനത്തോടനുബന്ധിച്ച് ഒക്ടോബർ 17 നടത്താൻ നിശ്ചയിച്ച സംസ്കൃത മത്സരങ്ങൾ മാറ്റി. ഒക്ടോബർ 18 തളി സാമൂതിരി സ്കൂളിലാണ് മത്സരങ്ങൾ നടക്കുക. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്. ഇപ്പോൾ

നവമാധുരി 2020 മുതൽ 2026 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് നവമാധുരിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം കൈലാസിന്റെ സംഗീതത്തിൽ നിത്യമാമൻ പാടിയ പാട്ടാണ് ചിത്രം ക്ലിയർ വാപ്പി. ബി കെ ഹരിനാരായണന്റേതാണ് ഈ വരികൾ.

ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഈ ചിത്രത്തിൽ കെ.എസ്. ഹരിശങ്കരും പൂർണിമ കണ്ണനും പാടിയ പാട്ടാണ്. കൃഷ്ണ വിജയുടെ സംഗീതമാണിത്. ഗാനരചയിതാവ് വിനായക ശശികുമാർ.

0: കൊല്ലത്ത് കൊല്ലം ഒന്നായി.
1: എന്തായാലും കെ കെ ജയുടെ വരവ് പൊളിച്ചു.
2: കൊല്ലം ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷിക തുടരുവതിച്ച് ഒക്ടോബർ 18 മുതൽ 21 വരെ വമ്പൻ ഓഫറുകൾ.
3: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1000 രൂപ അധിക മൂല്യം. നഖാസ് ആന്റിക് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
2: 1,00,000 രൂപയ്ക്ക് ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവന് മുകളിലുള്ള ഓരോ പർച്ചേസിനും ഒരു സ്വർണ്ണ മോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്ക് കുത്തുന്നവർക്ക് വെള്ളി മുക്കുത്തി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
3: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ആർപി മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.
4: Bro, this offer is massive. Total aura. You got to lock in.
5: No cap. Pure vibes. Pittapillil Saturday surprise sale il neckband mudal soundbar vare free aa.
6: Ivarude slang search cheythu thalavedane aagunnathinekkal nallathu Pittapillil poi pudhiya smartphone vaangunnava.
7: October 10th Pittapillil Saturday surprise sale. Ella smartphone purchase inum purchase value anusarichu urappaya sammanangal.

0: കനത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: നവമാധുരിയിലടുത്തതായി ഹരിശങ്കർ പാടിയതാണ് ചിത്രം അച്യുതന്റെ അവസാന ശ്വാസം.

ആരം എന്ന ചിത്രത്തിന് വേണ്ടി ഹരിചരണും ആരതയും പാടിയ പാട്ടാണ് ഇപ്പോൾ കേട്ടത്. ജിസ്ജുവിയുടെ രചനയാണ്, രോഹിത് ഗോപാലകൃഷ്ണന്റെ സംഗീതവും. ഇനി മധുവിധു എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. കെ എസ് ഹരിശങ്കറും ദിവ്യാസ് മേനോനും പാടിയത് അരുണ്.

ബട്ടർഫ്ലൈ 85 ഈ ചിത്രത്തിന് വേണ്ടി ഹേഷം അബ്ദുൽ വഹാബ് പാടിയ പാട്ടാണ്. അജീഷ് ദാസിൻ്റെതാണ് വരികൾ, ആനന്ദ് മധുസൂദനൻ്റെ സംഗീതവും. നവമാധുരിയിലൂടെ നമുക്കിനി ഈ പാട്ട് കേൾക്കാം.

നവമാധുരിയിലൂടെ നമുക്ക് ഒരു പാട്ടുകൂടി പുത്തൻ പാട്ട് കേട്ടാലോ? ജോയ്പോളിൻ്റെ രചനയിൽ ധിബൂ നെനാൻ തോമസ് സംഗീതം പകർന്ന് ഹരിചരണും ചിന്മയും പാടിയ പാട്ടാണിത്. ചിത്രം ചിറ്റ.

0: നവമാധുരിയാണ് ഇതുവരെ കേട്ടത്. 2020 മുതൽ 2026 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് നവമാധുരിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ട്.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: പ്രായോജകർ
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: ഫേസ് പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആയുർവേദിക് കോസ്മറ്റോളജിസ്റ്റും കല്ലിയൂർ ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ എം നസിയ സംസാരിക്കുന്നു.
1: ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിൽ സൗന്ദര്യം എന്നത് പുറമേയുള്ള രൂപഭംഗി മാത്രമല്ല, ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ആരോഗ്യം എന്നിവയുടെ സമതുലിതാവസ്ഥയിൽ നിന്നും സ്വാഭാവികമായി പ്രകടമാക്കുന്ന പ്രസന്നതയും തേജസ്സുമാണ് സൗന്ദര്യം. പ്രകൃതി ത്രിദോഷങ്ങളുടെ സമതുലിതമായ അവസ്ഥ, ധാതുക്കളുടെ പോഷണം, അഗ്നിയുടെ ശരിയായ പ്രവർത്തനം, നല്ല ആഹാരം, വിഹാരം, ഉറക്കം, മാനസിക സന്തുലിതാവസ്ഥ എന്നിവ സൗന്ദര്യത്തിനെ സ്വാധീനിക്കുന്നു. പുറമേ കാണുന്ന തിളക്കത്തേക്കാൾ ഉള്ളിൽ നിന്നുമുള്ള ആരോഗ്യവും പ്രസന്നതയും ആണ് ആയുർവേദത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം. മുഖപരിചരണങ്ങൾ അഥവാ ഫേഷ്യൽ കെയർ. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അനുയോജ്യമായ ഫേഷ്യലുകൾ, ക്ലീനപ്പ്, ഫേസ് മാസ്ക്, പീൽ ഓഫ് മാസ്ക്, പീലിംഗ് എന്നിവയാണ് കൃത്യമായുള്ള മുഖപരിചരണങ്ങൾ. ഇത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന ഗുണങ്ങൾ: ചർമ്മത്തിനെ ശുദ്ധീകരിക്കുന്നു, രക്തസംക്രമണം മെച്ചപ്പെടുത്തുന്നു, പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളെ ചെറുക്കുന്നു, ചർമ്മത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്നു, മുഖക്കുരു കുറയ്ക്കുന്നു, ബ്ലാക്ക് ഹെഡുകളും വൈറ്റ് ഹെഡുകളും നീക്കം ചെയ്യുന്നു, മുഖത്തുള്ള പ്രഷർ പോയിന്റുകളെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് സമ്മർദ്ദം കുറയ്ക്കുന്നു. മുഖപരിചരണത്തിൽ വളരെ സാധാരണമായി ഉപയോഗിച്ചു വരുന്ന ഫേസ് പാക്കുകളെ കുറിച്ച് നോക്കാം. ആയുർവേദ ശാസ്ത്രത്തിൽ മുഖലേപം എന്നാണ് ഫേസ് പാക്കുകൾ അറിയപ്പെടുന്നത്. മുഖലേപം എന്നത് ചർമ്മത്തിന്റെ ആരോഗ്യവും സൗന്ദര്യവും മെച്ചപ്പെടുത്തുന്നതിനായി ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രകൃതിദത്ത ചേരുവകൾ മുഖത്ത് പുരട്ടുന്ന രീതിയാണ്. വ്യക്തിയുടെ പ്രകൃതി, ചർമ്മത്തിന്റെ സ്വഭാവം, കാലാവസ്ഥ, ചർമ്മപ്രശ്നം എന്നിവ പരിഗണിച്ചാണ് മുഖലേപം തിരഞ്ഞെടുക്കുന്നത്. പലതരത്തിലുള്ള മുഖലേപനങ്ങൾ പരിചയപ്പെടാം. ചേരുവകളുടെയും ചർമ്മപ്രശ്നങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഫേസ് പാക്കുകൾ പലവിധത്തിലുണ്ട്.

മുൾട്ടാണി മിട്ടി പോലുള്ള പ്രകൃതിദത്തമായ കളിമണ്ണ് കൊണ്ടുണ്ടാക്കുന്നവ അധികം എണ്ണമയം ആഗിരണം ചെയ്ത് ആഴത്തിലുള്ള സുഷിരങ്ങൾ വൃത്തിയാക്കുന്നു. എണ്ണമയമുള്ളതും മുഖക്കുരു സാധാരണമായി വരുന്നതുമായ ചർമ്മത്തിന് ഇവ നന്നായി പ്രവർത്തിക്കുന്നു. ക്രീം ആൻഡ് ഹൈഡ്രേറ്റിംഗ് പാക്ക്. പ്രത്യേകിച്ചും വരണ്ടതും അടർന്നു പോകുന്നതുമായ ചർമ്മത്തിന്റെ ഈർപ്പം പുനഃസ്ഥാപിക്കുകയും ചർമ്മത്തിനെ പോഷിപ്പിക്കുന്നതുമായ പാൽ, തേൻ, കറ്റാർവാഴ, ഞവരയരി തുടങ്ങിയവയാണ് ഉപയോഗിക്കുന്നത്. ബ്രൈറ്റനിംഗ് പാക്ക് ആൻഡ് എക്സ്ഫോളിയേറ്റിംഗ് പാക്ക്. ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ചർമ്മത്തിലെ മൃതകോശങ്ങൾ നീക്കം ചെയ്ത് സ്വാഭാവിക തിളക്കം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പഴങ്ങളുടെ പൾപ്പുകൾ, മറ്റു വർണ്ണഗണ ഔഷധങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ലേപനങ്ങളാണ് ബ്രൈറ്റനിംഗ് പാക്കുകൾ. ആന്റി ഇൻഫ്ലമേറ്ററി പാക്കുകൾ ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കുകയും വീക്കം ശമിപ്പിക്കാനും സഹായിക്കുന്നു. ഷീറ്റ് ആൻഡ് ഹൈഡ്രോജെൽ മാസ്ക്. ആധുനികമായ രീതിയിൽ കുങ്കുമാതി തൈലം, ഹൈലോറണിക് ആസിഡ്, വൈറ്റമിൻ സി പോലുള്ള ഭാരം കുറഞ്ഞ സിറമുകൾ ഉപയോഗിച്ച് മുൻകൂട്ടി കുതിർത്ത് തുണി അല്ലെങ്കിൽ ജെൽ ഷീറ്റുകൾ കൊണ്ടുള്ള മാസ്കുകൾ വേഗത്തിൽ ജലാംശം വർദ്ധിപ്പിക്കുന്നതാണ്. ആന്റി ഏജിംഗ് ഫേസ് പാക്കുകൾ. നെല്ലിക്ക, മഞ്ചിഷ്ട, എഷ്ടിമധു, ഞവര, ചന്ദനം അനുയോജ്യമായ രസായന ഔഷധങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഫേസ് പാക്കുകളാണ്. പ്രായപൂർത്തിയായ നേരിയ ചുളവുകളുള്ള ചർമ്മത്തിൽ ഇത്തരത്തിലുള്ള പാക്കുകൾ ഉപയോഗിക്കുന്നു. അതിന്റെ ഫലമായി ചർമ്മത്തിന്റെ ഇലാസ്റ്റിസിറ്റി മെച്ചപ്പെടുകയും ചർമ്മത്തിന്റെ പുനർജീവനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. ഡി ടാൻ ഫേസ് പാക്കുകൾ. ടാൻ കുറയ്ക്കുന്നതിനുള്ള ഫേസ് പാക്കുകളാണിവ. സാധാരണമായി ചന്ദനം, എഷ്ടിമധു, കറ്റാർവാഴ, മഞ്ഞൾ തുടങ്ങിയ അനുയോജ്യമായ ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചാണ് ഈ മുഖലേപനം നിർമ്മിക്കുന്നത്. ഫേസ് പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ലേപനം ചർമ്മത്തിൽ പൂർണ്ണമായി ഉണങ്ങാൻ അനുവദിക്കരുത്. രാത്രിയിൽ പുരട്ടരുത്. മുമ്പ് പുരട്ടിയ ലേപനത്തിന്റെ മുകളിൽ രണ്ടാമത്തെ ലേപനം നേരിട്ട് പുരട്ടരുത്. ഉണങ്ങിയ ലേപനം ഏതെങ്കിലും ദ്രാവകം ചേർന്ന് വീണ്ടും ഉപയോഗിക്കരുത്. ഭക്ഷണം കഴിച്ചതിനു ശേഷം ഉടനെ ലേപനം പുരട്ടുന്നത് ഒഴിവാക്കണം. വർണ്ണലേപം അര അങ്കുലം കനത്തിൽ പുരട്ടണം, അതായത് അര വിരൽ കനത്തിൽ. മുഖത്ത് പുരട്ടുന്ന ലേപനത്തിന്റെ ദ്രവ്യം, മാധ്യമം, ഖനം, ഉപയോഗിക്കുന്ന സമയം എന്നിവ വ്യക്തിയുടെ ദോഷപ്രകൃതി, ചർമ്മത്തിന്റെ സ്വഭാവം, നിലവിലുള്ള ചർമ്മാവസ്ഥ, കാലാവസ്ഥ എന്നിവ പരിഗണിച്ച് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. പുതിയ ഔഷധ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് ഉചിതമാണ്. മുറിവുകളുള്ള ചർമ്മത്തിലോ ശക്തമായ വീക്കമുള്ള ചർമ്മത്തിലോ പ്രകോപനം ഉണ്ടാക്കുന്ന ചേരുവകൾ ഉപയോഗിക്കരുത്. ഫേസ് പാക്കുകൾ ചർമ്മ പരിചരണ രീതികളാണ്. ഇവ ഗുരുതരമായ ചർമ്മ രോഗങ്ങൾക്ക് വൈദ്യചികിത്സയ്ക്ക് പകരമല്ല. ഫേസ് പാക്ക് തയ്യാറാക്കുമ്പോൾ ഏതു തരം മാധ്യമം ഉപയോഗിക്കണമെന്ന വ്യക്തമായ ധാരണ ആവശ്യമാണ്. വെള്ളം എല്ലാ തരത്തിലുമുള്ള ചർമ്മത്തിന് ഉപയോഗിക്കാം. പാൽ വരണ്ടതും സാധാരണയുമായ ചർമ്മത്തിനും തേങ്ങാപ്പാൽ, തൈരിന്റെ തെളി വരണ്ട ചർമ്മത്തിലും ഉപയോഗിക്കാം. തേൻ വരണ്ട സെൻസിറ്റീവ് മുഖക്കുരു വരാൻ സാധ്യതയുള്ള ചർമ്മത്തിൽ ഉപയോഗിക്കേണ്ടതാണ്. ഫ്രൂട്ട് ജ്യൂസ് എണ്ണമയമുള്ള ചർമ്മത്തിനും കഷായം, സ്വരസം വൈദ്യനിർദ്ദേശപ്രകാരം ചർമ്മത്തിന്റെ അവസ്ഥ അനുസരിച്ച് ഉപയോഗിക്കണം. ഋതുക്കൾ അനുസരിച്ചുള്ള മുഖലേപനം. വസന്ത ഋതുവിൽ അമിത എണ്ണമയവും ഹെവിനെസ്സുമുള്ള ചർമ്മത്തിന് ലഘുവായ കപശമനം സ്വഭാവമുള്ള ലേപങ്ങൾ ഉപയോഗിക്കുക. മഞ്ഞൾ, മഞ്ചിഷ്ട, നീം തുടങ്ങിയവ അനുയോജ്യമാണ്. ഗ്രീഷ്മ ഋതു ചൂടിന്റെയും പിത്തപ്രാധാന്യവും ഉള്ളതിനാൽ ചൂട്, ഇറിറ്റേഷൻ, ഡ്രൈനസ് എന്നിവ ഉള്ളപ്പോൾ ശീതളവും സൂത്തനിങ്ങുമായുള്ള ഫേസ് പാക്കുകൾ ഉപയോഗിക്കുക. ചന്ദനം, എഷ്ടിമധു പോലുള്ള സൗമ്യ ദ്രവ്യങ്ങൾ പരിഗണിക്കാം. വർഷ ഋതുവിൽ ഈർപ്പമാണ് കൂടുതലായി കാണപ്പെടുന്നത്. ത്വക്കിന് അമിത ഈർപ്പവും ഡൽനെസ്സും ഉണ്ടാകാം. വളരെ കട്ടിയുള്ള ഒട്ടുന്ന ലേപനങ്ങൾ ഒഴിവാക്കി ആവശ്യത്തിന് മാത്രം ലേപനങ്ങൾ ഉപയോഗിക്കുക. ശരത് ഋതു പിത്തപ്രധാനമായതിനാൽ ചൂട്, റെഡ്നെസ്, പിഗ്മെന്റേഷൻ എന്നിവയ്ക്ക് പിത്ത ഫ്രണ്ട്ലി ലേപനങ്ങൾ പരിഗണിക്കാം. ചന്ദനം, ഇരട്ടിമധുരു തുടങ്ങിയവ ഉപയോഗിക്കാം. ഹേമന്തം ശിശിരം ഋതു വാദപ്രധാനമായതിനാൽ വരൾച്ചയും റഫ്നെസ്സും കൂടുതലാകാം. ത്വക്കിന് സ്നിഗ്ധതയും പോഷണവും നൽകുന്ന രീതിയിലുള്ള ലേപനങ്ങൾ തിരഞ്ഞെടുക്കാം. ദിനചര്യയിൽ മുഖലേപനത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. മുഖലേപനം ദിവസവും നിർബന്ധമായി ഉപയോഗിക്കേണ്ട ഒന്നല്ല. ത്വക്കിന്റെ ആവശ്യത്തിനനുസരിച്ച് ഇടവിട്ട് ഉപയോഗിക്കാം. ദിനചര്യയിലെ അടിസ്ഥാന ക്രമം: മുഖശുദ്ധീകരണം, ആവശ്യാനുസരണമായ മുഖലേപനം, കൃത്യസമയത്തുള്ള മുഖലേപനം കഴുകി നീക്കൽ, ത്വക്കിന് അനുയോജ്യമായ മോയ്സ്ചറൈസിംഗ് കെയർ, പകൽ സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഫേസ് പാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒരു ഫേസ് പാക്ക് എല്ലാവർക്കും ഒരുപോലെ അനുയോജ്യമല്ല.

0: പ്രകൃതി, ദോഷാവസ്ഥ, ഋതു, ത്വക്കിന്റെ നിലവിലെ അവസ്ഥ എന്നിവ പരിഗണിച്ചാണ് മുഖലേപനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. പ്രത്യേകിച്ചും നാരങ്ങ, ബേക്കിംഗ് സോഡ, ശക്തമായ സുഗന്ധ വസ്തുക്കൾ തുടങ്ങിയ കിച്ചൺ ഇൻഗ്രീഡിയൻസ് നേരിട്ട് മുഖത്ത് ഉപയോഗിക്കുന്നത് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. മുഖത്തിന്റെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണങ്ങൾ ശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. ത്വക്കിന്റെ ആരോഗ്യം പുറത്തുനിന്നുള്ള സ്കിൻ കെയർ മാത്രമല്ല സമീകൃതമായ ഭക്ഷണക്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. പ്രധാനമായും ആന്റി ഓക്സിഡന്റ്സ്, പ്രോട്ടീൻ, ഹെൽത്തി ഫാറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ്, വെള്ളം എന്നിവ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ നെല്ലിക്ക, പേരയ്ക്ക, ഓറഞ്ച്, നാരങ്ങ വർഗ്ഗങ്ങൾ, പപ്പായ, കാപ്സിക്കം എന്നിവ ഉപയോഗിക്കാം. ഇതിന്റെ ഗുണം കൊളാജൻ നിർമ്മാണത്തിന് സഹായിക്കുകയും ആന്റി ഓക്സിഡന്റ് പ്രൊട്ടക്ഷനും ഇവ സഹായിക്കുന്നു. ബീറ്റാ കരോട്ടിൻ അഥവാ വൈറ്റമിൻ എ സോഴ്സുകൾ: കാരറ്റ്, മധുരക്കിഴങ്ങ്, മത്തൻ, ചീര, മുരിങ്ങയില തുടങ്ങിയ ഇലക്കറികൾ, മുട്ടയുടെ മഞ്ഞ എന്നിവ സാധാരണ സ്കിൻ മെയിൻ്റനൻസിന് സഹായിക്കുന്നു. ഹെൽത്തി ഫാറ്റ് ആൻഡ് വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കേണ്ടതാണ്. ബദാം, വാൾനട്ട്, നിലക്കടല, എള്ള്, അവഗാഡോ എന്നിവ ഉപയോഗിക്കുക. സ്കിൻ ബാരിയറിനും ആന്റി ഓക്സിഡന്റ് പ്രൊട്ടക്ഷനും ഇവ സഹായിക്കുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ മത്തി, അയല, ചാള, സാൽമൺ, ചിയാ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ് എന്നിവ ഉപയോഗിക്കുക. സ്കിൻ ബാരിയർ സപ്പോർട്ട് ചെയ്യാനും ഇൻഫ്ലമേഷൻ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. പ്രോട്ടീൻ റിച്ച് ഫുഡുകളായ പഴവർഗ്ഗങ്ങൾ, മുട്ട, മത്സ്യം, തൈര്, പാല്, പനീർ എന്നിവയും ഉപയോഗിക്കുക. കൊളാജൻ ഉൾപ്പെടെയുള്ള ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ അമിനോ ആസിഡുകൾ നൽകുന്നു ഇവ. ജലാംശം കൂടുതലുള്ള ഫുഡുകളായ വെള്ളരിക്ക, തണ്ണിമത്തൻ, ഓറഞ്ച്, പൈനാപ്പിൾ, തക്കാളി എന്നിവ ഉപയോഗിക്കുക. വെള്ളം കുടിക്കുന്നതും പ്രധാനമാണ്. അമിതമായ ഷുഗർ ഡ്രിങ്ക്സ്, സ്വീറ്റ്സ്, അൾട്രാ പ്രോസസ്ഡ് ഫുഡ് എന്നിവ പരമാവധി കുറയ്ക്കുന്നത് നല്ലതാണ്. സ്കിൻ കെയറിനായി പ്രത്യേകിച്ച് പച്ചക്കറികൾ, പഴങ്ങൾ, പ്രോട്ടീൻ, നട്ട്സ്, ഹെൽത്തി ഫാറ്റ്സ് എന്നിവ ഉപയോഗിക്കുക.
1: ഫേസ് പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദിക് കോസ്മെറ്റോളജിസ്റ്റും കല്ലിയൂർ ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ എം നസിയ.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, MG രാധാകൃഷ്ണന്റെ സംഗീതം. ഐത്തം എന്ന ചിത്രത്തിലെ ഗാനമിതാണ്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ലോക തപാൽ ദിനത്തോടനുബന്ധിച്ച് എല്ലാ തപാൽ ജീവനക്കാർക്കും കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ആശംസ നേർന്നു. തപാൽ ജീവനക്കാരുടെ സമർപ്പിത സേവനത്തിന് അദ്ദേഹം നന്ദി അറിയിച്ചു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടത്തുമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പൂജ അവധിയടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. സിഎംആറിൽ പണം ഇടപാട് കേസിൽ ഹൈക്കോടതി ഉത്തരവ് വായിച്ചതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വിധി സംസ്ഥാന ഗവൺമെന്റിന് തിരിച്ചടിയല്ലെന്നും ഗവൺമെന്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് നിയമോപദേശം അനുസരിച്ചാണെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കും ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. പശ്ചിമബംഗാളിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിലും 1 ലോക്സഭാ മണ്ഡലത്തിലും ബിജെപി മുന്നേറുകയാണ്. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജന വൈവിധ്യം ആഗോള വിപണിയിൽ പ്രയോജനപ്പെടുത്തുന്നതിനും കയറ്റുമതി സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനുമായി കൊച്ചിയിൽ റിഫോം ഉത്സവ് സെമിനാർ സംഘടിപ്പിച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി ജ്ഞാനേന്ദ്ര ഡി ത്രിപാഠി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് പൊതുവിദ്യാഭ്യാസ വകുപ്പും അറോഷി സ്പെഷ്യൽ സ്കൂളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്പെഷ്യൽ സ്കൂൾ ജില്ലാ കലോത്സവം ഉത്സവ 2026 തുടക്കമായി. നാളെ വൈകിട്ട് സമാപന സമ്മേളനവും സമ്മാന വിതരണവും MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയ ഗുരുതര വീഴ്ചകൾക്കെതിരെ എണ്ണക്കടി നിർമ്മാണശാലയ്ക്ക് 1,00,000 രൂപ പിഴയിട്ടു. പാളയത്തിന് പുറകുവശത്തായി പ്രവർത്തിച്ചിരുന്ന എണ്ണക്കടി നിർമ്മാണശാലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് നടപടി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് റാഞ്ചിയിൽ വൈകിട്ട് 7-നാണ് മത്സരം.

മനസ്സിൽ നിന്ന് മനസ്സിലേക്കൊരു പെൻഡുലം പോലെ എങ്ങോ എവിടെയോ പിടിച്ചു വലിക്കുന്ന ഒരു കൊളുത്തുപോലെ അകലാനാവാതെ പിരിയാനാകാതെ നിരന്തരം ചേർന്നിരിക്കുന്ന അനുഭവം ഓർക്കുമ്പോൾ

ഹൃദയത്തിൽ വിശുദ്ധി പൂക്കുന്ന പോലെ, അകലുമ്പോൾ വിരഹത്താൽ വീങ്ങുന്ന ഹൃദയത്തിൻ്റെ വേദന നിറയുന്ന പോലെ, പ്രതീക്ഷയ്ക്കും സ്വപ്നത്തിനും കാത്തിരിപ്പിനും ഒക്കെ അപ്പുറം മനസ്സിൽ സുഗന്ധം നിറയ്ക്കുന്ന കൂടിച്ചേരലുകൾ, എന്നും എപ്പോഴും കൂടെയുണ്ടാവണമെന്ന പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ, ലോകത്തിലെ മറ്റെന്തിനെയും മാറ്റി നിർത്തി ഇത് മാത്രമാണ് എൻ്റേതെന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന പ്രണയം. പ്രണയ സൗഗന്ധികങ്ങൾ ഇതൾ വിരിയുന്ന കാലം, നീ എൻ്റേതെന്നും ഞാൻ നിൻ്റേത് മാത്രമാണെന്നും പറയാതെ പറയുന്ന, അറിയാതെ അറിയുന്ന ഉണ്മയുടെ നന്മയുള്ള മനസ്സിനെ കുളിരണിയിക്കുന്ന വർണ്ണങ്ങൾ നിറച്ചാർത്തുകളാവുന്ന, എന്തിനേയും സ്നേഹത്തോടെ നന്മയോടെ മാത്രം കാണാൻ കഴിയുന്ന, കണ്ണിൽ പുത്തിരി നിറയ്ക്കുന്ന നക്ഷത്രപ്പൂക്കാലം പ്രണയം. ഇതാ ശ്രോതാക്കളെ, നിങ്ങൾക്കായി ഇന്നത്തെ പ്രണയഗീതങ്ങൾ ഒരുക്കുന്നു ഞാൻ, സ്മിത രാമചന്ദ്രൻ.

കാതോരത്ത് ഒരു ശബ്ദമായിരിക്കുമ്പോൾ പോലും അരികത്തുണ്ടെന്ന് തോന്നലാൽ തൃപ്തമാകുന്ന മനസ്സ് ആരെയും അറിയിക്കാതെ ആരോടും പറയാനാവാതെ ഒരു സ്വകാര്യ സന്തോഷം അല്ലേ. അനുരാഗം അകലങ്ങൾ പോലും അരികെയാക്കും. ഇതാ അടുത്ത ഗാനം.

പ്രണയം കൊണ്ട് താജ്മഹൽ തീർക്കുന്നവർ, അവിടേക്ക് ഒരു വനശലഭം പോലെ പറന്നിറങ്ങുന്നവർ, ഷാജഹാനും മുംതാസും പോലെ, റോമിയോയും ജൂലിയറ്റും പോലെ, പ്രണയത്തിന്റെ കമ്പിളിപ്പുതപ്പിനുള്ളിൽ കുളിരണിഞ്ഞ് സുഷുപ്തിയിലാണ് അവർ. ഇത് ഈ പാട്ട് കേട്ട് നോക്കൂ.

നീലനിലാവത്ത് അവൾ മൂളുന്ന രാഗത്തിന് പാട്ടൊരുക്കാൻ അവനെത്തും ഒരു ഗന്ധർവനെ പോലെ. ജന്മങ്ങളുടെ കൽപ്പടവുകളിൽ അവർ ഒന്നിച്ചിരുന്ന് പാടും. ഒരേ രാഗം, ഒരേ താളം, ഒരേ ലയഭംഗിയിൽ പാടിയ പാട്ടുകൾക്കെല്ലാം പല്ലവി ഒന്ന് മാത്രമേ ഉള്ളൂ: ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ മാത്രം സ്നേഹിക്കുന്നു.

0: MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള,
1: കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കൽസ്, ഹോം ഡെക്കോർസ്, മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
0: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
6: ആ പറഞ്ഞത് 100% കറക്റ്റ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
7: ആന്റിക്, ചേട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: നടുവേദനയ്ക്ക് വേണ്ടി മാത്രം ഒരിടം, നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും EMTT, ലേസർ, ഡീകംപ്രഷൻ തെറപ്പി ഉൾപ്പെടെയുള്ള നൂതന ചികിത്സകളുമായി നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. വീട്ടിലെത്തി ചികിത്സ നൽകുന്ന ഹോം കെയർ ഫിസിയോതെറപ്പി സർവീസും ലഭ്യമാണ്. കഴക്കൂട്ടം, കൊല്ലം 9496778344.
2: പ്രണയഗീതങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഴ പോലെയാണ് പ്രണയം എന്ന് പറയാറില്ലേ. കോരിച്ചൊരിഞ്ഞ് ഉദകപ്പോളകൾ വിരിയിച്ച്, നിറയെ കുളിരണിയിച്ച്, നിറയെ പൂത്തുലച്ച്, ഒടുവിൽ തണുപ്പ് ബാക്കിയാക്കി, കുളിർ കാറ്റ് വീശി കടന്നു പോകുന്ന പോലൊരു പ്രണയം. കേട്ടാലോ ഈ പാട്ടിലൂടെ?

ഒരേ ശ്വാസമായി, ഒരേ ചിന്തയായി ഒരുമിച്ച് ചേരുന്ന രണ്ടുപേർ മനസ്സിൻ്റെ ഉള്ളിൽ മതോന്മാദ ഗീതമായി രതിലോലമായി പാടുന്ന ഗാനങ്ങൾ, പൂക്കളെ തഴുകി കടന്നു പോകുന്ന മന്ദമാരുതനെ പോലെ മാനസഗീതമൊരുക്കുകയാണ് ഇതാ ഇവിടെ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: പ്രകൃതിയും പ്രപഞ്ചവും കൂട്ടിരിക്കുന്ന ചൈത്രനിലാവും വെൺചന്ദ്രലേഖയും കാവൽ നിൽക്കുന്ന നീലവെളിച്ചത്തിന്റെ ദിവ്യപ്രഭയിൽ പ്രണയചകോരങ്ങളിത കൊക്കുരുമി ചിറകുരുമി പ്രണയം പങ്കുവയ്ക്കുന്നു. അവയുടെ മൗനത്തിൽ പോലും അർത്ഥങ്ങളുണ്ട്, പ്രണയത്തിൻ്റെ അന്തരാർത്ഥങ്ങളുമുണ്ട്. നീലവിരിയിട്ട എൻ്റെ ജാലകത്തിലൂടെ വിരഹിണിയായ ഞാനും നോക്കിക്കാണുന്നു ഈ പ്രണയത്തെ. നിങ്ങളുമില്ലേ എന്നോടൊപ്പം?

മൗനം പലപ്പോഴും പ്രണയത്തിൻ്റെ നിശബ്ദ ഗീതികയാവാറുണ്ട്. മൗനത്തിലൂടെ പങ്കുവയ്ക്കപ്പെടുന്ന ഹൃദയവികാരങ്ങളുണ്ട്. കണ്ണിൽ കണ്ണിൽ ആഴത്തിൽ സംവദിക്കാറുണ്ട്. ഒന്നും പറയാതെ തന്നെ പരസ്പരം മനസ്സിലാക്കാറുമുണ്ട്. ഹൃദയങ്ങൾ തമ്മിൽ ചേരുന്ന ഒരു അതീന്ദ്രിയ അനുഭവമായി പ്രണയം മാറുമ്പോൾ പ്രകൃതിയും പ്രപഞ്ചവും ഒരുപോലെ കൂടെ നിൽക്കും. ഉറപ്പ്.

ഒരു ജന്മം മുഴുവൻ നിനക്കായി ഞാൻ നൽകുകയാണ്. പ്രണയത്തിൻ്റെ തൽപ്പമൊരുക്കി പ്രിയതെ, ഞാൻ കാത്തു നിൽക്കുന്നു. എൻ്റെ കണ്ണുകൾ നിനക്ക് വേണ്ടി കാഴ്ചയൊരുക്കാനാണ്. എൻ്റെ ചുണ്ടുകൾ നിനക്ക് വേണ്ടി പാടാനുള്ളതാണ്. എൻ്റെ മനസ്സ് നിന്നെ നിറച്ചു വയ്ക്കാനുള്ളതാണ്. എൻ്റെ കാതുകൾ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാനാണ്. എൻ്റെ കൈകൾ നിന്നെ ചേർത്ത് പിടിക്കാനുള്ളതാണ്. സ്വയം അലിഞ്ഞ് ചേർന്ന് നിൽക്കാനുള്ളതാണ്. ഒന്നാവാനുള്ളതാണ്.

എൻ്റെ ഈ ജന്മം നിനക്കുള്ളത്, നിൻ്റെ ജന്മം ഞാനും കടമെടുക്കുന്നു. അകലാനാവാതെ, പിരിയാനാവാതെ, ഹൃദയം ഹൃദയത്തോട് മന്ത്രിക്കുന്നു. നമ്മൾ സ്നേഹിക്കുന്നു, നമ്മൾ പ്രണയിക്കുന്നു. പ്രണയഗീതങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ ഈ പ്രണയഗീതികളുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത രാമചന്ദ്രൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വനിതാ ശിശു വികസന വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ദ്വിദിന ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും വനിതാ ശിശു വികസന മേഖലയിലെ രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. വിഴിഞ്ഞത്ത് പുതിയ മത്സ്യബന്ധന തുറമുഖത്തിന്റെ തറക്കല്ലിടലും നിലവിലെ തുറമുഖത്തിന്റെ നവീകരണവും മുഖ്യമന്ത്രി VD സതീശൻ ഉച്ചകഴിഞ്ഞ 3 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. തീരദേശ മേഖലയുടെ സുരക്ഷയും വികസനവും ലക്ഷ്യമിട്ട് UDF ഗവൺമെന്റ് നടപ്പിലാക്കുന്ന 500 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഭാഗമായാണ് പരിപാടി. സൌജന്യ മാനസികാരോഗ്യ ക്ലിനിക്കുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. അല്പസമയത്തിനകം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ലോക തപാൽ ദിനം. സ്വിറ്റ്സർലൻഡിലെ ബേൺ നഗരത്തിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ഒക്ടോബർ 9 ലോക തപാൽ ദിനമായി ആഘോഷിക്കുന്നത്. കേരളപ്പിറവി ദിനത്തിൽ മുൻ സ്പീക്കർമാർ, ഡെപ്യൂട്ടി സ്പീക്കർ, മുൻ സാമാജികർ എന്നിവരെ പങ്കെടുപ്പിച്ച് സമുചിതമായി ആഘോഷിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭയുടെ 70 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി. വ്യാജ ഒപ്പ് ആരോപണം ഉന്നയിക്കപ്പെട്ട ദിവസങ്ങളിൽ കൌൺസിലർ സുഗതൻ കോർപ്പറേഷനിൽ എത്തിയിരുന്നു എന്നതിന് മാധ്യമദൃശ്യങ്ങളടക്കം തെളിവുകൾ ഉണ്ടെന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ്. അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചതിനാണ് മാനനഷ്ട കേസ് നൽകിയതെന്നും മേയർ വ്യക്തമാക്കി. കണ്ണൂർ പന്നിനൂരിലെ BMS പ്രവർത്തകൻ വടക്കേച്ചാലിൽ വിനയൻ കുൽക്കേസിൽ 1-ാം പ്രതി ജമീന്റെവിടെ ബിജു കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ശിക്ഷ ഈ വരുന്ന 12-ന് വിധിക്കും. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 6-ാം പാദ മത്സരങ്ങളും ഇന്ദിരാഗാന്ധി വള്ളംകളിയും നാളെ എറണാകുളം മറൈൻ ഡ്രൈവിൽ നടത്തും. വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജിം ജോൺ ഉദ്ഘാടനം ചെയ്യും.

0: പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്. വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
2: ഇഷ.
1: സ്ഥലം?
2: ജഗതി.
1: എന്ത് ചെയ്യണം ഇപ്പോ?
2: ഞാനിപ്പോ കോളേജിലാണ്, 3rd year IT.
1: ഏത് കോളേജാണ്?
2: LBS.
1: എങ്ങനെ പോകുന്നു പഠനമൊക്കെ?
2: നല്ലതായിട്ട് പോകുന്നു.
1: അടിപൊളി കോളേജാണോ?
2: അതെ അതെ.
1: ഫ്രീ ടൈം ആയി കിട്ടുമ്പോ എന്തൊക്കെയാണ് കോളേജിലെ പരിപാടികളൊക്കെ?
2: പ്രത്യേകിച്ച് അങ്ങനെയൊന്നും.
1: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: അച്ഛൻ, അമ്മ, ചേട്ടൻ, അനിയൻ.
1: പാടുന്ന ആളാണോ?
2: അല്ല.
1: നമുക്ക് രണ്ടുപേരെയും ശ്രമിച്ചു നടക്കൂല. അപ്പൊ ഇനി ഭാവിയിൽ എന്താണ് ലക്ഷ്യം?
2: ഭാവിയിലൊരു എഞ്ചിനീയർ ആവണമെന്നാണ് ആഗ്രഹം.
1: എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ?
2: ടിവി കാണും, യൂട്യൂബ്.
1: ഇപ്പൊ പകലൊക്കെ സമയം കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ കിടന്നുറങ്ങോ?
2: ഇഷ്ടമാണ്.
1: അടിപൊളി. പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
2: അതെ അതെ. മെലഡീസ് ഒക്കെ ഇഷ്ടമാണ്.
1: മലയാളം തന്നെയാണോ കൂടുതൽ കേൾക്കാറ്?
2: ഏത് ലാംഗ്വേജ് ആയാലും കുഴപ്പമില്ല.
1: ഇന്നീ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: കുമ്പളങ്ങി നൈറ്റ്സിലെ ഉയിരൽ തൊടും എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം.
1: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
2: ആ കണ്ടിട്ടു.
1: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം.
2: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: ജ്യോതി. കൊല്ലം.
0: തിരുവനന്തപുരത്ത് എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നതാണോ? ഇവിടെ പഠിക്കുകയാണോ?
1: ഇവിടെ പഠിക്കാണ്.
0: ഏത് കോഴ്സാണ്?
1: ഫിസിക്സ്, ഗവൺമെന്റ് ആർട്സ് കോളേജ്, തൈക്കാട്.
0: ഏത് വർഷമായി?
1: സെക്കൻഡ് ഇയർ.
0: എങ്ങനെ ഉണ്ട് കോളേജൊക്കെ?
1: കോളേജൊക്കെ കൊള്ളാം, അടിപൊളിയാണ്.
0: അത്യാവശ്യം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ?
1: ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്.
0: കോളേജിൽ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ടോ?
1: നടക്കാറുണ്ട്.
0: അല്ലെങ്കിൽ പങ്കെടുക്കാറുണ്ടോ?
1: പങ്കെടുക്കാറുണ്ട്. ഡാൻസ്.
0: ഡാൻസ് പഠിച്ചിട്ടുണ്ടോ?
1: ഇല്ല, പഠിച്ചിട്ടില്ല.
0: നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് അടിച്ചുപൊളിക്കും.
1: അടിച്ചുപൊളിക്കും.
0: പാടുന്ന ആളാണോ?
1: അല്ല.
0: ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ. ഡാൻസ് ഒക്കെ കളിക്കുന്ന ആളല്ലേ?
1: പാടൂല.
0: വേറെ എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ?
1: പടം വരയ്ക്കും, എഴുതും.
0: എന്തൊക്കെയാണ് എഴുതാൻ ഇഷ്ടം?
1: കഥ എഴുതും.
0: കോളേജ് മാഗസീനിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ?
1: ഇല്ല.
0: അയ്യോ, അങ്ങനെയൊക്കെ ചെയ്യണ്ടേ?
1: ചെയ്യാം.
0: ജ്യോതി എഴുതും എന്നൊക്കെ കോളേജിൽ എല്ലാരും അറിയണ്ടേ?
1: അതെ, അറിയണം.
0: ആ കഥയൊക്കെ എഴുതി എല്ലാരും ഞെട്ടിക്കണം.
1: അതെ, ഞെട്ടിക്കും.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് ഞാൻ, അമ്മൂമ്മ, അനിയത്തി.
0: അനിയത്തിയൊക്കെ എത്ര ആളാണ്?
1: അവള് LLB പഠിക്കുന്നു. അപ്പൊ
0: യാത്രകളൊക്കെ ചെയ്യാറുണ്ടോ ഫ്രണ്ട്സിനോടൊപ്പം?
1: യാത്രകളൊക്കെ ചെയ്യാറുണ്ട്.
0: അപ്പൊ നിങ്ങളെ കൂട്ടുകാരെല്ലാം ചേർന്ന് അടുത്തിടെ പോയ സ്ഥലം എവിടെയാണ്?

0: പൊന്മുടി.
1: എങ്ങനെ ഉണ്ടായിരുന്നു?
0: കൊള്ളായിരുന്നു, നല്ല രസമായിരുന്നു.
1: എത്ര പേരുണ്ടായിരുന്നു നിങ്ങളെ ഗ്യാങ്ങില്?
0: മൂന്ന് പേര്.
1: ബാക്കി രണ്ടുപേരുടെ പേരെന്താണ്?
0: കൃഷ്ണപ്രിയ, സുമി.
1: ഇനി അടുത്ത എവിടെയാണ് യാത്ര?
0: അടുത്ത ബോണക്കാട്.
1: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: അമ്പിളി സിനിമയിൽ ആരാധിക്കാം, ഒരു ഫീൽ ഗുഡ് പാട്ടാണ്.
1: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം.

0: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
1: കൃഷ്ണേന്ദു.
0: സ്ഥലം?
1: കൊല്ലം.
0: അപ്പൊ തിരുവനന്തപുരത്ത് എന്ത് ചെയ്യാണ്?
1: പഠിക്കാൻ വന്നേ.
0: പി എസ് സി ആണോ?
1: അല്ലല്ല, സിവിൽ എഞ്ചിനീയറിംഗ്. ഒരു ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 3-year കോഴ്സ് ആയിട്ട് ചെയ്യാൻ വന്നതാ.
0: ഇപ്പൊ ചെയ്യുന്ന കോഴ്സ് ഏതാണ്?
1: ഇപ്പം സിവിലിന്റെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളും, സൈറ്റ് എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു.
0: എന്താണ് ഈ കോഴ്സ് തന്നെ തിരഞ്ഞെടുക്കാൻ ഒരു കാരണം?
1: ഈ കോഴ്സ് തന്നെ തിരഞ്ഞെടുക്കാൻ എന്റെ പാഷൻ ഇതല്ലായിരുന്നു, ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു താല്പര്യം. ബട്ട് വീട്ടുകാര് എങ്ങനെ വെച്ചിട്ട് ഞാൻ പോയതാ. ഐടിയിൽ സർവേർ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് 1 year വെറുതെ നിന്നപ്പം വീട്ടുകാർ എന്നെ പറഞ്ഞു ഡിപ്ലോമയ്ക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പോയതാ.
0: ഇനി ഭാവിയിൽ എന്താണ് ലക്ഷ്യം?
1: ഒരു സൈറ്റ് എഞ്ചിനീയർ ആവണം. അതിന് കഴിഞ്ഞിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കി എബ്രോഡ് പോകാനൊക്കെയാണ് താല്പര്യം.
0: അപ്പൊ പുറത്തു പോകാനുള്ള ശ്രമത്തിലാണ്.
1: അങ്ങനെ ഞങ്ങളെ വീട്ടിൽ അങ്ങനെ ആരും അങ്ങനെ പോയിട്ടില്ല. പിന്നെ എന്റെ ഒരു ഡ്രീം അതാണ്, ഇന്റർനാഷണൽ ആയിട്ട് പോകണം. അങ്ങനെ
0: നമ്മൾ ഇന്റർനാഷണൽ ഒക്കെയാണ് പഠിക്കണത് അല്ലേ?
1: ആ അങ്ങനെയൊക്കെ.
0: പുറത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്ത് പോകണമെന്നൊരു ആഗ്രഹമുണ്ടോ?
1: ദുബായിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം.
0: ആഗ്രഹിച്ച പോലെ ആ ഫീൽഡിലോട്ട് എത്തിച്ചേരാൻ സാധിക്കില്ല.
1: ഓക്കെ.
0: അപ്പോൾ ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ അമ്മ, ഞാനും അനിയനും മാത്രമേ ഉള്ളൂ. അനിയൻ ഇപ്പം ഡിഗ്രിക്ക് പഠിക്കുന്നു.
0: ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: ഒഴിവ് സമയം കിട്ടുമ്പോൾ ഞാൻ ചെറുതായിട്ട് സ്റ്റിച്ചൊക്കെ ചെയ്യും, ഡ്രോയിങ് ചെയ്യും.
0: എന്തൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത്?
1: കുർത്ത, ടോപ്പ്, പിന്നെ ബ്ലൗസ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യും.
0: സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ചെയ്യാറുണ്ട്?
1: സ്വന്തം ആവശ്യവും പിന്നെ വെളിയിൽ നിന്ന് വരുന്നവർക്കും ചെയ്തു കൊടുക്കാറുണ്ട്.
0: അത്യാവശ്യം വർക്കൊക്കെ എടുത്ത് ചെയ്യുന്ന ആളാണ്.
1: ചെറുതായിട്ടൊക്കെ.
0: അടിപൊളി. വരാ പഠിച്ചിട്ടുണ്ടോ?
1: ഇല്ല, പഠിച്ചിട്ടില്ല.
0: എന്താണ് ഇപ്പൊ കൂടുതലായിട്ട് വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നത്?
1: ഞാൻ ആനിമി കാണും. ആനിമി ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവരെയൊക്കെ വീട്ടില് വരച്ചു വെച്ചിട്ടുണ്ട്.
0: റിലേറ്റീവ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ വരുമ്പോ വരച്ചു കൊടുക്കാറുണ്ട്?
1: അവര് എന്റെ ചില പടങ്ങളൊക്കെ കാണുമ്പോ അവർക്ക് വേണോന്ന് പറയും. അപ്പൊ ഞാൻ ചിലതൊക്കെ ഇഷ്ടമാണെങ്കിലും അങ്ങ് കൊടുക്കും, പിള്ളേരല്ലേ എന്ന് വെച്ചിട്ട്.
0: പുലിയാണ്. ഇന്ന് പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് മലയാളം മെലഡീസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ശ്രീരാഘവ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം.
0: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം.
1: താങ്ക് യു.

0: നമസ്കാരം, പേരെന്താ?
1: കനിഹ.
0: നല്ല പേരാണല്ലോ. ഓക്കെ. സ്ഥലം?
1: സ്ഥലം നെല്ലിമൂട്.
0: ഇപ്പോൾ പഠിക്കുകയാണോ?
1: പഠിക്കാൻ.
0: ഏത് കോഴ്സാണ്, ഏത് വർഷമാണ്?
1: എഞ്ചിനീയറിംഗ് ആണ് പഠിക്കണേ, തേർഡ് ഇയർ പഠിക്കും.
0: അപ്പോൾ ഇനി ഒരു വർഷം കൂടെ ഉണ്ടല്ലേ?
1: ഇനി 1 ഇയർ കൂടെ ഉണ്ട്.
0: നിങ്ങൾക്ക് ഇപ്പോൾ സെമിസ്റ്റർ സിസ്റ്റം അല്ലേ?
1: ആ, സെമിസ്റ്റർ സിസ്റ്റം ആണ്.
0: എങ്ങനെ പോകുന്നു പഠനമൊക്കെ?
1: കുഴപ്പമില്ലാണ്ട് പോകുന്നു.
0: സപ്ലി ഉണ്ടോ?
1: സപ്ലി ഇല്ല.
0: അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കും.
1: കുഴപ്പമില്ലാണ്ട്.
0: സാധാരണ എഞ്ചിനീയറിംഗ് ഒക്കെ മിനിമം ഒരു സപ്ലി എങ്ങനെ കാണുമല്ലേ?
1: ഇതുവരെ സപ്ലി ഇല്ല.
0: എങ്ങനെയുണ്ട് കോളേജ് വൈബൊക്കെ?
1: കോളേജ് വൈബ് അക്കാഡമിക് വൈബ് കുഴപ്പമില്ല. ഇപ്പോൾ ഫെസ്റ്റ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് പോകുന്നു.
0: ഓ, എന്ത് ഫെസ്റ്റാണ് നടക്കുന്നത്?
1: ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട്.
0: എങ്ങനെ എക്സിബിഷൻ പോലെയൊക്കെ ഉണ്ടോ?
1: ഇല്ല, വർക്ക്ഷോപ്സ്, കോമ്പറ്റീഷൻസ് അങ്ങനെയൊക്കെ.
0: അതിലൊക്കെ പങ്കെടുക്കാറുണ്ടോ?
1: ആ, പങ്കെടുക്കാറുണ്ട്. ഡിസൈൻ ചെയ്യും.
0: എന്തൊക്കെയാണ് ഡിസൈൻ ചെയ്യാൻ ഇഷ്ടം?
1: പോസ്റ്റേഴ്സ് ചെയ്യും, ഡ്രസ്സ് വരയ്ക്കാറുണ്ട്.
0: അപ്പോൾ ഈ ഫാഷൻ ഫീൽഡിനോടൊക്കെ താല്പര്യമുണ്ടോ?
1: താല്പര്യമാണ്.
0: പാടുന്ന ആളാണോ?
1: അല്ല.
0: നമുക്ക് രണ്ടുപേരെയും ശ്രമിച്ചു നോക്കിയാൽ?
1: ഇല്ല, പാടാൻ അറിയൂല.
0: സിനിമകളൊക്കെ കാണാറുണ്ടോ?
1: കാണാറുണ്ട്.
0: അപ്പോൾ കോളേജിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകാറുണ്ടോ?
1: ഇല്ല, അങ്ങനെ പോകാറില്ല.
0: പക്ഷെ അങ്ങനെയൊക്കെ പോകണ്ടേ? പിന്നെ എന്ത് കോളേജ് ജീവിതം? ഞാൻ വെറുതെ പറഞ്ഞേട്ടാ, നന്നായിട്ട് പഠിക്കുക. ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് അച്ഛനമ്മ, ചേച്ചി.
0: ചേച്ചിയൊക്കെ എന്ത് ചെയ്യാ?
1: ചേച്ചി ന്യൂസിലാൻഡിലെ നഴ്സിംഗ് ചെയ്യുന്നു.
0: അങ്ങോട്ടൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ?

0: ഡിപ്പെൻസ് ആണ്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവത്തിൽ എത്തിയില്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ
1: മനോഹരമായ ഒരു സ്ഥലമാണല്ലോ അല്ലേ?
0: ആണ്.
1: ചേച്ചി പറയുമ്പോൾ അങ്ങോട്ട് പോകണമെന്നൊക്കെ തോന്നാറില്ലേ?
0: അങ്ങനെ തോന്നാറില്ല. എനിക്ക് എന്റെ നാട്ടിൽ തന്നെ ബിസിനസ് ചെയ്യണം, അതാണ് കുറച്ച് ഇഷ്ടം.
1: നമ്മുടെ നാടാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം അല്ലേ?
0: അപ്പൊ
1: എന്തായാലും ബിസിനസ്സിനോട് നല്ല താല്പര്യമുണ്ടെന്ന് തോന്നുന്നു.
0: ആ ഉണ്ട്.
1: എന്തെങ്കിലും ഇപ്പോ വെറൈറ്റി ആയിട്ടൊരു സംഭവം മനസ്സിലുണ്ടോ? ഇപ്പോ സ്റ്റാർട്ടപ്പോ?
0: ആ സ്റ്റാർട്ടപ്പ് രണ്ടു മൂന്നെണ്ണം മനസ്സിലുണ്ട്. അത് റിലേറ്റഡ് ടു ഫാഷൻ ഫീൽഡ് ആണ്, നോക്കാം.
1: എന്തായാലും ബിസിനസ്സില് നല്ലപോലെ ശോഭിക്കാൻ കഴിയട്ടെ.
0: താങ്ക് യു.
1: പാട്ടുകളൊക്കെ ഇഷ്ടമാണ്?
0: പാട്ടുകൾ ഇഷ്ടമാണ്.
1: ഇന്നീ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: 100 Years of Love എന്ന് പറഞ്ഞ സിനിമയിൽ ഹൃദയത്തിൽ നിറമായി
1: ഗാനം കേൾക്കാം.
0: താങ്ക് യു.

0: വിഷ്ണു മോഹൻ വെള്ളനാട് നടത്തിയ വാതിൽപ്പുറ അഭിമുഖങ്ങളാണ് ഇന്ന് വെള്ളി വെളിച്ചത്തിൽ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
4: Bro, this offer is massive. Total aura. You got a lock-in.
5: No cap. Pure vibes. Pitta Pillil Saturday Surprise Sale. Neck band mudal sound bar vare free.
6: If you're a slang search, you'll be able to get a new smartphone. Pitta Pillil poi pudhiya smartphone vaangunava.
7: October 10th. Pitta Pillil Saturday Surprise Sale. Yella smartphone purchase inum purchase value anusarichu urappaya sammanangal.
8: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
9: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അക്ഷരം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. പാടിയത് യേശുദാസ്.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ ചിത്രപാടിയ ഗാനമാണിനി. ചന്ദ്രോത്സവം എന്ന ചിത്രത്തിനുവേണ്ടി പാട്ടൊരുക്കിയത് ഗിരീഷ് പുത്തഞ്ചേരിയും വിദ്യാസാഗറും ചേർന്നു.

0: സ്നേഹത്തിന്റെ മഷിപുരണ്ട വാക്കുകളും ഓർമ്മകളുടെ വളപ്പൊട്ടുകൾ മിന്നിക്കുന്ന ആനന്ദവുമായി ശ്രോതാക്കളുടെ ഹൃദയങ്ങളിൽ അമൃതം പൊഴിക്കുന്ന പ്രിയ നിമിഷങ്ങൾ സമ്മാനിക്കാൻ പ്രിയമുള്ള പാട്ടുകളും ഇണപിരിയാക്കൂട്ടുമായി നിങ്ങളുടെ ഹലോ സന്ദേശ ഗാനം ഇതാ വീണ്ടും. ഹലോ, നമസ്കാരം. ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണ് ഈ കഥ എഴുതുന്നത്. ചെങ്ങന്നൂരിലെ ഒരു സംഗീത അധ്യാപകനാണ്. 40 വർഷമായിട്ട് റേഡിയോ പരിപാടി കേൾക്കുന്നയാളാണ്. ഹലോ സന്ദേശഗാനത്തിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. എനിക്ക് ആലപ്പുഴ ജില്ലയിൽ കളർകോട് ഒരു ശിഷ്യനുണ്ട്, ബിനു ആന്റണി. ബിനുവിനെ കൊണ്ട് പാട്ട് പാടിക്കണം. മൂവന്തിയാൽ പകലിൽ എന്ന് തുടങ്ങുന്ന പാട്ട് എ.കെ. ലാൽ ശിഷ്യനു വേണ്ടി സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബിനുവിനെ വിളിച്ചു നോക്കാം. ഹലോ, ബിനു ആണോ?
1: അതെ.
0: ബിനു ഇപ്പൊ തിരക്കിലാണോ?
1: ഇല്ല, പറഞ്ഞാട്ടെ.
0: ആ, അപ്പൊ പിന്നെ ഒരു പാട്ട് കേക്കാം.
1: പിന്നെന്താ?
0: അപ്പൊ ഏത് പാട്ട് പാടിത്തരും?
1: പാതിമയും മറന്നു സൗഭാഗ്യതാരണ.
0: ആ, അടിപൊളി.

ിൽ പാടി ശുഭരാത്രി ഏതോ കുഴലിൽ തെളിയും സ്വരജതി പോലെ എഴുതാ കണവിൻ മുകുളങ്ങളിൽ അമൃത കണം വീണു ആദിമൈ മറഞ്ഞരന്തേ സൗഭാഗ്യ.

0: ഹലോ
1: ജോൺ സമാഷ്, കല്യാണി ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിന് എപ്പോഴും ഒരു വേറൊരു സൗന്ദര്യമാണല്ലേ.
0: അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ?
0: ഉണ്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടുണ്ട്.
1: പെട്ടെന്ന് വേറെ ഏത് പാട്ട് ഓർമ്മ വരുന്നു കല്യാണിയിൽ? എനിക്ക് എനിക്കിപ്പോ ഒരു പാട്ട് ഓർമ്മ. ആ അതെ അതെ, അത് തന്നെ. അനുരാഗിണി, ദേവാംഗണങ്ങളും.
0: അതെ അതെ, ദേവാംഗണങ്ങൾ. അതെ അതെ,
1: എനിക്കൊന്നു
0: ശുഭരാഗരൂപിയാ

ചൈത്ര വേണുഭൂതം മധുമന്ത്ര കോകിലങ്ങളും മേളമേകുമിന്ദ്രമേള രാത്രി തേടവേ.

0: നവിൽ
1: പാട്ട് വേണം എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ പാട്ട് പാടി തന്നു. ഞാൻ ഇത് ആരാണോ എന്താണോ എന്ന് പോലും പറയുന്നതിന് മുന്നേ പാട്ട് അത്രയ്ക്ക് ഇഷ്ടമുള്ള ആളാണെന്ന് എനിക്കറിയാം. പാട്ട് പഠിത്തം ഒക്കെ ഏതുവരെയായി?
0: ചെങ്ങനൂരുള്ള എ കെ ലാൽ സാറാണ് എന്റെ അധ്യാപകൻ. സാറിന്റെ കീഴിലാണ് ഇപ്പൊ പറയാം 10-20 വർഷമായി ഇപ്പൊ സാറിന്റെ കീഴിൽ പഠിക്കാനായിട്ട് തുടങ്ങിയത്.
1: ഇപ്പം ഏത് ലെവലിലെത്തി? കീർത്തനങ്ങളൊക്കെ ഏത് ലെവലിലാണ്?
0: കീർത്തനങ്ങള് ഇപ്പൊ കുറെ കീർത്തനങ്ങളാ. ഇപ്പൊ ഈ നവരാത്രിക്ക് ഒരു കച്ചേരിയൊക്കെ ഉണ്ട്, പന്ത്രണ്ടാം തീയതി കച്ചേരി ഉണ്ട്.
1: റെഗുലർ ആയിട്ട് കച്ചേരി ചെയ്യുന്ന ആളാണ്.
0: എന്തോ അതെ അതെ അതെ അതെ.
1: അപ്പൊ പിന്നെ എന്താ ആകാശവാണിയിൽ നിങ്ങൾ പാടാൻ വരാത്തത്?
0: ആഗ്രഹമുണ്ട്, പിന്നെ സമയമാകുന്ന ഉള്ളായിരിക്കും.
1: ആകാശവാണിയിൽ പാടാനുള്ള സമയമൊന്നും ആവണ്ട. ഓഡിഷൻ അപ്ലൈ ചെയ്ത് വന്ന്

0: പാടിയാ മതി.
1: ഓക്കെ ഓക്കെ. സാറിപ്പോ ആകാശ അവിടെ നിന്നാണോ വിളിക്കുന്നത്?
0: ആ അവിടെ നിന്നാണ് വിളിക്കുന്നത്.
1: ഓ അത് ശരി. അപ്പൊ സാറ് സൂചന തന്നിരുന്നു.
0: ആര്?
1: ലാൽ സാറ്.
0: ശിഷ്യന്റെ പാട്ട് നാട്ടുകാർ മൊത്തം കേൾക്കണമെന്ന് വലിയ താല്പര്യമുള്ള ആളാണ്.
1: അതെ അതെ അതെ, സാറിന് ഭയങ്കര ഇഷ്ടമാണോ?
0: സാറൊരു പാട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
1: ഏത് പാട്ടായിരുന്നു?
0: അത് പക്ഷയിലെ മുമന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനമാണ്. അപ്പൊ സാറിന് വേണ്ടിട്ട് നമുക്ക് രണ്ടുപേരി മൂളിട്ട് സംസാരിച്ചാലോ.
1: പിന്നെന്താ, തീർച്ചയായിട്ടും.

ചൂടാത്തതാളാൽ കൂടൊന്നു കൂട്ടിയല്ലോ ജന്മങ്ങളിൽ വീണയിൽ നീട്ടുനീളം മൂളുന്നുരാ കാറ്റുകൾ മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം തീരങ്ങളിൽ ബാഷ്പദീപങ്ങളിൽ ഓ

0: എനിക്ക് ഈ പാട്ടിന്റെ ഒരു കുസൃതി എപ്പോഴും തോന്നാറുണ്ട്. ജന്മങ്ങളിൽ വീണയിൽ മീട്ടുമീണം മൂളുന്നുരാക്കാറ്റുകളെന്ന് പാടി നിർത്തിയിട്ട് എനിക്ക് ഇതിന്റെ പല്ലവിയേക്കാൾ കൂടുതൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കളിപ്പാട്ടമായി കൺമണി. ചുമ്മാ അങ്ങനെ ഒരു കുസൃതി തോന്നാറുണ്ട്. സമകാലികരായിട്ടുള്ള രണ്ട് സംഗീത സംവിധായകർ ഒരുപക്ഷെ സംഗീതത്തിലൂടെ സംസാരിച്ചിരുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം അല്ലെ? നയൻറ്റീസ് എന്ന് പറയുന്നത് രവീന്ദ്രൻ, ജോൺസൺ, നൌസേപ്പച്ചൻ എന്ന് പറയുന്ന മൂന്ന് ആൾക്കാരിങ്ങനെ നിറഞ്ഞു നിൽക്കായിരുന്നല്ലോ. അപ്പോ എന്തായാലും വലിയ സന്തോഷം താങ്കളോട് സംസാരിക്കാൻ കഴിഞ്ഞാല്. ഒന്ന് രണ്ട് പാട്ടുകളാണെങ്കിലും ഡിസ്കസ് ചെയ്യാൻ പറ്റിയതില് ഇത് ശ്രോതാക്കൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് നമ്മൾ വെച്ചേരേണ്ടത്? അത് ആ ഗാനം കേൾക്കുന്നതിന് മുമ്പ് താങ്കൾ പാടി കേൾക്കണമല്ലോ.
1: പ്രളയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭ

0: പ്രതിരൂപങ്ങളല്ലേ പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയുഗമേ കാലമേ.
1: ഈ പാട്ട് കൂടി കഴിഞ്ഞോടുകൂടി താങ്കളുടെ പേര് ബിനു ആന്റണി എന്നുള്ളത് മാറ്റി ഞാൻ ബിനു കല്യാണി എന്നാക്കി. യാദൃശ്ചികമായി ഇന്ന് പാടിയതെല്ലാം കല്യാണി ബേസായിരുന്നല്ലേ. മൂവന്തിയായി പകലിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടായിരുന്നത്. വലിയ സന്തോഷം താങ്കളായിട്ട്. ഓക്കെ, വയലാറിന്റെ വരികളാണ് ദേവരാജന്റെ സംഗീതം, മഴക്കാറ് എന്ന സിനിമയിലെ പാട്ട്. പാടിയതാരാണ് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് കേൾക്കാം. നമുക്ക് കേൾക്കാം.
2: ഓക്കെ സാറേ, ഓക്കെ,
1: താങ്ക് യു.

0: ഹലോ സന്ദേശഗാനം, എന്റെ പേര് മീനു. ഞാൻ തിരുവല്ല മാർത്തോമ കോളേജിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ PG ചെയ്യുന്നു. വീട്ടിലെല്ലാവരും ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ്. ഞങ്ങൾ കുട്ടികളും അടുക്കളയിൽ അമ്മയുടെ ശബ്ദത്തോടൊപ്പം ആകാശവാണിയും കേട്ടാണ് വളർന്നത്. അങ്ങനെ ആകാശവാണിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ഒരാൾക്ക് പിറന്നാൾ ആശംസകൾ അറിയിക്കാനാണ് ഈ കത്ത്. എന്റെ അമ്മയുടെ ചേച്ചിയുടെ പേര് അനില എന്നാണെങ്കിലും വീട്ടിലെല്ലാവർക്കും അമ്പിളി ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരുടെയും അമ്പിളിയമ്മ ആയി. അമ്പിളിയമ്മയുടെ പിറന്നാളാണ് സെപ്റ്റംബർ 29. അമ്മ ഫാമിലിയായിട്ട് ദുബായിലായിരുന്നു. രണ്ട് മക്കൾ ലക്ഷ്മി, പാർവതി രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു. ലക്ഷ്മി ചേച്ചി തിരുവനന്തപുരത്തും പാർവതി ചേച്ചി എറണാകുളത്തുമാണ്. ഇപ്പോൾ അമ്പിളിയമ്മയും മോഹൻ അച്ഛനും നാട്ടിൽ മെഴിവേലിയിൽ വിശ്രമ ജീവിതം. അമ്പിളിയമ്മ നന്നായി പാടും, നന്നായി സംസാരിക്കും. ഇപ്പോൾ ആത്മീയ കാര്യങ്ങളിലാണ് കൂടുതൽ താല്പര്യം. അമ്പിളിയമ്മയ്ക്ക് 1000 പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് സ്വന്തം മീനുക്കുട്ടി. പിന്നെ സെപ്റ്റംബർ 30 എന്റെയും പിറന്നാളാണ്. ആഹാ, നമുക്ക് അമ്പിളിയമ്മയെ വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, അമ്പിളി അമ്മാവനാണോ? സോറി, അമ്പിളി അമ്മയാണോ?
1: അതെ,
0: അമ്പിളി അമ്മാവനാണോ? അമ്പിളി അമ്മയാണോ?
1: അമ്പിളി അമ്മയാണ്. ആരാണിത്?
0: ആരാണെങ്കിൽ സംസാരിക്കും.
1: ആരാണെങ്കിലും സംസാരിക്കും, ആരാന്ന് പറ.
0: ആരാന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനൊരു ആശംസ പറയാൻ വേണ്ടി വിളിച്ചതാ, കുറച്ച് വൈകിപ്പോയി. അതാരെന്നൊന്നുമല്ല, ആശംസ വേണോ വേണ്ട? ഇപ്പൊ
1: ആശംസ എന്തായാലും പറഞ്ഞേരെ.
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: താങ്ക് യു.
0: അപ്പോ ദുബായിൽ നിന്ന് എപ്പോ എത്തി?
1: ദുബായിൽ നിന്ന് വന്നിട്ട് ഒരുപാട് വർഷമായല്ലോ.
0: ആണോ? അപ്പൊ ഇനി തിരിച്ചു പോകുന്നില്ല?
1: ഇല്ല.
0: മെഴിവേലിയിൽ മോഹൻ സാറിന്റെ കൂടെ വിശ്രമ ജീവിതം നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു.
1: അതെ അതെ.
0: ഇടയ്ക്കിടെ പാർവതിയെയും ലക്ഷ്മിയെയും കാണാൻ തെക്കോട്ടും വടക്കോട്ടും യാത്ര ചെയ്യും.
1: പാർവതിയും ലക്ഷ്മിയും ഇങ്ങോട്ട് വരുവാ കൂടുതലും ചെയ്യുന്നത്.
0: അത് ശരി. യാത്ര ചെയ്ത് മടുത്തിട്ടാണ്?
1: ഇല്ല, അവരിങ്ങോട്ട് വരും. ഇപ്പം ഇനിയിപ്പോ സെക്കൻഡ് സാറ്റർഡേ അല്ലേ വരുന്നേ, അപ്പൊ എല്ലാവർക്കും ലീവ് ആകുമ്പോ അവരെല്ലാരും വരും.
0: അത് ശരിയാ. മാസത്തിൽ ഒരു ദിവസം ഉറപ്പാണ് എല്ലാവരുടെയും വിസിറ്റ്.
1: തീർച്ചയായിട്ടും.
0: ആഹാ, എന്നിട്ട് എന്തൊക്കെയാണ്?
1: ഇവിടെ വന്നു കഴിയുമ്പോ
0: പിന്നെ ഒരു മേളമാണല്ലോ അല്ലേ?
1: അതെ അതെ അതെ.
0: എല്ലാവരും വരിക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്.
1: തീർച്ചയായിട്ടും.
0: ഈ സെപ്റ്റംബർ 29 അമ്പിളി അമ്മയുടെ ബർത്ത്ഡേ, സെപ്റ്റംബർ 30 കുടുംബത്തിൽ ആരുടെയോ ബർത്ത്ഡേ ഉണ്ടല്ലോ. അതാരാ?
1: അത് അനിയത്തിയുടെ മോള.
0: ഈ അനിയത്തിയുടെ പേരെന്താ?
1: അനുജ.
0: അപ്പൊ നിങ്ങൾ എത്ര പേരാ?
1: ഞങ്ങൾ 3 പേര്.
0: അനില, അമ്പിളി.
1: രണ്ടുപേരോട് സംസാരിച്ചിട്ടുണ്ട്, എന്നോട് മാത്രം ആദ്യമായിട്ടാ സംസാരിക്കുന്നത്.
0: ഓഹോ, നിങ്ങൾ കുടുംബമായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ.
1: അതെ അതെ അതെ.
0: ആഹാ, അപ്പൊ ഇനിയിപ്പോ ഞാനിന് കൂടുതൽ കിടന്ന് തിരിയണ്ടല്ലോ അല്ലേ?
1: ഇല്ല ഇല്ല ഇല്ല ഇല്ല.
0: എന്തില്ല?
1: തിരിയണ്ടാ, എനിക്ക് ആള് മനസ്സിലായി ആരാന്നൊക്കെ.
0: ആരാ?
1: അത് ഞാൻ പറയത്തില്ല, പക്ഷെ എനിക്ക് മനസ്സിലായി. അവരോട് രണ്ടുപേരോട് സംസാരിച്ച ആള് തന്നെയാണ്.
0: അവരോട് രണ്ടുപേരോട് പിന്നെ
1: ഇതിങ്ങനെ എനിക്ക് ഒരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായില്ലായിരുന്നു, പിന്നെ പിടികിട്ടി.
0: ഇപ്പോഴും പിടികിട്ടിയെന്ന് അവകാശപ്പെടുന്നതല്ലാതെ എന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല.
1: അതിന്റെ ലക്ഷണമുണ്ട് റേഡിയോയിൽ നിന്നാണ്.
0: ആഹാ, അങ്ങനെ വാ. അപ്പോ മീനുക്കുട്ടി അമ്പിളി അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് സന്ദേശം.

0: സന്ദേശം നേരത്തെ തന്നെ അയച്ചതാ, പക്ഷേ ഇപ്പോഴാണ് വിളിക്കാൻ പറ്റിയത്.
1: ഓക്കെ, അത് കുഴപ്പമില്ല.
0: വൈകിയാണെങ്കിലും പിറന്നാളാശംസകൾ അറിയിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം.
1: വളരെ സന്തോഷം, നന്ദി അറിയിക്കുന്നു.
0: അപ്പോ ഇന്ന് ഏത് പാട്ടാ വെക്കേണ്ടത്?
1: ഇഷ്ടമുള്ള ഏത് പാട്ടായാലും.
0: അത് പറ്റൂല, എനിക്കിഷ്ടമുള്ള ഒരുപാട് പാട്ടുണ്ട്. ഞാൻ അമ്പിളി അമ്മയുടെയും അല്ലെങ്കിൽ മീനുകുട്ടിയുടെയൊക്കെ ഇഷ്ടഗാനം വെക്കാനല്ലേ ഞാൻ ഇവിടെ
1: ഇരിക്കുന്നത്.
0: മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാൻ ഞാൻ
1: ഉറങ്ങൂ
0: നീ ഇറങ്ങൂ. കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും കൂടി ചേർത്തുള്ള പാട്ടാണെന്ന് തോന്നുന്നല്ലോ.
1: അതെ അതെ അതെ.
0: ഈ മീനുകുട്ടി, പാർവതി, ലക്ഷ്മി, വേറെ ആരൊക്കെയാ ഉള്ളത്?
1: പിന്നെ അമ്മുണ്ട്, ഗൗരി. പെൺകുട്ടികൾ ഇത്രയും പേരാണ്.
0: ആ പിന്നെ ആൺകുട്ടികള്?
1: അഭിമന്യു.
0: അതാരുടെ മകനാണ്? അപ്പുവും അഭിമന്യുവും ഒക്കെ
1: അനുജയുടെ മകനാണ്.
0: ശരി, അപ്പൊ എന്തായാലും എല്ലാവർക്കും, കുടുംബത്തിലെ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി അമ്പിളി അമ്മയുടെ വക നമുക്ക് ആ പാട്ട് വെച്ചു കൊടുക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ജോൺസൺ ഇണം നൽകി. വാണി ജയറാം പാടിയ പാട്ടാണ് മാനത്തെ വെള്ളിത്തേര് എന്ന സിനിമയിലേന്ന്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. ഒരു അടിപൊളിയായിട്ടുള്ള പിറന്നാൾ ആഘോഷം അടുത്ത വർഷം വരുമ്പോൾ എനിക്ക് വീണ്ടും ആശംസിക്കപ്പെട്ടെ. തുടർന്നുള്ള വർഷങ്ങളൊക്കെ ഗംഭീരമാവട്ടെ. നിങ്ങളുടെ മൂന്ന് സഹോദരിമാർക്കും ആശംസകൾ, കുട്ടികൾക്കും എല്ലാവർക്കും.
1: താങ്ക് യു.

0: ആണ്. കന്നിയഞ്ചിനായിരുന്നു പിറന്നാൾ. ആശംസകൾ അറിയിക്കുകയും പാട്ടുകാരനായ ജോളിയെക്കൊണ്ട് ഒരു പാട്ട് പാടിക്കുകയും ചെയ്യണം. മൂത്ത മകൻ രോഹിൻ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. ഇളയ മകൻ റയാൻ സ്കൂളിൽ പഠിക്കുന്നു. ഫുട്ബോൾ പ്ലെയറാണ്. ജോളിയുടെ വൈഫ് ഉഷ വെട്ടുകാട് സ്വദേശിയാണ്. നമുക്ക് പ്രതാപന്റെ സുഹൃത്ത് ജോളിയെ ജോളിയായി വിളിച്ചു നോക്കാം. ഹലോ ജോളിച്ചേട്ടൻ, ജോളിയായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ ഓഫീസിലാണോ? അപ്പൊ പിന്നെ ജോളിച്ചേട്ടൻ ഒരു പാട്ടൊക്കെ
1: പാടാം.
0: ആ, ജോളിച്ചേട്ടന്റെ പേര് തന്നെ പഴയ സിംഗർ ജോളി അബ്രഹാമിനെ ഓർമ്മിപ്പിക്കുന്നു. മതി, എല്ലാ പാട്ടുകാരും ഇങ്ങനെ തന്നെ പറയണ. അയ്യോ, എന്നെ നിർബന്ധിക്കരുത്, എന്നെ കൊണ്ട് പറ്റൂല, ജലദോഷമാണ്, തൊണ്ടയടപ്പാണ്. എന്നിട്ട്
1: പാടുമ്പോഴാ
0: ഞാൻ ഈ വടി കൊടുത്ത് അടി വാങ്ങുക എന്നൊക്കെ പറയുന്ന ഇതാണ്. നല്ല കാര്യം ഉണ്ടായിരുന്ന എനിക്ക്, ഇതിപ്പോ എനിക്കൊരു പാട്ട് പാടി തരുമോ? ഇല്ലേ, ചുമ്മാ പാടുന്നേ. അവിടെ ഓഫീസിലുള്ളവർക്ക് അറിയാത്ത കാര്യമൊന്നുമില്ലല്ലോ താങ്കൾ പാടുമെന്നുള്ള കാര്യം.
1: ഏത്
0: പരിപാടിയാ? ഞാനൊരു എന്താണ് മിടുക്കനായിട്ടൊരു പാട്ടുകാരനെ എന്താ പാട്ട് കേൾക്കാന്ന് വിചാരിച്ച് വിളിച്ചതാണ്, വേറെ പരിപാടിയൊന്നുമില്ല. എങ്ങനെയുള്ള പാട്ടുകാരനായാലും എനിക്കിപ്പോ ഒരു പാട്ട് കേട്ടേ പറ്റുള്ളൂ. പറ്റൂ? ഈ അടുത്ത കാലത്ത് കേട്ടതിൽ ഇഷ്ടപ്പെട്ട ഓർക്കുന്ന ഒരു പാട്ട്.
1: അടുത്ത കാലത്ത് എങ്ങനെ പ്രത്യേകിച്ച് അട്രാക്ടീവായിട്ട്?
0: ശരി ശരി, എല്ലാം മാച്ചളഞ്ഞു.
1: പഴയ ഗാനങ്ങളോട്
0: സൂപ്പർ സൂപ്പർ. അപ്പൊ എളുപ്പമായല്ലോ.
1: പുതിയ തലമുറയ്ക്ക് നമ്മുടെ പഴയ പാട്ടുകൾ ആസ്വദിക്കുന്നവരുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. പക്ഷെ അത് നമ്മുടെ മക്കൾക്കൊക്കെ പഴയ പാട്ടുകൾ പാട്ട്.
0: ഏ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ ജെൻസി എന്ന് പറയുന്ന കുട്ടികൾ ഈ പഴയ പാട്ടുകൾ കേൾക്കുകയും കാസറ്റിൽ പാട്ടുകൾ കേൾക്കുകയും ഹെഡ്ഫോൺ വെച്ച് പാട്ടുകൾ കേൾക്കുകയും ചെയ്യുന്ന ട്രെൻഡിലേക്ക് പോകുന്നു എന്നാണ്.
1: ഉണ്ട്, പക്ഷെ ടിവി ചാനലിലൊക്കെ കാണുന്ന കൊച്ചു പിള്ളേരൊക്കെ ഒന്ന് മനോഹരമായ അവർ ജനിക്കുന്നതിന് മുമ്പുള്ള പാട്ടുകളൊക്കെ ഒന്ന് പാടുമ്പോഴേ നമുക്ക് രോമാഞ്ചം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരത് ഉൾക്കൊള്ളുന്നു എന്നുള്ള എന്റെ ഒരു പറഞ്ഞുണ്ട്.
0: അപ്പൊ ആ രോമാഞ്ചത്തിൽ ഒരു പാട്ട് പോരട്ടെ.
1: പാട്ടൊക്കെ നിർത്തി കാലം കുറയാണ്.
0: പണ്ടത്തെ കാലത്ത് വേദികളെ രോമാഞ്ചം കൊളിച്ച ഫുട്ബോൾ പ്ലെയർ കൂടിയായ ശ്രീമാൻ ജോളിയുടെ പാട്ട്.
1: ഞാൻ ഫുട്ബോൾ പ്ലെയർ ഒന്നുമല്ല കേട്ടോ, കാരണം ചെറുതായിട്ട് ഇങ്ങനെ ഗ്രൗണ്ടിലൊക്കെ
0: ഇപ്പുറത്തുനിന്നുള്ള പന്ത് തട്ടിക്കൊണ്ട് അപ്പുറത്തെ പോസ്റ്റിൽ അടിക്കും, അതിനെയാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്.
1: ഫുട്ബോൾ കളിച്ചു എന്നല്ലാതെ നമ്മൾ അങ്ങനെ ഒരു പോസ്റ്റിലോ അങ്ങനെ ഒന്നുമല്ല. കൂടെ സപ്പോർട്ട് ചെയ്യും, അത്രയല്ല.
0: ഞാനിപ്പോ താങ്കൾ ഐ എം വിജയനോ വി പി സത്യനാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ.
1: പ്ലെയർ എന്ന് പറയാൻ പറ്റില്ല, എല്ലാരോടൊപ്പം വരുന്ന ഒരു തട്ടിക്കളി അത്രയല്ല. ടാലന്റ് അങ്ങനെ
0: ഞാൻ എല്ലാം സമ്മതിച്ചു. എനിക്ക് പാട്ട് പാടുത്താ. ഞാനിപ്പോ പറഞ്ഞിട്ട് തന്നെ 10 മിനിറ്റ് കൂടുതലായി, എന്നിട്ടും പറയണ പെട്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞത്. ചുമ്മാ വേറെ എന്തൊക്കെയോ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത്, എന്നിട്ട് പാട്ട് ആലോചിക്കാതെ. ഞാൻ സമ്മതിച്ചെന്നേ, പണ്ട് പാടിക്കൊണ്ടിരുന്ന പാട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് പാടിത്തന്നാ മതി.
1: നമ്മുടെ നെഞ്ചിലാകെ അലോടാകെ കരിക്കുന്നെല്ലാം, നമ്മുടെ നെഞ്ചിലാകെ അലോടാകെ കരിക്കുന്നെല്ലാം.
0: അത് ശരി, ഈ കരിക്കും വെള്ളമൊക്കെ വെച്ചിട്ടാണ് കുരുട്ടിത്തേങ്ങയുടെ സ്വഭാവം കാണിച്ചത്. പോയോ? ഞാൻ വിളിച്ചതേ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമല്ല, കഴിഞ്ഞുപോയ ഒരു ആശംസ പറയാൻ വേണ്ടി കൂടിയാണ്. ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. ഒരു പ്രതാപൻ കരിക്കകത്തിന് അറിയാമോ? ആരാ പ്രതാപൻ കരിക്കകം? ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിക്ക് ഒരു സന്ദേശം അയച്ചു. എന്റെ സുഹൃത്ത് ജോളിയെ വിളിച്ച് പാട്ടൊക്കെ പാടിക്കണം, പാട്ട് പാടാതെ വിടരുത് എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. അതാണ് ഞാൻ പുറകെ കൂടി പാടിച്ചത്.
1: എന്റെ ഒരു അടുത്ത സുഹൃത്താണ്, പുള്ളി ഇച്ചിരി കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളായിട്ടൊക്കെ ഇരിക്കുകയാണ്.
0: അപ്പോ അദ്ദേഹം കാരണമാണ് ഞാൻ ഇപ്പോ ആകാശവാണി എന്ന് വിളിച്ചത്. അപ്പോ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടി കൂടിയാണ്, നമ്മള് ഏത് പാട്ടാ വെക്കണ്ടേ? ജാലകം എന്ന സിനിമയിലെ പാട്ട് അല്ലേ? ഒ എൻ വിയുടെ വരികൾ, യേശുദാസിന്റെ ആലാപനം.
1: നമ്മുടെ ശ്രദ്ധിക്കാതെ പോയൊരു സംഗീത സംവിധായകനാണ്. ശ്രദ്ധിക്കാപ്പോഴും ഞാൻ പറയാൻ കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ഒത്തിരി കഴിവുകളുള്ള ഒരു വ്യക്തിയായിരുന്നു, പക്ഷെ അത് സിനിമാ ലോകത്തിന് കൂടുതൽ പ്രയോജനം ചെയ്തു എന്നുള്ളൊരു സംശയം.
0: ലളിത സംഗീത ലോകത്തിന് കൂടുതൽ സംഭാവനകൾ ഉണ്ടായില്ലേ ആകാശവാണിയുടെ? എത്രയോ എത്രയോ ലളിതഗാനങ്ങൾ, ലളിതഗാന പാഠങ്ങൾ.
1: അതെ, ഒത്തിരി ഉണ്ടെങ്കിൽ പോലും സിനിമാ ലോകത്തിന് അദ്ദേഹത്തെ കൂടുതൽ ഉപയോഗപ്രദമാക്കിയ ഒരു സംശയം
0: അദ്ദേഹം കൂടുതൽ സിനിമ ചെയ്തിരുന്നെങ്കിൽ

0: എന്നല്ലേ?
1: തീർച്ചയായിട്ടും പുള്ളി ചെയ്ത കുറച്ച് സംഗീതമാണെങ്കിൽ പോലും അത് എന്ന് ശ്രദ്ധിക്കപ്പെടുന്ന
0: എന്നും എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന പാട്ടുകൾ.
1: ഓക്കെ,
0: അപ്പൊ എന്തായാലും താങ്കൾ ചോദിച്ച പാട്ട് വയ്ക്കാം. വീണ്ടും പിറന്നാൾ ആശംസകൾ. താങ്ക് യു.
1: താങ്ക് യു.

0: ഹലോ സന്ദേശഗാനം, എന്റെ പേര് നന്ദന, സ്വദേശം ബാലരാമപുരം പുന്നക്കാട്. ഒക്ടോബർ 2 എന്റെ അമ്മയുടെ ജന്മനാളാണ്. അമ്മയുടെ പേര് ബിന്ദു. അമ്മ ആകാശവാണി അനന്തപുരി പ്രോഗ്രാമുകളുടെ ആരാധികയാണ്. അമ്മയെ വിളിച്ച് ആശംസകൾ അറിയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ,
0: ബിന്ദു ആണോ?
1: അതെ.
0: നന്ദനയുടെ അമ്മ ബിന്ദു ആണോ?
1: അതെ.
0: ബിന്ദു എന്തു ചെയ്യുന്നു?
1: കൈത്തറിയിൽ ജോലി ചെയ്യുന്നു.
0: ആണോ? അപ്പൊ നെയ്തോണ്ടിരിക്കുകയാണോ?
1: അതെ.
0: ഈ നെയ്തുകൊണ്ടാണോ റേഡിയോ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത്?
1: അതെ. എനിക്ക് മനസ്സിലായി ആരാണെന്ന്.
0: ആര്?
1: ഹലോ, സന്ദേശഗാനത്തിലെ മനീഷ് സാർ.
0: ഏത് സന്ദേശഗാനം? ഞാൻ ഈ കൈത്തറി
1: ഞാൻ ഫുൾ ടൈം കേൾക്കുന്നതാണ്. രാവിലെ കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ 3 മണിക്കെങ്കിലും കേൾക്കുന്നതാണ്.
0: ഓഹോ, ഞാൻ നിക്കട്ടെ, പോട്ടെ.
1: നിക്കണം. ആരാ അയച്ചേ?
0: എന്നെ ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചില്ല, അതുകൊണ്ട് ഞാൻ പറയൂല. അതുകൂടി കണ്ടുപിടിക്കും.
1: ശബ്ദം നല്ല പരിചയമാണ്.
0: അപ്പൊ നെയ്ത്തിനിടയില് റേഡിയോ കേൾവിയല്ലേ?
1: അതെ. റേഡിയോ ഇല്ലാതെ പറ്റത്തില്ല.
0: റേഡിയോ ഇല്ലാതെ നെയ്ത്തിന്റെ താളം തെറ്റും.
1: രണ്ട് റേഡിയോ ഉണ്ട്, ഒന്ന് വീട്ടിനകത്തു മുറിയിലാണ്.
0: പിന്നെ അല്ല, ആ ഒരു കണ്ടിന്യൂറ്റി നമ്മൾ മിസ്സാവരുതെന്ന്.
1: അതെ, റേഡിയോ ചീത്തയായി പോയപ്പോഴ് അയ്യോ, നെയ്യാറ്റിങ്ങനെ മൊത്തം നടന്നു, ഒരു കടയിലും കിട്ടിയില്ല. ഇപ്പൊ എഫ് എം വരുന്നില്ല, അങ്ങനെയൊക്കെ. പിന്നെ ഫോൺ ഓണാക്കി കേട്ടോണ്ടിരിക്കായിരുന്നു. പിന്നെയും പേടി നടന്ന്. അപ്പൊ പിന്നെ ബാലരാമപുരത്ത് പോയപ്പോ കിട്ടി.
0: മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കേൾക്കാം കേട്ടോ.
1: ആ, അങ്ങനെയും കേൾക്കാറുണ്ട്.
0: അത് ശരി, എല്ലാ പരിപാടിയും കയ്യിലുണ്ട്.
1: എല്ലാ പരിപാടിയും കയ്യിലുണ്ട്. ചീത്തയപ്പോ അങ്ങനെയാണ് കേൾക്കാറ്. പക്ഷെ എന്നാലും റേഡിയോ കേൾക്കുമ്പോൾ ഒരു സുഖം ഫോണിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ആണല്ലേ, നമുക്ക് ആ ഒരു ആംബിയൻസ് വേണം.
1: അതെ, സൗണ്ട് ഒക്കെ കൂട്ടി അങ്ങ് വെച്ച് ഇപ്പുറത്തെല്ലാം കേട്ടോന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ 2-3 വീടുകളിൽ റേഡിയോ ഒക്കെ വാങ്ങി. അത് കേട്ട്
0: നമ്മൾ റേഡിയോ കേൾക്കുക മാത്രമല്ല, നാട്ടുകാരെ കൊണ്ട് വാങ്ങിപ്പിക്കുകയും ചെയ്യും.
1: പിന്നല്ല,
0: ഇപ്പൊ എന്താ നെയ്തുകൊണ്ടിരിക്കുന്നത്?
1: യൂണിഫോം ആണ്. നേരത്തെ മുണ്ടായിരുന്നു.
0: എത്ര കളറ്?
1: അങ്ങനെ ഇല്ല, നമ്മളിങ്ങനെ വെള്ളയാണ് ചെയ്തു കൊടുക്കുന്നത്, അവരാണ് കളർ വരുത്തി.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ

0: പിന്നെ കരയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അപ്പോഴും രണ്ട് കളറൊക്കെ ഉപയോഗിക്കില്ലേ? എത്ര കളറൊക്കെ ഉപയോഗിക്കും?
1: അപ്പോഴും കളറൊക്കെ വന്നിട്ടുണ്ട്, എല്ലാ കളറും വന്നിട്ടുണ്ട്.
0: ഇപ്പൊ പിന്നെ രണ്ടും മൂന്നും കളറൊക്കെ വെച്ചിട്ടാണല്ലോ കര വരുന്നത്. പണ്ട് മുണ്ടിന് ഒരു കരയോ
1: അതെല്ലാം ചെയ്തിട്ടുണ്ട്.
0: ചെറിയൊരു കരയോ വീതിയുള്ള ഒരു കരയോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ചെറിയ മൂന്നും നാലും കരകൾ, രണ്ട് കരയുടെ അരികെ കൂടി വീണ്ടും വരാം, അങ്ങനെയൊക്കെയാണല്ലോ അല്ലെ?
1: മുമ്പും ഉണ്ടായിട്ടുണ്ട്, അതങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും എടുക്കില്ല. കുറച്ച് ദൂരെ നിന്നൊക്കെ വരുന്നവർ അങ്ങനത്തെയാണ് എടുക്കുന്നത്, ഇവിടെ ഉള്ളവരൊക്കെ ഒറ്റക്കരയായിട്ട്.
0: ഇപ്പൊ യൂണിഫോം ഒക്കെ നെയ്യുമ്പോഴത്തേക്ക് ഓർഡർ അനുസരിച്ചാണോ ചെയ്യുന്നത്?
1: യൂണിഫോം അതിങ്ങനെ സൊസൈറ്റി എന്ന് പറഞ്ഞ ഓരോരുത്തരുണ്ടല്ലോ, അവർ കൊണ്ട് ഇട്ടിക്കുന്നതാണ്. നമ്മൾ സ്വന്തമല്ല, നെയ്യുന്നതിനുള്ള ശമ്പളം അത്രേ ഉള്ളൂ, ബാങ്ക് വഴി വരും.
0: ഒറ്റയ്ക്കേ ഉള്ളോ അതോ വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ?
1: വീട്ടിലാണ്,
0: വീട്ടിൽ ചേർന്ന് തന്നെയാണ്. അപ്പം വീട്ടിലെ പരിപാടികൾക്കിടയിൽ
1: കാര്യമൊക്കെ നോക്കാൻ വേണ്ടി.
0: നന്ദനെ അല്ലാതെ എത്ര മക്കളുണ്ട്?
1: മോനുണ്ട്.
0: എന്താണ് അയാളുടെ പേര്?
1: ആകാശ്.
0: ഈ നന്ദനയും ആകാശും ഒക്കെ ഏത് ക്ലാസ്സിലായി?
1: മോൻ ജോലിക്ക് പോകുന്നു, 24 വയസ്സായി.
0: നന്ദനയോ?
1: മോളിപ്പോ MSc.
0: ആഹാ, MSc ഏതായിരുന്നു?
1: MSc മാത്സ്.
0: നെയ്ത്തിന്റെ കണക്കിന്റെ താളം കേട്ട് പഠിച്ചോണ്ടാണ് കണക്കാരി ചെയ്ത്?
1: അങ്ങനല്ല,
0: പിന്നെ MSc മാത്സ് ഒക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് കണക്കൊക്കെ അറിയണ്ടേ? ഒന്നും ഒന്നും കൂട്ടിയോ രണ്ടു തന്നെയാണോ ഞാൻ രണ്ടു വട്ടം ആലോചിക്കും. എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞു, സുഖമായിരിക്കുന്നു. ഊഹ്, എനിക്ക് വയ്യ, ഇനി ചത്താലും മതി. നമ്മൾ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും ഒരാള്
1: പറയും, എന്റെ കൂട്ടുകാരുടെ അടുത്ത് പറയും, ഒരു മെസ്സേജ് അയച്ചു എന്നെ ഒന്ന് വിളിച്ചിട്ട് വിളിക്കണ്ടെന്ന്. എന്റെ മോക്കാണ് ഈ കാര്യങ്ങൾക്ക് ഒരു ചമ്മലാണ്, ഇങ്ങനെ മെസ്സേജ് അയക്കണം, ഫോൺ വിളിക്കണം. ഹലോ പ്രിയത വിളിക്കുമ്പോ അവള് ഒരുപാട് ദൂരെ പോയിരിക്കും.
0: അത് കൊള്ളാലോ. പക്ഷെ അമ്മയ്ക്ക് വേണ്ടി മെസ്സേജ് അയക്കാൻ നന്ദനയ്ക്ക് ഒരു ചമ്മലും ഇല്ലായിരുന്നു കേട്ടോ, നന്ദനയാണ് മെസ്സേജ് അയച്ചത്. അപ്പൊ എന്തായാലും വലിയ സന്തോഷമായി സംസാരിക്കാൻ പറ്റിയതില്. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം വേറൊന്നുമില്ല, നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ആരെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഈ ചോദ്യങ്ങളാണ്. നിങ്ങൾ ആരോടത്തെങ്കിലും സുഖമാണോ, എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അത് ആരെങ്കിലും നമ്മളോട് ചോദിക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ഞാനൊരു പാവം മനുഷ്യനാണ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വെച്ചേരേണ്ടേ?
1: എന്റെ അമ്മ ഓർമ്മയായിട്ട് ഈ മാസം 4 6 വർഷമായി. അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരു പാട്ട്, പറന്നോ പൂമ്പുയിൽ.
0: ഭീഷ്മാചാര്യ സിനിമയിലെ പാട്ടാണത്. യൂസഫ് അലിയുടെ വരികൾക്ക് SP വെങ്കടേഷ് ഈണം നൽകി, യേശുദാസ് പാടിയ പാട്ട്. അപ്പൊ എന്തായാലും എന്നോട് സുഖമാണോ എന്ന് ചോദിച്ച ആ സന്തോഷത്തിൽ നമുക്ക് പാട്ട് കേൾക്കാം, അമ്മയുടെ ഓർമ്മയിൽ.
1: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
0: അതല്ലേ നമ്മുടെ പണി. അപ്പൊ ഈ സന്തോഷം ഇങ്ങനെ അടിപൊളിയായിട്ടിരിക്കട്ടെ. നന്ദനയെ ആകാശിനെയും അന്വേഷിച്ചായി പറയുക, നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി ശരി.
0: ഓക്കേ.

0: എന്റെ പേര് ചിത്രലേഖ. എന്റെ ഹസ്ബൻഡിന്റെ പേര് മനോഹരൻ കെ. അദ്ദേഹത്തിന്റെ ജന്മദിനം സെപ്റ്റംബർ 11. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സെപ്റ്റംബർ 13. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ജന്മദിനാശംസയും വിവാഹ വാർഷികാശംസയും പറയണം എന്ന് താല്പര്യപ്പെടുന്നു. എനിക്ക് തയ്യൽക്കടയാണ്. ഞാൻ ഹലോ പ്രിയഗീതത്തിലും ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലും ഒക്കെ വിളിക്കാറുണ്ട്. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. എന്റെ താല്പര്യപ്രകാരം ഹസ്ബൻഡും ആകാശവാണിയുടെ ശ്രോതാവാണ്. എനിക്ക് വാട്സപ്പ് ഉപയോഗിക്കാനും എഴുതാനും അറിയില്ല. അതുകൊണ്ട് എന്റെ കടയിൽ വരുന്ന കുഞ്ഞനുജത്തിയെ കൊണ്ടാണ് ഈ ലെറ്റർ എഴുതിക്കുന്നത്. ഈ കത്ത് പരിഗണിക്കണം എന്ന അഭ്യർത്ഥനയോടെ ചിത്രലേഖ. പിന്നെന്താ? ഹലോ, ഇത് മനോഹരൻ ചേട്ടനാണോ? മനോഹരൻ ചേട്ടന്റെ പിറന്നാൾ ആഘോഷങ്ങൾ സെപ്റ്റംബർ 11 മുതൽ ഒക്ടോബർ 11 വരെ അവിടെ നടക്കുകയാണെന്നൊക്കെ അറിഞ്ഞല്ലോ. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണെന്ന്.
1: ആഘോഷ പരിപാടിയൊന്നുമില്ല
0: സാറേ. അങ്ങനെ പറഞ്ഞൂടെ,
1: ഞാൻ പറയുമ്പോ കേട്ടിട്ടുണ്ടല്ലോ, റേഡിയോന്നാണല്ലോ.
0: ആഘോഷ പരിപാടികളെ കുറിച്ച് സംസാരിക്കുമ്പോ അതിനിടയിൽ റേഡിയോ, ഫുൾ ടൈം റേഡിയോ കേട്ടോണ്ടിരിക്കുവാണ്.
1: ഫുൾ ടൈം റേഡിയോ കേട്ടോണ്ടിരിക്കും. ഞാൻ തയ്യക്കടയിലായിരുന്നു. അങ്ങനെ ഇപ്പൊ ഞാൻ സുഖമില്ലാതെ വീട്ടിലായി. ഇപ്പൊ വെള്ളിയാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നുണ്ടോ? നടുവേദന കുറവില്ല, കുറവ് വർഷം കൊണ്ട് തുടങ്ങിയതാ.
0: ഹോസ്പിറ്റലിൽ പോയല്ലേ, അതൊക്കെ അങ്ങ് ശരിയാവുന്നേ?
1: ശരിയാവും.
0: ഞാന് ഒരു ജന്മദിനാശംസയും ഒരു വിവാഹ വാർഷികാശംസയൊക്കെ പറയാൻ വേണ്ടി വിളിച്ചതാ.
1: താങ്ക് യു സാർ.
0: അപ്പൊ എന്റെ അടുത്ത് കംപ്ലീറ്റ് എന്താണ് സങ്കടത്തിന്റെ കാര്യങ്ങളൊക്കെ ആണല്ലോ പറയുന്നത്.
1: ഇത് ഇപ്പൊ ഞാൻ ഒരു വീട്ടിലാണ്.
0: അതെല്ലാം ശരിയാവുമായിരിക്കും. മനസ്സിന്റെ ഒരു ധൈര്യം കൈവിടാതെ ചികിത്സ ചെയ്യണമെന്നാണല്ലോ, നമ്മൾ തിരിച്ചു വരണം എന്നൊരു ചിന്തയോടുകൂടി. അപ്പൊ അതിന്റെ കൂടെ ചികിത്സയും കൂടി ആകുമ്പോൾ ചികിത്സ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കും. അപ്പൊ ഒരിക്കലും മനസ്സ് തളരാതിരിക്കുക. ഓക്കെ, അപ്പൊ മരുന്ന് വളരെ ഗംഭീരമായി പ്രവർത്തിക്കട്ടെ. അടുത്ത ജന്മദിനാശംസയും തുടർന്ന് വരുന്ന പല ജന്മദിനാശംസകളും എനിക്കിതേപോലെ നേരാൻ പറ്റട്ടെ. നമുക്കൊരു പാട്ട് വെക്കണമല്ലോ. ഏത് പാട്ട് വെക്കണം? മൂന്നാം പക്കത്തിലെ എല്ലാ പാട്ടും നല്ലതല്ലേ? താമരക്കിളി പാടുന്നു തേതേ തകത്തവും ഉണരുമീ ഗാനം. ഇളയരാജയുടെ സംഗീതമാണ്, ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ്, ജി വേണുഗോപാലാണ് പാടിയിരിക്കുന്നത്. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: താങ്ക് യു.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423005.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 3:44.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നാളെ ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി നാം ആചരിക്കുകയാണ്. നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് നൽകുന്ന അതേ പ്രാധാന്യം തന്നെ മനസ്സിന്റെ ആരോഗ്യത്തിനും നാം നൽകേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ മാനസികാരോഗ്യ ദിനാചരണങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നത്തെ നമ്മുടെ വേഗതയേറിയ സമൂഹത്തിൽ സമ്മർദ്ദം, വിഷാദം, അതുപോലെ തന്നെ ഉത്കണ്ഠ തുടങ്ങിയ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണല്ലോ. എന്നാൽ പലരിലും കണ്ടുവരുന്ന ഒരു പ്രവണത, ശാരീരിക പ്രയാസങ്ങൾ പുറത്തു പറയുന്നതുപോലെ മാനസികമായി നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തുറന്നു പറയുവാൻ പലരും മടിക്കുന്നു എന്നതാണ് വാസ്തവം. ഇതിന് പ്രധാന കാരണമായി പറയാനുള്ളത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അപകർഷതാബോധം തന്നെയാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, എനിക്ക് മാനസികമായ വിഷമതകളോ ആകുലതകളോ കാരണം സ്വസ്ഥമായൊരു ജീവിതം നയിക്കുവാൻ പ്രയാസപ്പെടുകയാണെങ്കിൽ അത് കുടുംബവുമായോ അടുത്ത സുഹൃത്തുക്കളുമായോ തുറന്നു പറഞ്ഞ് ഒരു വിദഗ്ധ ഉപദേശം തേടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മനോരോഗ വിദഗ്ധന്റെ നിർദ്ദേശം സ്വീകരിക്കുന്നത് കൊണ്ടോ യാതൊരു വിധത്തിലുള്ള തരം താഴലും അവിടെ സംഭവിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറിച്ച് അതിലൂടെ നമ്മുടെ മാനസികാരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിലേക്കാകും അത്തരം സാധ്യതകൾ വഴിയൊരുക്കുക. മാനസികാരോഗ്യം എന്നത് കേവലം രോഗങ്ങളില്ലാത്ത ഒരു അവസ്ഥ മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ മാനസികവും വൈകാരികവുമായ സുസ്ഥിതി കൂടിയാണ് എന്നത് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. മാനസികാരോഗ്യത്തെക്കുറിച്ച് സമൂഹത്തിൽ കൂടുതൽ അവബോധം വളർത്തുവാനും അവശ്യ സമയങ്ങളിൽ വിദഗ്ധ സഹായം തേടാൻ സമൂഹത്തെ പ്രാപ്തരാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി ദിനാചരണ സന്ദേശം ശ്രോതാക്കൾക്കായി നൽകുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായർ.
2: നാളെ ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം. 1992 ലോക മാനസികാരോഗ്യ ഫെഡറേഷൻ ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ 34 വർഷമായി എല്ലാ വർഷവും നടക്കുന്ന ഈ ദിനാചരണത്തിൽ ലോകാരോഗ്യ സംഘടനയും മുഖ്യ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ഓരോ രാജ്യങ്ങളിലെയും അതാത് രാജ്യങ്ങളിലെ ഡോക്ടർമാർ അടങ്ങുന്ന പ്രൊഫഷണലുകളുടെ സംഘടനകളും ഈ ദിനാചരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓരോ വർഷവും അതാത് കാലത്തെ പ്രസക്തമായ വിഷയങ്ങൾ ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ സന്ദേശവാചകങ്ങളായി മാറാറുമുണ്ട്. 2026 ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ സന്ദേശവാചകം: യഥാർത്ഥ ജീവിത അനുഭവങ്ങളെ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റം. ലിവ്ഡ് എക്സ്പീരിയൻസസ് ഹേർഡ്, റിയൽ വോയിസസ് റിയൽ ചേഞ്ച് എന്നുള്ളതാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ച വ്യക്തികളുടെ ജീവിത അനുഭവങ്ങൾ നേരിട്ട് കേൾക്കുക വഴി, അവർ കടന്നുപോയ പാതകൾ വ്യക്തമായി മനസ്സിലാക്കുക വഴി കൂടുതൽ സക്രിയമായ മാനസികാരോഗ്യ പദ്ധതികളും പരിചരണ പാതകളും വികസിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ സന്ദേശവാചകത്തിന്റെ പ്രസക്തി. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് നേരെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അവമതിപ്പും ഒറ്റപ്പെടലും മാറ്റിയെടുക്കാനായി ഇത് വളരെ പ്രസക്തമായ ഒരു ഇടപെടലായിരിക്കും എന്നാണ് ലോക മാനസികാരോഗ്യ ഫെഡറേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. പലപ്പോഴും വിദഗ്ധരായ വ്യക്തികളുടെ അഭിപ്രായ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാനസികാരോഗ്യ നയങ്ങൾ പല രാഷ്ട്രങ്ങളും രൂപീകരിക്കുന്നത്. മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ കാരണങ്ങളെക്കുറിച്ചും അതിന്റെ ജൈവികവും മനഃശാസ്ത്രപരവും സാമൂഹികവുമായ അടിസ്ഥാനങ്ങളെക്കുറിച്ചും ആഴത്തിൽ ഗവേഷണം നടത്തിയിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ വളരെ പ്രസക്തമാണ്. പക്ഷേ അവരുടെ അഭിപ്രായങ്ങളോടൊപ്പം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളും അവരെ പരിചരിച്ചിട്ടുള്ള വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളും കൂടെ കേൾക്കുക വഴി മാനസികാരോഗ്യ

0: നയം കൂടുതൽ പരിപോഷിപ്പിക്കാൻ സാധിക്കും എന്നാണ് ലോക മാനസികാരോഗ്യ ഫെഡറേഷൻ വിചിന്തനം ചെയ്യുന്നത്. 2024 ലോകാരോഗ്യ സംഘടന മെന്റൽ ഹെൽത്ത് അറ്റ്ലസ് സർവേ എന്ന ഒരു പഠനം വിവിധ രാഷ്ട്രങ്ങളിൽ നടത്തിയിരുന്നു. എത്രത്തോളം മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികളുടെ അഭിപ്രായങ്ങൾ നയരൂപീകരണത്തിലും നയം നടപ്പിലാക്കുന്നതിലും വിവിധ രാഷ്ട്രങ്ങൾ സ്വീകരിക്കുന്നു എന്നത് മനസ്സിലാക്കാനുള്ള ശ്രമം കൂടെ ഈ മെന്റൽ ഹെൽത്ത് അറ്റ്ലസ് സർവേയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിൽ പങ്കെടുത്ത രാഷ്ട്രങ്ങളിൽ 37% രാഷ്ട്രങ്ങൾ പറഞ്ഞു അവർ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കുള്ള പരിശീലനങ്ങളിൽ മാനസികാരോഗ്യ വിഷമതകൾ അനുഭവിച്ച വ്യക്തികളെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത്. ഇത്തരത്തിലുള്ള ജീവിത അനുഭവങ്ങൾ കേൾക്കുക വഴി പ്രാഥമിക ആരോഗ്യ പ്രവർത്തകർക്ക് കൂടുതൽ ദിശാബോധം ലഭിക്കാൻ സഹായകമാകുന്നു എന്ന് ഈ പഠനം വ്യക്തമാക്കി. ഇതിൽ പങ്കെടുത്ത 45% രാഷ്ട്രങ്ങൾ പറഞ്ഞു മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുമായും ഉള്ള സഹകരണം മാനസികാരോഗ്യ നയങ്ങൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും നിരീക്ഷിക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള പരിപാടികൾ വികസിപ്പിക്കാനും മാനസിക രോഗങ്ങൾ പ്രതിരോധിക്കാനുള്ള നടപടികൾ വികസിപ്പിക്കാനും ഏറെ ഗുണകരമായി എന്ന് വ്യക്തമാക്കി. മാനസികാരോഗ്യ പുനരധിവാസ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതിലും മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികളുടെ നേരനുഭവങ്ങൾ വളരെ ഗുണകരമായി എന്ന് 45% രാഷ്ട്രങ്ങളും വ്യക്തമാക്കി. 89% രാഷ്ട്രങ്ങളും വ്യക്തമാക്കിയത് മാനസികാരോഗ്യ നിയമങ്ങൾ വികസിപ്പിക്കുന്നതിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ച വ്യക്തികളുടെ അഭിപ്രായവും അവർ തേടിയിരുന്നു എന്നുള്ളതാണ്. 80% രാഷ്ട്രങ്ങളും വ്യക്തമാക്കിയത് ആ രാഷ്ട്രത്തിന്റെ മാനസികാരോഗ്യ നയം അല്ലെങ്കിൽ മാനസികാരോഗ്യ പദ്ധതി രൂപീകരിക്കുന്നതിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ച വ്യക്തികളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായി തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ച വ്യക്തികളുടെ ജീവിത അനുഭവം കേൾക്കുന്നതുകൊണ്ട് ഒരു ചികിത്സകന് അല്ലെങ്കിൽ ഒരു നയം തീരുമാനിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് ഉള്ള ഗുണങ്ങൾ? പലപ്പോഴും മാനസികാരോഗ്യ ഗവേഷണങ്ങൾ അതിന്റെ ശാസ്ത്രീയ സാങ്കേതിക വശങ്ങളിലേക്ക് ചുരുങ്ങിപ്പോവുകയും അതിന്റെ മാനുഷിക വശങ്ങൾ അവഗണിക്കപ്പെട്ടു പോവുകയും ചെയ്യുന്നതായി പരാതികൾ ഉയരുന്നുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിച്ച വ്യക്തികൾ എന്തൊക്കെ അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്? അവരുടെ മാനസിക വ്യാപാരങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്താണ് ആ വികല ചിന്തകൾ അവരുടെ ആരോഗ്യത്തിൽ ചെലുത്തിയ സ്വാധീനം? അവരുടെ ശാരീരിക ആരോഗ്യത്തെയും ദിനചര്യയെയും ജീവിതത്തിലെ ചിട്ടകളെയും ഒക്കെ അത് എത്രത്തോളം ബാധിച്ചു? ശീലങ്ങളും ദുശീലങ്ങളും വികസിക്കുന്നതിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എത്രത്തോളം പങ്കുവഹിച്ചു? അതുപോലെ തന്നെ ചികിത്സകന്മാരുടെ ഭാഗത്തു നിന്നുള്ള സമീപനം അല്ലെങ്കിൽ ചികിത്സിക്കാൻ വേണ്ടി പ്രവേശിക്കപ്പെട്ട ആശുപത്രിയിലെ ജീവനക്കാരുടെ സമീപനം എത്രത്തോളം അവരുടെ മാനസികാരോഗ്യത്തെ സ്വാധീനിച്ചു തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ ഈ ജീവിത അനുഭവങ്ങൾ കേൾക്കുന്നത് വഴി നമുക്ക് വ്യക്തത വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മാനസികാരോഗ്യ അറ്റ്ലസ് സർവേയിൽ പങ്കെടുത്ത രാഷ്ട്രങ്ങളിൽ 9% രാഷ്ട്രങ്ങൾ മാത്രമാണ് സ്ഥാപനാധിഷ്ഠിത മാനസികാരോഗ്യ പരിചരണത്തിൽ നിന്നും സാമൂഹ്യാധിഷ്ഠിത മാനസികാരോഗ്യ പരിചരണത്തിലേക്കുള്ള പരിവർത്തനം പൂർണമായ അർത്ഥത്തിൽ സാധ്യമാക്കിയത്. 50% രാഷ്ട്രങ്ങളിൽ ഈ മാറ്റം അതിന്റെ ആദ്യ ഘട്ടത്തിലാണ് എങ്കിൽ പകുതിയോളം വരുന്ന രാഷ്ട്രങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു മാറ്റത്തിന് തുടക്കം പോലും ആയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും പകുതിയോളം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മറുപടി വ്യക്തമാക്കിയത് ഭൂരിപക്ഷം മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതും അവരുടെ സമ്മതമില്ലാതെ ആണ് എന്നുള്ളതാണ്. പലപ്പോഴും 23% ഇത്തരത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന വ്യക്തികൾ ഒരു വർഷത്തിൽ കൂടുതൽ ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നതും വ്യക്തമാക്കിയിട്ടുണ്ട്. മാനസികാരോഗ്യ ചികിത്സയുടെ ഫലപ്രദമായ വികേന്ദ്രീകരണം അഥവാ ഡീസെൻട്രലൈസേഷൻ ആണ് ദീർഘകാല അടിസ്ഥാനത്തിൽ മാനസിക ആരോഗ്യ ചികിത്സാ രംഗത്തിന് കൂടുതൽ ഗുണകരമാകുക എന്നത് എല്ലാ വിദഗ്ധരും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. 2016 നടത്തിയ ദേശീയ മാനസികാരോഗ്യ സർവേ പ്രകാരം ഇന്ത്യൻ ജനതയിൽ 10.6% പേർ ചികിത്സ ആവശ്യമുള്ള ഏതെങ്കിലും ഒരു മാനസികാരോഗ്യ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അതേ വർഷം തന്നെ കേരള സംസ്ഥാന മാനസികാരോഗ്യ അതോറിറ്റി നടത്തിയ ഒരു സർവേ പ്രകാരം കേരളത്തിലെ 12.43% ആളുകൾ ചികിത്സ ആവശ്യമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ലോക്ക്ഡൌണും അനുബന്ധ പ്രശ്നങ്ങളും ലോകമെമ്പാടും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായി. ലോകാരോഗ്യ സംഘടന തന്നെ 2022 വ്യക്തമാക്കിയത് വിഷാദരോഗം, ഉത്കണ്ഠാരോഗങ്ങൾ, ഉറക്കമില്ലായ്മ, ലഹരി അടിമത്തം തുടങ്ങിയ സർവ്വസാധാരണമായ മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ 25% കണ്ട് വർദ്ധനവ് ഈ കോവിഡിനെ തുടർന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ഇത്തരം കണക്കുകളെല്ലാം പരിഗണിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ 8 പേരിൽ ഒരാൾക്ക് മാനസികാരോഗ്യ ചികിത്സ ആവശ്യമുള്ള സ്ഥിതിവിശേഷം ഇന്ന് നിലവിലുണ്ട്. ഇതോടൊപ്പം തന്നെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഇടയിൽ മാനസികാരോഗ്യ സാക്ഷരത വളർത്തിയെടുക്കേണ്ടതും അത്യാവശ്യമാണ്. മനസ്സ് എന്നത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ് എന്നതും മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ തലച്ചോറിന്റെ പ്രവർത്തന വ്യതിയാനങ്ങളാണ് എന്നതും വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തന്നെ യുവതലമുറയെ പഠിപ്പിക്കേണ്ടതുണ്ട്. തലച്ചോറിൽ ക്രമം തെറ്റിക്കിടക്കുന്ന രാസവസ്തുക്കളുടെ അളവാണ് പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് എന്ന സത്യവും യുവതലമുറയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മാനസികാരോഗ്യ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ തലച്ചോറിൽ ക്രമം തെറ്റിക്കിടക്കുന്ന ഈ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കുക വഴി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഭേദപ്പെടുത്താൻ സഹായിക്കുന്നു എന്ന സത്യവും അവരെ ബോധ്യപ്പെടുത്തണം. വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ മാനസികാരോഗ്യ സാക്ഷരത ഉൾപ്പെടുത്തി യുവതലമുറയെ ശാക്തീകരിക്കുന്നതിനോടൊപ്പം തന്നെ മുതിർന്ന തലമുറയ്ക്കും മാനസികാരോഗ്യ ബോധവൽക്കരണം വ്യാപകമായി നൽകേണ്ടതായിട്ടുണ്ട്. റെസിഡൻസ് അസോസിയേഷനും കുടുംബശ്രീയും പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിപുലമായ മാനസികാരോഗ്യ സാക്ഷരത ക്യാമ്പയിൻ ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ മുഖ്യധാര മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടും മാനസികാരോഗ്യ സാക്ഷരത ക്യാമ്പയിൻ വിപുലമായി നടത്തേണ്ടതുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മറ്റേത് ആരോഗ്യ പ്രശ്നങ്ങളെയും പോലെ ചികിത്സിക്കാവുന്ന വിഷയങ്ങളാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക വഴി മാത്രമാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ നേരിടുന്ന സാമൂഹിക വിവേചനത്തിന് അറുതി വരികയുള്ളൂ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ഡോക്ടർ അരുൺ ബി നായർ നടത്തിയ പ്രഭാഷണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
4: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

വൈവിധ്യമാർന്ന ആകാശത്തിലെ മാരവില്ലി പോലെ അനന്തപുരി എഫ് എം ശ്രോതാക്കൾക്കായി ഒരുക്കുന്നു ഗാനവൈവിധ്യങ്ങൾ നിറഞ്ഞ മഴവില്ല്. വിവിധ ഭാഷാ ഗാനങ്ങളും ആൽബം ഗാനങ്ങളുമായി ഇതാ നമ്മുടെ മഴവില്ല്. മഴവില്ലിന്റെ നിറച്ചാർത്തുകളിൽ ആദ്യം ഒരു തമിഴ് പാട്ടായാലോ? ഉണ്ണികൃഷ്ണൻ പാടിയതാണ് ഈ ഗാനം. വൈരമുത്തുവിന്റെ വരികൾ, എസ് എ രാജ്കുമാറിന്റെ സംഗീതം. ചിത്രം തുള്ളാത മനവും തുള്ളും.

മഴവില്ലിൽ അടുത്ത നിറം ഒരു ഹിന്ദി പാട്ടിന്റെ രൂപത്തിലാണ്. കവിതാ കൃഷ്ണമൂർത്തിയും സംഘവും പാടിയ പാട്ട് പ്യാര് ഹോ ആചുപ് കൈസേ എന്ന് തുടങ്ങുന്നു. 1942 എ ലവ് സ്റ്റോറി എന്ന ചിത്രത്തിൽ നിന്നാണ്. രാഹുൽ ദേവ് ബർമൻ സംഗീതം പകർന്നിരിക്കുന്നു. ജാവേദ് അക്തറാണ് ഗാനരചന.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

ആരോ കമിഴ്ത്തി വെച്ചൊരൊട്ടുരുളി പോലെ ആകാശ താവണി തിങ്കൾ. ഇങ്ങനെ എഴുതിയത് ഗിരീഷ് പതഞ്ജേരിയാണ്. വിദ്യാസാഗറിൻ്റെ സംഗീതത്തിൽ യേശുദാസും സംഘവുമാണ്.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൌൺലോഡ് ചെയ്യുക.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: Bro, this offer is massive. Total aura. You got a lock-in.
5: No cap. Pure vibes. Pittapillil Saturday surprise sale. Neckband mudal soundbar vare free.
6: Ivarude slang search cheythu palavedane aagunnavinekkal nallathu Pittapillil poi pudhiya smartphone vaangunnava.
7: October 10th Pittapillil Saturday surprise sale. Ella smartphone purchase-inum purchase value anusarichu urappaya sammanangal.
8: Malavilil ini namukku kelkkam oru Tamil chithrathile paattu On Samayarayil. അറയിൽ എന്ന് ആരംഭിക്കുന്ന ഈ പാട്ട് സുജാതയും ഉണ്ണികൃഷ്ണനുമാണ് പാടിയിരിക്കുന്നത്. ചിത്രം ദിൽ.

വിവിധ ഭാഷാ ഗാനങ്ങളും ആൽബം ഗാനങ്ങളും നിറഞ്ഞ മഴവില്ലിൽ അടുത്ത വർണ്ണമിത മലയാള ആൽബം ഗാനമാണിത്. ഹേ രാമ രഘുരാമ എന്ന് തുടങ്ങുന്നു. ആലപ്പി

വർണ്ണവൈവിധ്യമാർന്ന ആകാശത്തിലെ മാരവില്ല പോലെ അനന്തപുരി എഫ് എം ശ്രോതാക്കൾക്കായി ഒരുക്കിയ മഴവില്ല് ഈ ഒരു ഗാനത്തോടുകൂടി പൂർണ്ണമാവുകയാണ്. നമുക്ക് കേൾക്കാം ബാസിഗർ എന്ന ഹിന്ദി ചിത്രത്തിലെ പാട്ട്, അൽക്കയാഗ്നിക്കും കുമാർ സാനുവും പാടിയത്.

പ്രഭാത ഭക്ഷണ പദ്ധതി സുഭിക്ഷം തൃക്കാക്കരയ്ക്ക് തുടക്കമായി. ഉമാ തോമസ് എംഎൽഎയുടെയും പി ടി തോമസ് ഫൌണ്ടേഷന്റെയും നേതൃത്വത്തിലാണ് പദ്ധതി. കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിക്കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്ന ആളെ പോലീസ് പിടികൂടി. കാസർഗോഡ് സ്വദേശിയായ ഹനീഫിനെയാണ് വാഹനം സഹിതം പിടിയിലായത്. കെ എസ് ഇ ബി മീറ്റർ റീഡേഴ്സ് നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വൈദ്യുത വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് കെ എസ് ഇ ബി മീറ്റർ റീഡേഴ്സ് സംഘടനാ പ്രതിനിധിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. വിദേശ സർവകലാശാലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഗവേഷക വിദ്യാർത്ഥികളെ ആകർഷിക്കുവാൻ കണ്ണൂർ സർവകലാശാലയിൽ പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചതായി സിൻഡിക്കേറ്റ് യോഗം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് റാഞ്ചിയിൽ. ദേശീയ വനിതാ അണ്ടർ 19 ചാമ്പ്യൻഷിപ്പിൽ കരുത്തരായ മുംബൈ തോൽപ്പിച്ച് കേരളം. 7 വിക്കറ്റായിരുന്നു കേരളത്തിന്റെ വിജയം. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

ഇത് ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9 ആനന്ദപുരി എഫ് എമ്മിലെ സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ സായാഹ്ന പ്രക്ഷേപണത്തിൽ ശ്രോതാക്കൾക്കൊപ്പം ചേരുന്നു ഞാൻ രഞ്ജിനി നായർ. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. സ്നേഹിതൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ യൂസഫലി കച്ചേരി, ഈണം പകർന്നത് മോഹൻ സിത്താര.

0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
1: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ 8590179986.
3: ചിത്രപാടിയ ഗാനം ചിത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട്. ഗാനരചന കാവാലം നാരായണ പടിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: Bro, this offer is massive. Total aura. You got a lock-in.
1: No cap. Pure vibes. Pitta Pillil Saturday Surprise Sale-il neckband mudal soundbar vare free.
2: ഇവരുടെ സ്ലാങ് സെർച്ച് ചെയ്ത് തലവേദനയാകുന്നതിനേക്കാൾ നല്ലത് പിട്ടാപ്പിള്ളിൽ പോയി പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങുന്നതാ.
3: ഒക്ടോബർ 10 പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. എല്ലാ സ്മാർട്ട് ഫോൺ പെർച്ചേസിനും പെർച്ചേസ് വാല്യൂ അനുസരിച്ച് ഉറപ്പായ സമ്മാനങ്ങൾ.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
5: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
8: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
7: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
8: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
9: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
10: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
11: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
12: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. പൊൻകുന്നം ദാമോദരന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം പകർന്ന് സുജാത പാടിയ ഗാനം ചിത്രം നോട്ടം.

അവറാച്ചൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിനു വേണ്ടി വിഷ്ണു കൃഷ്ണനും അനില രാജയും പാടിയത്. ഗാനരചന അൻവർ അലി, ഈണം പകർന്നത് സനൽദേവ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ചലച്ചിത്രഗാനങ്ങളിൽ ഇനി കുസൃതിക്കുറിപ്പ് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയൊരു ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
5: ജോസഫ് എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തികും അഖിലാനന്ദും പാടിയത് ഗാനരചന ഹരിനാരായണൻ, സംഗീതം രഞ്ജൻ രാജ്.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്രഗാനങ്ങൾ ഇനി 6:02 അറിയിപ്പുകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി ആനന്ദപുരി FM 101.9.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
0: നഗരപുരാണം.
3: കുണ്ടറ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുക കുണ്ടറ വിളംബരം തന്നെയാണ്. പിന്നെ അലിൻഡ്, കേരള സെറാമിക്സ് എന്ന കുണ്ടറ കളിമൺ ഫാക്ടറി, ലക്ഷ്മി സ്റ്റാർച്ച് തുടങ്ങിയ വ്യാവസായിക നാമങ്ങളും ഓടിയെത്തും. വിദേശികൾ കേരളത്തിലെത്തിയ ഇടമെന്ന നിലയിൽ കൊല്ലത്തിന്റെ പ്രാധാന്യം പോലെ തന്നെ പ്രസക്തമാണ് വിദേശ ശക്തികളുടെ ചൂഷണത്തിന്.

0: ആദ്യം പ്രതിരോധം തീർത്ത മണ്ണും കൊല്ലമായിരുന്നു. അതിന്റെ മരിക്കാത്ത ഓർമ്മകൾ ഇവിടെയുണ്ട്. കൊല്ലം നഗരത്തിൽ നിന്നും 13 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അവിടെ എത്താം. കുണ്ടറ വിളംബരം നടത്തിയ ഇളം വള്ളൂരിൽ ആ കുണ്ടറ വിളംബര സ്മാരകവും കാണാം. തിരുവിതാംകൂർ ദളവയായിരുന്ന വേലുത്തമ്പി ദളവ 1809 ജനുവരി 11 നടത്തിയ ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരത്തിന്റെ ഐതിഹാസിക സ്മരണകൾ ഇരമ്പുന്ന ഫലകം. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനും രാജ്യത്തു നിന്ന് കെട്ടുകെട്ടിക്കാനും ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന പ്രഖ്യാപനമായിരുന്നു അത്. ജനങ്ങളത് ആവേശപൂർവ്വമാണ് സ്വീകരിച്ചത്. പിന്നീട് പോരാട്ടത്തിന്റെ തുടർച്ചയായി ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിവിൽ കഴിയുന്നതിനിടെ മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്യുന്നത്. കുണ്ടറയിൽ നിന്നും 22 കിലോമീറ്റർ അകലെയായി പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ അദ്ദേഹത്തിന്റെ സ്മാരകമായ മ്യൂസിയം നിലകൊള്ളുന്നു. പ്രകൃതി മനോഹാരിത കൊണ്ട് അനുഗ്രഹീതമായ അഷ്ടമുടി കായലിന്റെ 8 മുടികളിൽ ഒരെണ്ണമായ കാഞ്ഞിലക്കോട് കായലിന്റെ തീരത്താണ് കുണ്ടറ. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദം മുതൽ റോഡ്, തീവണ്ടി, ജലം വഴിയുള്ള ഗതാഗത സൗകര്യമുണ്ടായിരുന്ന ദേശം. വിദ്യുച്ഛക്തിയുടെ ലഭ്യതയും അസംസ്കൃത വസ്തുക്കളുടെയും തൊഴിലാളികളുടെ സാന്നിധ്യവും കുണ്ടറയെ വ്യാവസായിക കേന്ദ്രമാക്കി മാറ്റി. അത് കേരളത്തിന്റെ വ്യാവസായിക ചരിത്രത്തിലെ തിളങ്ങുന്ന ഏടുകളാണ്. 1804 കുണ്ടറയിലൂടെ കൊല്ലം ചെങ്കോട്ട റെയിൽപാത വരുന്നത്. ഇതോടെ മദ്രാസിൽ നിന്ന് റെയിൽ മാർഗം കൊല്ലത്തേക്ക് ആളുകളെയും യന്ത്ര സാമഗ്രികളെയും വ്യവസായ ഉൽപാദനത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളെയും എളുപ്പത്തിൽ എത്തിക്കുന്നതിനുള്ള ഗതാഗത സൗകര്യം മെച്ചപ്പെട്ടു. അതിന്റെ തുടർച്ചയായി 1920 കൊല്ലത്തും പരിസര പ്രദേശങ്ങളിലും കശുവണ്ടി വ്യവസായം വളർച്ച നേടി. സെറാമിക് വ്യവസായത്തിന്റെ അസംസ്കൃത വസ്തുവായ ചൈന കളിമണ്ണിന്റെ സമൃദ്ധമായ നിക്ഷേപം കുണ്ടറയിലുണ്ടായിരുന്നു. ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്ത് 1937 കുണ്ടറയിൽ കളിമണ്ണ് സംസ്കരണ വ്യവസായം ആരംഭിച്ചു. 1960 ഇതാണ് വികസിച്ച് ദി കേരള സെറാമിക്സ് ലിമിറ്റഡായി മാറിയത്. 1940 May 3 കുണ്ടറയിൽ 66 kV വൈദ്യുത സബ്സ്റ്റേഷനും സ്ഥാപിച്ചതോടെ വ്യവസായ രംഗം കൂടുതൽ പുഷ്ടിപ്പെട്ടു. 1943 ട്രാവൻകൂർ കെമിക്കൽ ആൻഡ് മാനുഫാക്ചറിംഗ് കമ്പനി ലിമിറ്റഡിന്റെ ആദ്യത്തെ ഉൽപാദന യൂണിറ്റ് സ്ഥാപിച്ചതും ഇതിന്റെ തുടർച്ചയാണ്. അലുമിനിയം വ്യവസായം ആരംഭിക്കുന്നതിന് സഹായകമായതും അതുതന്നെയാണ്. മദ്രാസിലെ ശേഷശ്രായി ബ്രദേഴ്സ് ഗ്രൂപ്പ് 1946 January 2 അലിൻഡ് കുണ്ടറ സ്ഥാപിച്ചത്. അലുമിനിയം വൈദ്യുത കേബിൾ നിർമ്മാണത്തിന് തുടക്കം കുറിച്ച പ്രമുഖ സ്ഥാപനങ്ങളിൽ ഒന്നായിരുന്നു അത്. കാലം കടന്നുപോകെ വ്യവസായങ്ങൾ തകർന്നതിനും കുണ്ടറ സാക്ഷ്യം വഹിച്ചു. കാലത്തിനനുസരിച്ച് വ്യാവസായിക പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ് തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ കൊല്ലം ക്യാമ്പസായ കൊല്ലം ടെക്നോ പാർക്ക്. അഷ്ടമുടി കായലിന്റെ തീരത്തുള്ള 44.46 ഏക്കർ സ്ഥലത്താണിത്. കൊല്ലം ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് കുണ്ടറ എന്നത് ഈ ദേശത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം അടയാളപ്പെടുത്തുന്നു. രചന ജി ജ്യോതിലാൽ, ആഖ്യാനം കവിത അജിത്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: ഇത് ആകാശവാണി ആനന്ദപുരി FM. ഇപ്പോൾ കേൾക്കാം
3: പണ്ട് പണ്ട് പണ്ട് പണ്ട്
4: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസ്

0: യാത്രയിൽ തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
1: കൂട്ടുകാരെ, നമ്മൾ ഒഡീസിയസിന്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയസ് വേഷം മാറി സ്വന്തം നാട്ടിലെത്തി കൊട്ടാരത്തിലെത്തിയിരിക്കുകയാണ്. പക്ഷേ ഭാര്യയ്ക്കും മകനും ഒന്നും അദ്ദേഹത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് ചുറ്റും ശത്രുക്കളുണ്ട്. ഇനി ഈ ശത്രുക്കളൊക്കെ തനിക്ക് ഒറ്റയ്ക്ക് നേരിടാനാവുമോ, താൻ വിജയിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കയിലാണ് ഒഡീസിയസ്. കഥ തുടരാം. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. സർവലോക നേതാവായ സ്യൂസ് ഭഗവാൻ പ്രാർത്ഥന കേട്ടു. തെളിഞ്ഞ ആകാശത്തിൽ ഒരു വെള്ളിടി വെട്ടി. രാത്രി അരി പൊടിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ മാത്രം ഉണർന്നിരുന്നു. മറ്റുള്ള പരിചാരികമാരെല്ലാം സുഖനിദ്രയിൽ ലയിച്ചിരിക്കുകയായിരുന്നു. വെള്ളിടിയുടെ മുഴക്കം കേട്ട് ആ സ്ത്രീ പറഞ്ഞു, ഇതെന്താ ഒരു അതിശയം! ഒരു മേഘം പോലും ഇല്ലാതെ ആകാശത്തിൽ ഇടിനാഥം മുഴങ്ങിയിരിക്കുന്നു. ഇത് ദേവദേവനായ സ്യൂസ് നൽകിയ അപകട സൂചനയായിരിക്കും. ഈ ദുരിതക്കാരിയായ എന്റെ പ്രാർത്ഥന സ്യൂസ് ദേവ കേട്ടാലും, ഒഡീസിയസ് രാജാവിന്റെ കൊട്ടാരത്തിൽ ധൂർത്തടിക്കുന്ന മുട്ടാളന്മാർക്ക് വേണ്ടിയാണല്ലോ ഞാൻ ചങ്ക് പൊട്ടിച്ച് ജോലി ചെയ്യുന്നത്. ഈ ധാന്യം അവരുടെ ഒടിവിലത്ത അത്താഴത്തിനുള്ള വകയാകണമേ എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന. ഇടിമുഴക്കവും സാധു പരിചാരികയുടെ വാക്കുകളും ഒഡീസിയസിനെ സന്തുഷ്ടനാക്കി. ടെലമാക്കസ് ഉണർന്ന് ഉചിതമായ വസ്ത്രങ്ങളും ഖഡ്ഗവും ധരിച്ച് പാദരക്ഷകൾ അണിഞ്ഞു. കുന്തവും കയ്യിലെടുത്ത് വെളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ടെലമാക്കസ് യൂറിക്ലിയയെ വിളിച്ചു. വൃദ്ധ പരിചാരിക അടുത്തെത്തി. തലേനാൾ വന്ന യാചക വൃദ്ധന് വേണ്ട സഹായങ്ങളും ഉറങ്ങുന്നതിനുള്ള സൗകര്യവും ചെയ്തു കൊടുത്തോ എന്ന് ടെലമാക്കസ് അവളോട് ചോദിച്ചു. യൂറിക്ലിയ പറഞ്ഞു, മദ്യം മാത്രമേ അപരിചിതൻ കുടിച്ചുള്ളൂ. കിടക്ക കൊടുത്തിട്ടും സ്വീകരിച്ചില്ല. വരാന്തയിലാണ് കിടന്നുറങ്ങിയത്. ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു പുതപ്പ് കൊടുക്കുകയും ചെയ്തു. ഇത് കേട്ട് ടെലമാക്കസ് കുന്തവും ധരിച്ച് അവിടെ നിന്ന് പോയി. യൂറിക്ലിയ തോഴിമാരെയെല്ലാം വിളിച്ച് അവർക്ക് ജോലി നിർദ്ദേശിച്ചു കൊടുത്തു. പന്നി സൂക്ഷിപ്പുകാരനായ യൂമിയോസ് 3 കൊഴുത്ത പന്നികളെയും കൊണ്ട് അവിടെ എത്തി. ഒഡീസിയസ് അദ്ദേഹത്തോട് കുശലമന്വേഷിച്ചു. കിങ്കരന്മാരായ യുവാക്കളുടെ തെമ്മാടുത്തങ്ങളെക്കുറിച്ച് അയാൾ ദുഃഖത്തോടെ ഒഡീസിയസിനോട് പറഞ്ഞു. തത്സമയം ആടുനോട്ടക്കാരനായ മെലന്തിയോസ് അവിടെ ആടുകളുമായി വന്നു. അയാൾ തരത്തിനൊത്തു നിൽക്കുന്നവനാണ്. ഭിക്ഷക്കാരന്റെ വേഷത്തിൽ ഒഡീസിയസ് നിൽക്കുന്നത് കണ്ട് അദ്ദേഹത്തെ മെലന്തിയോസ് അധിക്ഷേപിച്ചു തുടങ്ങി. അയാളെ പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുവാനുള്ള അരിശം ഒഡീസിയസിനുണ്ടായി. പക്ഷേ അതെല്ലാം ഉള്ളിലൊതുക്കി അദ്ദേഹം കഠിന ചിന്തയിലാണ്ടു. കാമുകവൃന്ദത്തെയും അവരുടെ പിണിയാളുകളെയും നിഗ്രഹിക്കേണ്ട വിധങ്ങളെപ്പറ്റിയാണ് അദ്ദേഹം തലപുകഞ്ഞാലോചിച്ചത്. അപ്പോൾ ഫിലിയോഷ്യസ് എന്ന ഇടയനെത്തി അവിടെ. അപരിചിതനാരെന്ന് അയാൾ തിരക്കി. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്റെ യജമാനനായ ഒഡീസിയസിന്റെ ഓർമ്മയാണ് തനിക്കുണ്ടാവുന്നതെന്ന് ഫിലിയോഷ്യസ് പറഞ്ഞു. ആൾമാറാട്ടം നടത്തുന്ന ഒഡീസിയസ് രഹസ്യം വെളിപ്പെടുത്തിയില്ല. ഫിലിയോഷ്യസിന്റെ ആത്മാർത്ഥതയും യജമാന സ്നേഹവും കണ്ട് ഒഡീസിയസിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇടയാ, നിങ്ങൾ ധൈര്യമായിരിക്കൂ. ഒഡീസിയസ് ഇന്നല്ലെങ്കിൽ നാളെ ഇഥാക്കയിൽ പ്രത്യക്ഷനാകും. അപ്പോൾ കൊട്ടാരം മുടിക്കുന്ന ഈ ദുഷ്ടന്മാരെ സംഹരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. രാജകുമാരൻ വേഷഭൂഷാദികളോടെ വിരുന്നിനെത്തി. ഓരോരുത്തരായി ഇരുന്നു കഴിഞ്ഞപ്പോൾ ടെലമാക്കസ് വാതിലിനടുത്തുള്ള ഒരു കസേരയിൽ ഒഡീസിയസിനെ ഇരുത്തി. വറുത്ത മാംസവും ഒരു സ്വർണ്ണ ചഷകത്തിൽ മദ്യവും ഒഡീസിയസിന്റെ മുൻപിൽ വച്ച് അയാൾ പറഞ്ഞു, ഇവിടെ മാന്യന്മാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഒരു കുഴപ്പവും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. ആന്റിനൂസ് കോപത്തോടെ പറഞ്ഞു, സ്യൂസ് ദേവന്റെ ആനുകൂല്യം ഉണ്ടായിരുന്നെങ്കിൽ ഇയാളുടെ പ്രസംഗമൊന്നും ഇവിടെ നടക്കില്ലായിരുന്നു. തൽക്കാലം നമുക്ക് ക്ഷമിച്ചു കളയാം. ആഭാസനായ ടെലിപ്പോസ് ഇങ്ങനെ പറഞ്ഞു, ടെലമാക്കസ്, നിങ്ങളുടെ ഓഹരി നിങ്ങൾ മാന്യനായ അതിഥിക്ക് നൽകിയല്ലോ. ഇതാ എന്റെ സമ്മാനം കൂടി. ടെസിപ്പോസ് പശുവിന്റെ ഒരു തുടയിലെടുത്ത് ഒഡീസിയസിന്റെ നേരെ എറിഞ്ഞു. ഒഡീസിയസ് ഒഴിഞ്ഞുമാറി. എല്ലിൻ കഷ്ണം വലിയ ശബ്ദത്തോടെ ഭിത്തിയിൽ കൊണ്ട് താഴെ വീണു. ഒഡീസിയസ് പുറമെ പുഞ്ചിരിച്ചെങ്കിലും ഉള്ളിൽ രോഷം കൊണ്ടു. ടെലമാക്കസ് പറഞ്ഞു, ടെസിപ്പോസ്, നിങ്ങൾ ചെയ്തത് മിടുക്കായി കരുതണ്ട. ആ മനുഷ്യൻ ഏറുകൊള്ളാതെ മാറിയത് നന്നായി. ഏറുകൊണ്ടിരുന്നെങ്കിൽ എന്റെ കയ്യിലെ കുന്തം നിങ്ങളുടെ ചങ്കിന് നേരെ പതിക്കുമായിരുന്നു. എന്റെ അമ്മയുടെ വിവാഹത്തിന് പകരം നിങ്ങളുടെ ശവസംസ്കാരം ഇവിടെ നടന്നേനെ. ഏജിലയോസ് ടെലമാക്കസിനെ സാന്ത്വനിപ്പിച്ചു. അതിനുശേഷം പറഞ്ഞു, താങ്കൾ ഞങ്ങളെ സഹായിക്കണം. താങ്കളുടെ പിതാവ് ഒഡീസിയസ് ഇനി മടങ്ങിവരില്ല. ഇവിടെ കൂടിയിട്ടുള്ളവരിൽ

ഏറ്റവും യോഗ്യനും കന്യാധനം കൂടുതൽ നൽകുന്നവനുമായ ഒരാളെ വിവാഹം ചെയ്യാൻ പെനിലോപ്പി രാജ്ഞിയോട് അഭ്യർത്ഥിക്കണം. ആ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഈ വീട് സ്വന്തമാക്കി താങ്കൾക്ക് ഭരിക്കാമല്ലോ. ടെലമാക്കസ് പറഞ്ഞു, എന്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളയാളെ ഭർത്താവായി വരിക്കാം, ഞാനതിന് തടസ്സം നിൽക്കുന്നില്ല. ഇതു കേട്ട പ്രണയാർത്ഥികൾ മതിച്ചാർത്തു. സന്തോഷം കൊണ്ട് അട്ടഹാസം മുഴക്കി. പലവിധ ഗോഷ്ടികളും അവർ കാട്ടിത്തുടങ്ങി. പെട്ടെന്നൊരു മാറ്റമുണ്ടായി ആ അന്തരീക്ഷത്തിൽ. ഭോജനപാത്രങ്ങളിൽ രക്തക്കണികകൾ എവിടെ നിന്നോ പതിച്ചിരിക്കുന്നു. എല്ലാവരും സംഭ്രമിച്ചു. അപ്പോൾ പ്രവാചകനായ തിയോക്ലിമിനിസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നരകസന്തതികളെ, പരമനിർഭാഗ്യരെ, നിങ്ങൾക്കിതാ അപകടം വരാൻ പോകുന്നു. ഘോര നരകവും കരാളമായ കൂരിരുളും എല്ലാവരെയും ഗ്രസിക്കാൻ പോകുന്നു. ആദിത്യൻ പ്രകാശമണ്ഡലത്തിൽ നിന്ന് അകലുന്നു. എവിടെയും അന്ധകാരം, മൂടൽമഞ്ഞ്. ഭ്രാന്തന്മാരായി തീർന്ന ആ യുവാക്കൾ പ്രവാചകനെ പരിഹസിച്ചു. അവരുടെ നേതാവായ യൂറിമാക്കസ് പറഞ്ഞു, ഈ മനുഷ്യന് ഭ്രാന്താണ്. സ്നേഹിതന്മാരെ, ഇയാളെ എത്രയും വേഗം ചന്തയിലെത്തിക്കുക. ഇവിടെയെല്ലാം അന്ധകാരം നിറഞ്ഞിരിക്കുന്നുവെന്ന് അയാൾ ഭ്രാന്ത് പറയുന്നത് കേട്ടില്ലേ? തിയോക്ലിമിനസ് പറഞ്ഞു, എടാ കീടമേ, എനിക്ക് ഭ്രാന്തില്ല, എന്റെ കണ്ണിന് കാഴ്ചയുണ്ട്. വരാൻ പോകുന്ന ഘോര വിപത്ത് കാണുവാൻ എനിക്ക് കഴിയും. ഒഡീസിയസിന്റെ ധനം ധൂർത്തടിക്കുന്ന നിങ്ങൾ ഒറ്റയാളും അവശേഷിക്കാതെ തകരുവാൻ നിമിഷങ്ങളെ വേണ്ടിവരികയുള്ളൂ. പ്രവാചകൻ ഇറങ്ങി നടന്നു. പീറിയോസിന്റെ ഭവനത്തിൽ അയാളെത്തി. ആ നല്ല മനുഷ്യൻ അയാൾക്ക് ആതിഥ്യമരുളി. കൊട്ടാരത്തിൽ കോലാഹലങ്ങൾ തുടർന്നു. അവർ ടെലമാക്കസിനെ പരിഹസിച്ചു. നിങ്ങൾ കേമന്മാരായ അതിഥികളാണല്ലോ ഉള്ളത്. ഒന്നാമത് മടിയനും ഭൂമിക്ക് ഭാരമായിട്ടുള്ളവനുമായ അപരിചിതൻ യാചകൻ, പിന്നെ ഇപ്പോൾ സ്ഥലം വിട്ട ഭ്രാന്തൻ പ്രവാചകൻ. നിങ്ങൾ അവരുടെ ഉപദേശം സ്വീകരിക്കുന്ന പക്ഷം അതിന്റെ ഫലം ശരിക്കും കിട്ടും. നമുക്കവരെ രണ്ടുപേരെയും വരിഞ്ഞുകെട്ടി സിസിലിയയിലേക്ക് അയക്കാം, നല്ല വില കിട്ടും. കാമുക വൃന്ദത്തിന്റെ പരിഹാസങ്ങൾ ടെലമാക്കസ് ശ്രദ്ധിച്ചതേയില്ല. നിശ്ചേഷ്ടനായി ടെലമാക്കസ് തന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ ബലിഷ്ട കരങ്ങൾ അവരുടെ ശിരസിൽ ഇടിവാൾ പോലെ നിപതിക്കുന്ന മുഹൂർത്തം എപ്പോൾ ആഗതമാകുമെന്നുള്ള ചിന്തയിൽ ടെലമാക്കസ് മുഴുകുകയായിരുന്നു. പെനിലോപ്പി രാജ്ഞി സാവധാനം എഴുന്നേറ്റ് കോണിപ്പടികൾ കയറി അംഗരക്ഷകരോടുകൂടി ആയുധപുരയിലെത്തി. അവിടെ ഇരുമ്പിലും ഓടിലും സ്വർണത്തിലും പണി ചെയ്യപ്പെട്ടിരുന്ന ആയുധങ്ങളുടെയും വിശിഷ്ട വസ്തുക്കളുടെയും കൂമ്പാരമുണ്ടായിരുന്നു. കലാവിരുതുകൊണ്ട് കമനീയമായ വാതിൽ തുറന്ന് പെനിലോപ്പി ഉള്ളിൽ കടന്നു. അവിടെ ഒരു ഉയർന്ന പീഠത്തിൽ സൂക്ഷിച്ചിരുന്ന ഒഡീസിയസിന്റെ വില്ല് അവളെടുത്തു. എന്നിട്ട് തറയിലിരുന്നു. അവളുടെ കണ്ണുകൾ കവിഞ്ഞൊഴുകി. ആ വില്ല് അവൾ മടിയിൽ വച്ച് മന്ദം തലോടി. കഴിഞ്ഞ കാല സ്മരണകൾ പെനിലോപ്പിയുടെ മനസ്സിൽ കുമിഞ്ഞുകൂടി. അവളുടെ കരച്ചിലുയർന്നു. പിൻഭാഗത്ത് രണ്ട് വളവുകളുള്ള ആ ധനുസ് ഒഡീസിയസിന്റെ സ്നേഹിതനായ എഥിറ്റോസ് വർഷങ്ങൾക്ക് മുമ്പ് ലേസിഡമോണസിൽ വെച്ച് സമ്മാനിച്ചതായിരുന്നു. യുദ്ധരംഗത്ത് ഒഡീസിയസ് അതൊരിക്കലും കൊണ്ടുപോയിട്ടില്ല. പക്ഷേ ഇഥാക്കയിൽ ആ വില്ല് അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്നു. പ്രാണനാഥന്റെ വില്ലും ശരങ്ങളും ആ കൈകളിൽ താങ്ങി പെനിലോപ്പി സഭാമണ്ഡപത്തിലെത്തി. നിരവധി പരിചാരികമാർ അമ്പു നിറഞ്ഞ തൂണീരവുമായി പെനിലോപ്പിയെ അനുധാവനം ചെയ്തു. മൂടുപടമണിഞ്ഞ് വിശാലമായ ഹാളിന്റെ മുമ്പിൽ നിന്ന് പെനിലോപ്പി വിളിച്ചു പറഞ്ഞു, രാജകുമാരന്മാരെ, എന്റെ വാക്കുകൾ കേട്ടാലും എന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ എന്നെ വിവാഹം കഴിക്കുവാനായി വന്നിട്ടുള്ളവരാണല്ലോ നിങ്ങൾ. ഇതാ നിങ്ങൾക്ക് വേണ്ട സമ്മാനം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. എന്റെ ഭർത്താവിന്റെ വില്ലാണിത്. വില്ല് കുലച്ച് അമ്പയ്യുക. ദൂരെ ഒരേ വരിയിൽ 12 മഴു നാട്ടി നിർത്തും. അവയുടെ കുഴകളിൽ കൂടി മാത്രം അസ്ത്രം കടത്തിവിടുവാൻ ആർക്കാണ് കഴിയുന്നതെന്ന് കാണിച്ചു തരിക. അത് സാധിക്കുന്ന ആളിനെ ഞാൻ വിവാഹം കഴിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ രാജ്ഞിയായി ഞാൻ ഉടനെ പോകാം. സമ്പൽ സമൃദ്ധവും എന്റെ ഓർമ്മകളുടെ പുണ്യക്ഷേത്രവുമായ ഇഥാക്കയോട് ആ നിമിഷം ഞാൻ വിട പറഞ്ഞുകൊള്ളാം. രാജ്ഞി യൂമിയോസിനെ വിളിച്ച് വില്ല് ഓരോരുത്തരുടെയും പക്കൽ കൊണ്ടുചെല്ലുവാൻ കൽപ്പിച്ചു. യൂമിയോസ് അത് ഏറ്റുവാങ്ങിയപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അജപാലകനായ ഫിലിഷ്യോസും സ്വാമി ഭക്തിയിൽ കണ്ണീരൊഴുക്കി. ആന്റിനോസ് ഉറക്കെ പറഞ്ഞു, ചേടാ മരക്കഴുതകളെ, ഇത് പെണ്ണുങ്ങളെപ്പോലെ കരയാനുള്ള സ്ഥലമല്ല. രാജ്ഞിയെ ഇനിയും വേദനിപ്പിക്കുകയാണോ? കരയുന്നവർ വെളിയിൽ പോയി കരയട്ടെ. നിങ്ങൾ വില്ല് വച്ചിട്ട് പോകൂ. ടെലമാക്കസ് ആന്റിനോസിനോട് പറഞ്ഞു, ആന്റിനോസ് നിങ്ങൾ എന്താണ് ഭ്രാന്തനെ പോലെ പെരുമാറുന്നത്? സർവഗുണസമ്പന്നയായ എന്റെ അമ്മ ഈ ഭവനം എന്നേക്കുമായി ഉപേക്ഷിച്ച്
വേറൊരാളെ വിവാഹം കഴിക്കാൻ പോകുന്നു.

0: അപ്പോൾ ഒരു ഭിക്ഷയെപ്പോലെ നിങ്ങൾ ചിരിച്ചുല്ലസിക്കുന്നു. നിങ്ങൾ വെല്ലുവിളി സ്വീകരിച്ച് അമ്പയ്യുക. മുഴുവൻ കുഴകളിൽ കൂടി വിജയകരമായി അമ്പയക്കുവാൻ കഴിയുന്ന പക്ഷം എന്റെ അഭിമാന സമ്പന്നയായ മാതാവ് പുതിയൊരു ഭർത്താവിനോടൊരുമിച്ച് ഈ വീട് ഉപേക്ഷിച്ചു പോകുന്നതിൽ എനിക്ക് വിഷമമില്ല. ടെലമാക്കസ് തന്റെ കഞ്ചുകവും വാളും അഴിച്ചുമാറ്റി തറയിൽ നീളത്തിലുള്ള ഒരു ചാലി കീറി അവിടെ ഒറ്റ വരിയായി 12 മഴുക്കൽ നാട്ടി നിർത്തി. ടെലമാക്കസ് തന്നെ വില്ല് കുലയ്ക്കാൻ പരിശ്രമിച്ചു. 3 പ്രാവശ്യം പരാജയപ്പെടുകയാണുണ്ടായത്. 4-ാമത്തെ പ്രാവശ്യം വർദ്ധിത വീര്യനായി വില്ല് കുലയ്ക്കുവാൻ തുടങ്ങി. ഇപ്രാവശ്യം ടെലമാക്കസ് വില്ല് കുലച്ച് 12 കുഴകളിൽ കൂടിയും അമ്പയക്കുമെന്ന് തോന്നി. ഒഡീസിയോസ് മകരെ കണ്ണു കാണിച്ച് തടഞ്ഞു. ഉടനെ തന്നെ ടെലമാക്കസ് വില്ല് താഴെ വെച്ച് ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. ആന്റിനോസ് രാജകുമാരന്മാരുടെ നേതാവായി. അയാൾ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരായി വന്ന് മത്സരിക്കണം. ഇതാ മദ്യം പകർന്നു നിൽക്കുന്ന ആളി നിൽക്കുന്നില്ലേ, അവിടെ നിന്ന് ആരംഭിക്കണം. ആന്റിനോസിന്റെ നിർദ്ദേശപ്രകാരം ലിയോസിസ് എന്ന ചെറുപ്പക്കാരൻ വന്നു. അയാൾക്ക് ആ വില്ലെടുത്ത് വളയ്ക്കുവാൻ പോലും ശേഷിയില്ലായിരുന്നു. സ്വന്തം കഴിവുകേട് ഏറ്റുപറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും പിന്മാറി. ആന്റിനോസ് അയാളെ പരിഹസിച്ചു. പ്രണയാർത്ഥികളുടെ സഹകാരിയും അജപാലകനുമായ മെരന്തിയോസിനെ വിളിച്ച് അവിടെ അടുത്തു തന്നെ തീ കൂട്ടാൻ ആന്റിനോസ് പറഞ്ഞു. കൂടാതെ കുറച്ച് കൊഴുപ്പ് കൊണ്ടുവന്ന് പുരട്ടി വില്ല് മയപ്പെടുത്താനും നിർദ്ദേശിച്ചു. മെലന്തിയോസ് കൊഴുപ്പുരുക്കി വില്ലിൽ പുരട്ടി. കാമുക സംഘം വന്ന് ഓരോരുത്തരായി വില്ലെടുത്ത് പരീക്ഷിച്ചു. അവരുടെ എല്ലാ ശ്രമം പരാജയപ്പെട്ടു. തല കുനിച്ചുകൊണ്ട് ഓരോരുത്തരും വേദിയിൽ വന്നിരുന്നു. ഇനി ആന്റിനോസും യൂറിമാക്കസും മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാനുള്ളൂ. അതിനിടയിൽ ഒഡീസിയോസ് മറ്റുള്ളവരാരും അറിയാതെ യൂമിയോസിനെയും അജപാലനായ ഫിലോഷ്യസിനെയും കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം അവരോട് ചോദിച്ചു, ഈ നിമിഷത്തിൽ ഒഡീസിയോസ് നിങ്ങളുടെ പക്കലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? അജപാലൻ വികാരാധീനനായി പറഞ്ഞു, പിതാവായ സ്യൂസ് ആ വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ ഈ നിമിഷത്തിൽ കശ്മലന്മാരായ രാജാക്കന്മാരെ മുഴുവൻ നിഗ്രഹിച്ചേനെ. യൂമിയോസും വികാരവിവശനായി. അവർ രണ്ടുപേരും വിശ്വസ്തരായ ഭൃത്യന്മാരാണെന്ന് ഒഡീസിയോസിന് ബോധ്യമായി. ഒഡീസിയോസ് തന്റെ യഥാർത്ഥ സ്ഥിതി അവർ രണ്ടുപേർക്കും വെളിപ്പെടുത്തി. അവരുടെ വിശ്വാസത്തിനു വേണ്ടി തന്റെ കണങ്കാലുകളെ മൂടിയിരുന്ന കീറത്തുണി മാറ്റി ഒരു മുറിവിന്റെ വടു കാണിച്ചു. പർണാസസിൽ വെച്ച് ഒരു കാട്ടുമൃഗം ഒഡീസിയസിനെ ഉപദ്രവിച്ചതിന്റെ അടയാളം രണ്ട് ഭൃത്യന്മാർക്കും അറിയാമായിരുന്നു. അടക്കാനാവാത്ത ആനന്ദമാണ് ആ ഭൃത്യന്മാർക്ക് അപ്പോഴുണ്ടായത്. കാണാൻ കൊതിച്ച യജമാനനെ അവർ പലവട്ടം ആശ്ലേഷിച്ചു. അവരുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദബാഷ്പമൊഴുകി. സമയം അതിക്രമിച്ചിരിക്കുന്നു, കരയാനും സ്നേഹം കാട്ടാനുമുള്ള സമയമല്ല ഇത്, ഒഡീസിയോസ് യൂമിയോസിനോട് പറഞ്ഞു. നിങ്ങൾ വില്ലും ശരവും എടുത്ത് എനിക്ക് തരണം. ആര് തടഞ്ഞാലും കാര്യമാക്കണ്ട. സ്ത്രീജനങ്ങളോട് അന്തപുരത്തിനകത്ത് കടന്ന് ഭദ്രമായി വാതിലുകൾ ബന്ധിക്കാൻ പറയണം. ഇവിടെ എന്തെല്ലാം കലാപമുണ്ടായാലും അവരാരും പുറത്തു കടക്കരുത്.
1: ഒഡീസിയോസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്
3: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
4: രണ്ട് പവന് കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1-ാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2-ാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3-ാം സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
5: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
0: ലംഹേ സ്പോൺസേർഡ് പരിപാടി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വ്യാജ സന്ദേശങ്ങളും ക്രമസമാധാന നില തകരാറിലാക്കുന്ന ഉള്ളടക്കങ്ങളും തടയാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആന്റ് IT മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകി. നിലവിലുള്ള എൽനിനോ പ്രതിഭാസം കൂടുതൽ ശക്തമാകുമെന്നും വരുന്ന ഫെബ്രുവരി വരെ തുടരുമെന്നും ലോക കാലാവസ്ഥാ സംഘടന മുന്നറിയിപ്പ്. ഇന്ത്യയിൽ ഒരു മേഖലയിലും ഏകാധിപത്യം അനുവദിക്കില്ലെന്നും സ്വതന്ത്ര വിപണിയിൽ സേവനം തിരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ടെന്നും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. സംസ്ഥാന നിയമസഭയുടെ

തിരുവനന്തപുരം അരുവിക്കര നെയ്യാർ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തും. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിലുള്ളവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടി20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് റാഞ്ചിയിൽ. ദേശീയ വനിതാ അണ്ടർ 19 ചാമ്പ്യൻഷിപ്പിൽ കരുത്തരായ മുംബൈയെ തോൽപ്പിച്ച് കേരളം. 7 വിക്കറ്റിനായിരുന്നു കേരളത്തിന്റെ വിജയം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക്.

ആകാശവാണി ആനന്ദപുരി FM 101.9 ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:80 വയലും വീടും. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ കൊക്കോ ഇനങ്ങളും സവിശേഷതകളും ഡോക്ടർ മിനിമോൾ ജയസ് സംസാരിക്കുന്നു. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 ഗസൽ, 9:30 സംഗീത സുധ, കെ എസ് ഗോപാലകൃഷ്ണൻ പുല്ലാങ്കുടൽ വായിച്ച കൃതികൾ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം, പ്രൊഫസർ കെ ആർ സി പിള്ള നൂറനാട് അവതരിപ്പിച്ചത്, 11:05 വിവിധ് ഭാരതി റിലേ. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ പ്രദീപ് ഇറവങ്കര അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ പൊൻപുലരി എന്ന കവിത, ആലാപനം കാവാലം സജീവ്, ഉദയഗീതം ജയവിജയ പാടിയത്, തുടർന്ന് പ്രഭാതബേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ. 7:15 ആയുർ ആരോഗ്യം, ചരിത്രത്തിൽ ഇന്ന് തൊഴിൽ ദർശനം, പാട്ടും പൊരുളും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 166 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 മുതൽ 11:00 വരെ പുത്തൻ പാട്ടുകൾ, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 11:02 ഗാന കൈരളി, മലയാള വാഗ്ഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി നീലകണ്ഠ ശിവൻ കൃതികൾ രണ്ടാം ഭാഗം, 11:30 ചലച്ചിത്ര ഗാനങ്ങൾ, 12:02 നവമാധുരി, 12:40 പ്രകാശധാര, മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ അനുഭവസ്ഥരുടെ ജീവിത പാഠങ്ങൾ കേൾക്കുന്നതും ഉൾക്കൊള്ളുന്നതും എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു, ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു, 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഈണപ്പൂക്കുട, 2:02 നേർമൊഴി, ചലച്ചിത്ര നടൻ ആനന്ദ് മന്മഥൻ പങ്കെടുക്കുന്നു അവസാന ഭാഗം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി, 3:00 തിരൈപ്പൂക്കൾ, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 എവർഗ്രീൻ ഡുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ്, 5:02 ജനപഥം, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും. കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ച് ജലസേചനത്തിന് നൂതന രീതികൾ, ഡോക്ടർ മനോജ് പി സാമുവൽ സംസാരിക്കുന്നു. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ, 9:30 സംഗീത സുധ, ലാൽഗുഡി ജി ജയരാമൻ, ലാൽഗുഡി ശ്രീമതി ബ്രഹ്മാനന്ദം എന്നിവർ വയലിനിൽ വായിച്ച കൃതികൾ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം ഡോക്ടർ പ്രദീപ് ഇറവങ്കര അവതരിപ്പിച്ചത്, 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥാ അറിയിപ്പ് കേൾക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 38.5 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 3.8 മില്ലിമീറ്റർ. കാലാവസ്ഥാ അറിയിപ്പ് സമാപിച്ചു.

101.9 ഇത് ആകാശവാണി അനന്തപുരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പഞ്ചലോഹം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, ഈണം പകർന്നത് രവീന്ദ്രൻ.

0: ആ പറഞ്ഞത് 100% കറക്റ്റ്.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: Bro, this offer is massive. Total aura. You got a lock-in.
4: No cap. Pure vibes. Pittapillil Saturday surprise sale-il neckband mudal soundbar vare free-a.
5: Ivarude slang search cheythu thalavedane aagunnathinekkal nallathu Pittapillil poi pudhiya smartphone vaangunnathu.
6: October 10th Pittapillil Saturday surprise sale. Ella smartphone purchase-inum purchase value anusarichu urappaya sammanangal.
7: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
9: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി April 19 എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി സന്ധ്യാഗീതത്തിൽ കേൾക്കാം. ആകാശവാണി ആനന്ദപുരി FM 101.9 ഇപ്പോൾ സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ ആദ്യം കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയത്. ഗാനരചന K. ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: സന്ധ്യാഗീതത്തിൽ ഇനി ചിത്രപാടി യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം ഒരു മരവത്തൂർ കനവ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: സന്ധ്യാഗീതം ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. സാങ്കേതിക രംഗത്തെ നൂതന മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങൾ നൈപുണ്യം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പശ്ചിമബംഗാളിലെ 2 സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വിജയം. തമിഴ്നാട്ടിലെ 2 മണ്ഡലങ്ങളിൽ ടിവിക്ക് ലീഡ് ചെയ്യുന്നു. സമാധാനത്തിനുള്ള 2026 നൊബേൽ സമ്മാനം ഇന്ത്യൻ വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവനീതം നവി പിള്ളയ്ക്ക്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ്

0: പരമ്പരയിലെ രണ്ടാം മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സാങ്കേതിക രംഗത്തെ നൂതന മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങൾ നൈപുണ്യം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷാങ്ഹായിൽ നടന്ന 48-ാമത് വേൾഡ് സ്കിൽസ് മത്സരത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീമിലെ പ്രതിനിധികളുമായി ന്യൂഡൽഹിയിലെ വസതിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. നൈപുണ്യശേഷിയുടെ പതാകവാഹകരായി മാറാൻ അദ്ദേഹം യുവപ്രതിനിധികളോട് ആഹ്വാനം ചെയ്തു. മാനവ വിഭവശേഷിയുടെ ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുന്നതിന് യുവജനങ്ങൾ, പരിശീലന സ്ഥാപനങ്ങൾ, സർക്കാരുകൾ എന്നിവയുടെ ഏകോപിതമായ ശ്രമങ്ങൾ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 568 പദ്ധതികൾ ഫലപ്രദമായി പൂർത്തിയാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടുത്ത പദ്ധതിയായ ജനസ്പർശം ഈ മാസം 15-ന് ആരംഭിക്കുമെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഡിസംബർ 31 വരെ നീളുന്ന പദ്ധതിയിലൂടെ ഫയലുകൾ പെട്ടെന്ന് തീർപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാന നിയമസഭയുടെ അടുത്ത സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. 9 ദിവസമായിരിക്കും സഭ സമ്മേളിക്കുകയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവയാണ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ഇതുവരെ തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: രണ്ട് ബില്ലുകൾ കൂടി ഇത്തവണത്തെ സമ്മേളനത്തിൽ പരിഗണിക്കാനാണ് സാധ്യതയെന്ന് സ്പീക്കർ സൂചിപ്പിച്ചു. അവതരിപ്പിക്കുന്ന മറ്റ് ബില്ലുകൾ സംബന്ധിച്ച് തിങ്കളാഴ്ച ചേരുന്ന കാര്യോപദേശക സമിതി യോഗം തീരുമാനം കൈക്കൊള്ളും. കേരള പ്രവി ദിനത്തിൽ മുൻ നിയമസഭാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. നിയമസഭാ പുസ്തകോത്സവം പുതിയ മുഖത്തോടുകൂടി തുടരും എന്നും സ്പീക്കർ അറിയിച്ചു. സാംസ്കാരികോത്സവം എന്ന പേരിലായിരിക്കും ഇത് നടത്തുക. ചെലവ് ചുരുക്കി ഗുണം മെച്ചപ്പെടുത്തി നടത്തുക എന്നതായിരിക്കും ഇവിടെ പിന്തുടരുന്ന രീതി എന്നും സ്പീക്കർ പറഞ്ഞു. കേരള നിയമസഭ എന്ന പേര് അതേപടി തുടരുന്നതാണ് ഉചിതം എന്നും ഏതെല്ലാം ബില്ലുകൾ അവതരിപ്പിക്കണം എന്നത് സർക്കാരാണ് തീരുമാനിക്കുന്നതെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു.
0: കേരളത്തിലെ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് കേരള തപാൽ സർക്കിൾ നടപ്പിലാക്കുന്ന അഷ്വേർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് തുടക്കമായി. ലോക തപാൽ ദിനാഘോഷങ്ങളുടെയും ദേശീയ തപാൽ വാരാഘോഷത്തിന്റെയും ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് മേയർക്ക് കത്ത് പോസ്റ്റ് ചെയ്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസുകൾക്കിടയിൽ ബുക്ക് ചെയ്ത സ്പീഡ് പോസ്റ്റ് പാഴ്സലുകളും സ്പീഡ് പോസ്റ്റ് രേഖകളും അടുത്ത പ്രവൃത്തി ദിവസം തന്നെ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. അധിക ചാർജില്ലാതെയാണ് ഇത് നടപ്പിലാക്കുന്നത്. 3 സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് നടന്നു. പശ്ചിമബംഗാളിലെ രജിനഗർ, നന്ദിഗ്രാം മണ്ഡലങ്ങളിൽ BJP വിജയം നേടി. തമിഴ്നാട്ടിലെ ധാരാപുരം മണ്ഡലത്തിൽ TVK വിജയിച്ചു. മധുരാന്തകം മണ്ഡലത്തിലും TVK ലീഡ് ചെയ്യുകയാണ്. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് സ്ഥാനാർത്ഥി അശോക് ആനന്ദ് 8,482 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അസമിലെ നാഗോൺ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP മുന്നിലെത്തിയത്. സമാധാനത്തിനുള്ള 2026 നൊബൽ സമ്മാനം ഇന്ത്യൻ വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവനീതം നവി പിള്ളയ്ക്ക്. സമാധാനവും അന്താരാഷ്ട്ര നിയമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംഭാവനകൾ പരിഗണിച്ചാണ് ബഹുമതി. പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകയായ നവനീതം നവി പിള്ള ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം മുൻ മേധാവിയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയുമായിരുന്നു. തമിഴ് വംശജരായ മാതാപിതാക്കളുടെ മകളായി 1941 ഡർബനിൽ ജനിച്ച അവർ വർണ്ണവിവേചനത്തിനെതിരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ARNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനും തുല്യ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി 2015 കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ സുരക്ഷ, വിദ്യാഭ്യാസം, സമഗ്ര വികസനം എന്നിവയിലാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നാളത്തെ CJP പ്രതിഷേധം കണക്കിലെടുത്ത് ന്യൂഡൽഹിയിൽ ഡൽഹി മെട്രോ റെയിൽവേ സേവനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കേന്ദ്രത്തോടും ബന്ധപ്പെട്ട അധികൃതരോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി കുറയ്ക്കുന്നതിനായി പൊതുഗതാഗത സേവനങ്ങൾ നിയന്ത്രിതമായ രീതിയിൽ തുടരണമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നിയന്ത്രണങ്ങൾ

0: പരിശോധിക്കുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിക്ക് ഉറപ്പു നൽകി. ജന്തർ മന്ദിറിൽ നാളെ നടക്കാനിരിക്കുന്ന പ്രതിഷേധം കണക്കിലെടുത്ത് ഇന്ന് രാത്രി 9 മണി മുതൽ 57 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടാൻ ഡൽഹി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. സിഎംആർഎൽ എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകനും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. വിധിന്യായം പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്നും ഹൈക്കോടതി ഉത്തരവ് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയല്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട നവരാത്രി വിഗ്രഹങ്ങളുടെ എഴുന്നള്ളത്തിന് മുന്നോടിയായുള്ള ഉടവാൾ കൈമാറ്റം പത്മനാഭപുരം കൊട്ടാരത്തിലെ ഉപ്പരിക്ക മാളികയിൽ ഇന്ന് നടന്നു. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഉടവാൾ സ്വീകരിച്ചു. നാളെ ഉച്ചയോടെ കേരളം തമിഴ്നാട് അതിർത്തിയായ കളിയിക്കവിളയിലെത്തുന്ന ഘോഷയാത്രയ്ക്ക് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക സ്വീകരണം നൽകും. കോട്ടയം താഴത്തങ്ങാടിയിൽ പൈതൃക ടൂറിസത്തിനുണർവായി ഷിക്കാര ബോട്ട് സർവീസുകൾ. മീനച്ചിലാറിന്റെ ഓളപ്പരപ്പിലൂടെ ഇനി സഞ്ചാരികൾക്ക് ഷിക്കാര ബോട്ട് യാത്ര ആസ്വദിക്കാം. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ചരിത്രവും പ്രകൃതി ഭംഗിയും ഒത്തുചേരുന്ന താഴ്ത്തങ്ങാടിയിൽ ഇനി ടൂറിസത്തിന്റെ പുതിയ തരംഗം. കുളപ്പുരക്കടവ് കേന്ദ്രീകരിച്ചാണ് പുതിയ ഷിക്കാര സ്പീഡ് ബോട്ട് സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത്. താഴ്ത്തങ്ങാടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇനി കുടുംബസമേതം ഉൾനാടൻ ജലഗതാഗത യാത്രകൾ നടത്താം. താഴ്ത്തങ്ങാടി പൈതൃക ടൂറിസം എന്ന വലിയ സ്വപ്നങ്ങളിലേക്കുള്ള മികച്ച ചുവടുവയ്പ്പാണ് ഈ ബോട്ട് സർവീസുകൾ. ഇവിടുത്തെ പൈതൃക സംസ്കാരം ലോകത്തിനു മുന്നിലെത്തിക്കാനും പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താനും ഈ പുതിയ പദ്ധതി സഹായിക്കും.
0: അയ്യപ്പ പണിക്കർ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നാളെ അയ്യപ്പ പണിക്കർ അനുസ്മരണം സംഘടിപ്പിക്കും. വെള്ളയമ്പലം വിസ്മയ മാക്സിൽ നടക്കുന്ന ചടങ്ങിൽ കവി സച്ചിദാനന്ദന് ആദരം നൽകും. കവിയരങ്ങുൾപ്പെടെ വിവിധ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്നും 4 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. വരും മണിക്കൂറിൽ മിക്ക ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര, നെയ്യാർ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. പലയിടത്തും വൈദ്യുത പോസ്റ്റുകളും മരങ്ങളും മറ്റും ഒടിഞ്ഞു വീണ് വൈദ്യുതി മുടങ്ങി. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലും ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന്. റാഞ്ചിയിൽ വൈകിട്ട് 7 മണിക്കാണ് കളി ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക രംഗത്തെ നൂതന മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങൾ നൈപുണ്യം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പശ്ചിമബംഗാളിലെ 2 സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വിജയം. തമിഴ്നാട്ടിലെ 2 മണ്ഡലങ്ങളിൽ മുന്നിലെത്തി ടിവികെ. സമാധാനത്തിനുള്ള 2026 നൊബേൽ സമ്മാനം ഇന്ത്യൻ വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവനീതം നവി പിള്ളയ്ക്ക്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ആനന്ദപുരി FM 101.9 സന്ധ്യാഗീതം തുടരുന്നു. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിനുവേണ്ടി ശങ്കർ മഹാദേവനും രമേശ് നാരായണനും പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം രമേശ് നാരായണൻ.

0: ഇന്നത്തെ സന്ധ്യാഗീതം ഇവിടെ പൂർണ്ണമാകുന്നു.
1: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
2: ആ പറഞ്ഞത് 100% കറക്റ്റ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
4: ആന്റിക് ചേട്ടനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: ആകാശവാണി ആനന്ദപുരി FM 101.9. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇപ്പോൾ
5: വയലും വേണം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പറയാതെ തന്നെ മനസ്സിലാക്കുന്ന കരുതലും ചോദിക്കാതെ തന്നെ കൂടെ എത്തുന്ന സാന്നിധ്യവും തളരുമ്പോൾ കൈവിടാതെ ചേർത്ത് പിടിക്കുന്ന വിശ്വാസവുമാണ് യഥാർത്ഥ സൗഹൃദം. കാലം മാറിയാലും ദൂരങ്ങൾ കൂടിയാലും മനസ്സിലെ ആ ആത്മാർത്ഥതയ്ക്ക് ഒരു കുറവും വരാത്തരത്താണ് സൗഹൃദം അതിന്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്തുന്നത്. ഈ നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം.

0: കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ കൊക്കോ ഇനങ്ങളും അവയുടെ സവിശേഷതകളുമൊക്കെ ഇന്നത്തെ പരിപാടിയിലൂടെ നമുക്ക് പറഞ്ഞുതരുന്നു വെള്ളാനിക്കര കൊക്കോ റിസർച്ച് സെന്ററിലെ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ മിനിമോൾ ജെ എസ്. പരിപാടി ആരംഭിക്കുന്നതിന് മുൻപ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. കാർഷിക സർവകലാശാല പുറത്തിറക്കിയ KAU തേജസ്വിനി എന്നത് ഏത് വിളയുടെ ഇനമാണ്? ഈ ചോദ്യത്തിനുള്ള ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. കൃഷി നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന്റെയും ജീവിതത്തിന്റെയും അവിഭാജ്യ ഘടകമാണ്. കൃഷിയിൽ പുതിയ അറിവുകളും ശാസ്ത്രീയമായ രീതികളും പ്രയോജനപ്പെടുത്തുമ്പോഴാണ് മികച്ച വിളവും നല്ല വരുമാനവും നേടാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വലിയ സാധ്യതകളുള്ള ഒരു വിളയാണ് കൊക്കോ. ചോക്ലേറ്റിന്റെ പ്രധാന അസംസ്കൃത വസ്തുവായ കൊക്കോയ്ക്ക് ഭക്ഷ്യവ്യവസായത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിലെ കാലാവസ്ഥയും തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ വിളകളോടൊപ്പം ഇടവിളയായി കൃഷി ചെയ്യാനുമുള്ള സാധ്യതകൾ കൊക്കോ കൃഷിയെ കർഷകർക്ക് കൂടുതൽ പ്രയോജനകരമാക്കുന്നു. എന്നാൽ ഏതൊരു കൃഷിയിലും മികച്ച വിളവ് ലഭിക്കാൻ അനുയോജ്യമായ ഇനം തിരഞ്ഞെടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഉയർന്ന ഉൽപാദനശേഷിയുള്ളതും രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ളതും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതുമായ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കൃഷിയുടെ വിജയസാധ്യത വർദ്ധിക്കുന്നു. ഇന്ന് കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ കൊക്കോ ഇനങ്ങളും അവയുടെ സവിശേഷതകളുമൊക്കെ നമ്മോട് പങ്കുവയ്ക്കുന്നു വെള്ളാനിക്കര കൊക്കോ റിസർച്ച് സെന്ററിലെ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ മിനിമോൾ ജെ എസ്.
1: തെക്കേ അമേരിക്കയിൽ ഉത്ഭവിച്ച കൊക്കോ 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ എത്തിച്ചേർന്നെങ്കിലും കുറെ കാലം അത് സർക്കാർ തോട്ടങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു. കൊക്കോ പാനീയ വിളകളിൽ മൂന്നാമനാണ്. കൊതിയൂറുന്നതും പോഷക സമൃദ്ധവും ശക്തിദായകവും ഉണർവേകുന്നതും അതീവ വിഷവുമായ ചോക്ലേറ്റിന്റെ ഉറവിടവും കൊക്കോ കുരുവാണ്. കൊക്കോയെ മറ്റു പാനീയ വിളകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിന്റെ പോഷക സമൃദ്ധിയും ഉത്തേജക ആൽക്കലോയിഡായ കഫീന്റെ കുറവുമാണ്. 8 ഔൺസ് ചായയിൽ 40 മുതൽ 70 മില്ലിഗ്രാമും കാപ്പിയിൽ 135 മില്ലിഗ്രാമും കഫീൻ അടങ്ങിയിരിക്കുമ്പോൾ കൊക്കോ പാനീയത്തിൽ അത് വെറും 2 മുതൽ 7 മില്ലിഗ്രാം മാത്രമാണ്. കൊക്കോയിൽ മാത്രം കാണുന്ന തിയോബ്രോമിൻ എന്ന ഉത്തേജക ആൽക്കലോയിഡ് കഫീനിൽ നിന്നും വ്യത്യസ്തമായി കേന്ദ്ര നാഡീവ്യൂഹത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നത് കൊക്കോയുടെ മാറ്റുകൂട്ടുന്നു.
2: കൊക്കോ കൃഷി ഇന്ത്യയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വ്യാപിച്ചു തുടങ്ങിയത് 1970-കളിലാണ്. നമ്മുടെ രാജ്യത്തെ കാലാവസ്ഥയ്ക്കും മണ്ണിനും അനുയോജ്യമായ കൊക്കോ ഇനങ്ങളും ശാസ്ത്രീയ കൃഷിരീതികളും വികസിപ്പിച്ചെടുക്കേണ്ടത് അനിവാര്യമായിരുന്നു. ഈ ലക്ഷ്യം മുൻനിർത്തി ലോകബാങ്കിന്റെ ധനസഹായത്തോടെ 1979 കേരള കാർഷിക സർവകലാശാലയിൽ കൊക്കോ ഗവേഷണത്തിന് തുടക്കമിട്ടു. ജനിതക ശേഖരണം, ജനിതക അഭിവൃദ്ധി, കൃഷിരീതികൾ, രോഗകീട നിയന്ത്രണം തുടങ്ങിയ മേഖലകളിലാണ് ഈ കാലയളവിൽ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഈ സഹകരണ ഗവേഷണത്തിലൂടെ കൊക്കോയിലെ ജനിതക പഠനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും പ്രജനനം, നടീൽ, പരിചരണം, തണൽ ക്രമീകരണം, വളപ്രയോഗം, പ്രൂണിംഗ്, രോഗകീട നിയന്ത്രണം തുടങ്ങിയ മേഖലകളിൽ പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുവാനും സാധിച്ചു. കൂടുതൽ വിളവ് നൽകുന്ന കൊക്കോ ഇനങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്ലോണൽ സെലക്ഷൻ എന്ന രീതിയിലൂടെ CCRP 1 മുതൽ CCRP 7 വരെയുള്ള ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഇവ ഉയർന്ന ഉൽപാദന ശേഷിയുള്ളതും വാസ്കുലാസ്ട്രീക് ഡൈബാക്ക് എന്ന കൊമ്പുണക്ക രോഗത്തിന് ഒരു പരിധിവരെ പ്രതിരോധ ശേഷിയുള്ളതും ആണ്. വർഷം തോറും കൂടുതൽ കായ്ഫലമുള്ള ചെടികളെ കണ്ടെത്തി മാതൃപിതൃ വൃക്ഷങ്ങളായി തിരഞ്ഞെടുത്ത് കൃത്രിമ പരാഗണം നടത്തുകയായിരുന്നു ഗവേഷണത്തിന്റെ പ്രധാന രീതികളിലൊന്ന്. കൊക്കോ കൃഷി താരതമ്യേന പ്രശ്നരഹിതമായിരുന്ന ആദ്യ കാലഘട്ടത്തിൽ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളെ ഉരുത്തിരിച്ചെടുക്കുന്നതിനായിരുന്നു പ്രധാന ഊന്നൽ. ഈ പദ്ധതിയുടെ ഭാഗമായി 1000 കണക്കിന് സങ്കര ഇനം ചെടികൾ വികസിപ്പിച്ചെടുത്തു. അവയിൽ നിന്ന് മികച്ച ഗുണമുള്ള 7 സങ്കരണ ഇനങ്ങളെ തെരഞ്ഞെടുത്ത് CCRP 8, 9, 10, 11, 12, 13, 14 എന്നീ പേരുകളിൽ കർഷകർക്കായി പുറത്തിറക്കി.
1: കേരളത്തിൽ കാലവർഷം ആരംഭിക്കുന്ന സമയമാണ് കൊക്കോ നടാൻ ഏറ്റവും ഫലപ്രദം. കായിക പ്രജനനം വഴിയും വിത്തുപയോഗിച്ചും കൊക്കോ നടാം എന്നിരിക്കെ വിത്തുപയോഗിച്ച് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഫലപ്രദം. എന്നിരുന്നാലും

0: തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വപരാഗണശേഷിയില്ലാത്ത വൃക്ഷമാണ് കൊക്കു എന്നതിനർത്ഥം കായ് പിടിക്കണമെങ്കിൽ മറ്റൊരു ചെടിയിൽ നിന്നുള്ള പൂമ്പൊടി അനിവാര്യമാണ് എന്നതാണ്. മാതൃവൃക്ഷത്തിൻ്റെ ഒപ്പം പിതൃവൃക്ഷത്തിൻ്റെ ഗുണമേന്മയും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം കൊക്കു ഒരു ദീർഘവിളയായതിനാൽ ഈ ഗുണങ്ങളില്ല എന്നത് മനസ്സിലാക്കാൻ 4-5 വർഷം കഴിഞ്ഞതിനു ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ. തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ശാസ്ത്രീയമായി വെച്ചുപിടിപ്പിച്ച പോളിക്ലോണൽ ഹൈബ്രിഡ് തോട്ടങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച തൈകൾ മാത്രമേ നടാൻ ഉപയോഗിക്കാവൂ. ഈ തോട്ടത്തിൽ മുന്തിയ മാതൃവൃക്ഷവും പിതൃവൃക്ഷവും ഇടകലർത്തി നടന്നു. ഇവ തമ്മിൽ പൂർണ്ണ പരപരാഗണം നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഇത്തരം തോട്ടങ്ങൾ മറ്റ് കൊക്കു തോട്ടങ്ങളിൽ നിന്നും അകലെയായിട്ടാണ് വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ മോശം പിതൃവൃക്ഷത്തിൻ്റെ പൂമ്പടി കൊണ്ട് പരാഗണം നടക്കാനുള്ള സാധ്യത തീരെയില്ല. പ്രശ്നരഹിതവും അനായാസവുമാണ് കൊക്കു കൃഷി. ഇടവള കൃഷിയിലൂടെ വർഷം തോറും ശരാശരി 20,000 മുതൽ 30,000 രൂപ വരെ അധിക വരുമാനം ഏക്കർ ഒന്നിന് ലഭിക്കുന്നു. ഇടുക്കി, കോട്ടയം ജില്ലകളിൽ കാലാവസ്ഥയുടെ മെച്ചം കൊണ്ട് ഇരട്ടിയും അതിലധികവും വരുമാനം ലഭിക്കാം. എല്ലാ മാസത്തിലും പൂവും കായും ഉണ്ടാകുന്ന ചെടിയായതിനാൽ ചെറിയ ഏറ്റക്കുറച്ചിലോടുകൂടി വർഷം മുഴുവൻ വരുമാനം ലഭിക്കുന്നു. വളർച്ച നിയന്ത്രിച്ചുള്ള കൃഷിയായതിനാൽ പരിപാലന മുറകളും വിളപ്പെടുപ്പും സ്ത്രീകൾക്കും നടത്താവുന്നതാണ്. കൂലിച്ചെലവ് താരതമ്യേന കുറഞ്ഞ ചെടിയാണിത്. മലയോര ജില്ലകളിൽ ഇന്ന് കർഷകർക്ക് നിത്യ ചെലവിനുള്ള പ്രധാന വരുമാന മാർഗം കൊക്കു ആണ്.
1: 1990 വാസ്കുലാർ സ്ട്രീക്ക് ഡൈബാക്ക് എന്ന കൊമ്പുണക്ക രോഗം കേരളത്തിലെ കൊക്കു ചെടികളിൽ വ്യാപിക്കാൻ തുടങ്ങിയതോടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഗവേഷണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. കുമിൾനാശിനി പ്രയോഗത്തിലൂടെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ രോഗത്തിനെതിരെ പ്രതിരോധശേഷിയുള്ള നിരവധി സങ്കരയിനം തൈകൾ കൃത്രിമ പരാഗണത്തിലൂടെ വികസിപ്പിച്ചെടുത്തു. ഇവ തോട്ടങ്ങളിൽ നട്ടുവളർത്തി ദീർഘകാലം നിരീക്ഷിച്ചതിലൂടെ രോഗപ്രതിരോധശേഷിയോടൊപ്പം ഉയർന്ന കായ്ഫലവും പ്രകടിപ്പിച്ച ഹൈബ്രിഡിനെ CCRP-15 എന്ന പേരിൽ പുറത്തിറക്കി. ഈ രോഗത്തിനെതിരെ പ്രതിരോധശേഷിയുള്ള ലോകത്തെ ആദ്യത്തെ ഇനമാണ് CCRP-15.
2: കൊക്കു കൃഷിയുടെ ഭാവി ആവശ്യങ്ങൾ കണക്കിലെടുത്ത് കൊക്കു ഗവേഷണ കേന്ദ്രം, കേരള കാർഷിക സർവകലാശാല CCRP-16 മുതൽ CCRP-21 വരെയുള്ള 6 അത്യുൽപാദന ശേഷിയുള്ള പുതിയ കൊക്കു ഹൈബ്രിഡുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ഹൈബ്രിഡുകൾ സർവകലാശാല പുറത്തിറക്കിയ മുൻനിര ഇനമായ CCRP-15 അപേക്ഷിച്ച് 25% വരെ വിളവിലും ഉണക്കക്കുരുവിന്റെയും പച്ചക്കുരുവിന്റെയും തൂക്കത്തിലും മികവ് പുലർത്തുന്നവയാണ്. കൂടാതെ മറ്റു രാജ്യങ്ങളിൽ കൊക്കോയെ ബാധിക്കുന്ന പ്രധാന രോഗമായ കൊമ്പുണക്ക രോഗത്തെ പൂർണ്ണമായി പ്രതിരോധിക്കാനുള്ള ശേഷിയും ഈ ഹൈബ്രിഡുകൾക്കുണ്ട്. കൊക്കോയുടെ ഉൽപ്പാദനത്തിൽ വലിയ നഷ്ടമുണ്ടാക്കുന്ന കറുത്തകായ രോഗത്തിനെതിരെ CCRP-16, 17, 18, 19, 20, 21 എന്നീ ഹൈബ്രിഡുകൾ പ്രതിരോധശേഷി പ്രകടിപ്പിക്കുന്നു. ഏകദേശം 40% വരെ കൊക്കോ വിളവ് നഷ്ടപ്പെടുത്താൻ കഴിയുന്ന ഈ രോഗത്തിനെതിരായ പ്രതിരോധം പുതിയ ഹൈബ്രിഡുകളുടെ പ്രധാന സവിശേഷതയാണ്.
1: കൊക്കോയിലെ പ്രധാന കീടമായ തേലക്കൊതുകിനെതിരെ CCRP-16, 17, 19, 20, 21 എന്നീ ഹൈബ്രിഡുകൾ മികച്ച പ്രതിരോധശേഷി പ്രകടിപ്പിക്കുന്നു. കീടനാശിനി ഉപയോഗത്തിൽ കൂടെ തേലക്കൊതുകിനെ നിയന്ത്രിക്കുമ്പോൾ പരാഗണ ജീവികളും നശിക്കുന്നു എന്നതിനാൽ തന്നെ ഈ ഹൈബ്രിഡുകൾക്ക് പ്രാധാന്യമുണ്ട്. മാറിവരുന്ന കാലാവസ്ഥയും വർദ്ധിച്ചു വരുന്ന വരൾച്ചാ സാഹചര്യങ്ങളും കൊക്കോ കൃഷിക്ക് വെല്ലുവിളികളാകുന്ന സാഹചര്യത്തിൽ വരൾച്ചയെ അതിജീവിക്കാനുള്ള ശേഷിയുള്ള ഇനങ്ങൾ വികസിപ്പിക്കുവാനും ഗവേഷണത്തിലൂടെ സാധിച്ചു. CCRP-16, 18, 19, 20, 21 എന്നീ ഹൈബ്രിഡുകൾ വരൾച്ചാ പ്രതിരോധ ശേഷിയുള്ളവയാണ്.
2: ഹൈബ്രിഡുകളുടെ വ്യത്യസ്ത ഗുണങ്ങൾ കർഷകർക്ക് ഒരേ സമയം ലഭ്യമാക്കുന്നതിനായി ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് പോളിക്ലോണൽ തോട്ടങ്ങൾ സ്ഥാപിക്കുകയും അവയിൽ നിന്ന് ലഭിക്കുന്ന ഹൈബ്രിഡ് തൈകൾ കർഷകർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ വിവിധ ഹൈബ്രിഡുകളുടെ സമ്മിശ്ര ഗുണഫലങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കാൻ സാധിക്കും. ഉയർന്ന വിളവ്, രോഗകീട പ്രതിരോധം, വരൾച്ചാ പ്രതിരോധം തുടങ്ങിയ ഗുണങ്ങൾ ഒരുമിച്ച് ലഭിക്കുന്നതിനാൽ മാറുന്ന കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഈ സമീപനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. കേരള കാർഷിക സർവകലാശാല നടത്തിയ നിരന്തര ഗവേഷണത്തിന്റെ ഫലമായാണ് ഈ മികച്ച കൊക്കോ ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തത്. ഇവയുടെ പോളിക്ലോണൽ ഹൈബ്രിഡ് തൈകൾ രാജ്യമൊട്ടാകെ വിതരണം നടത്തി വരുന്നു. ഇന്ത്യയിൽ കൊക്കോ

മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ മിനിമോൾ ജെയസ്. ഡോക്ടർ മിനിമോൾ ജെയസിന്റെ ഫോൺ നമ്പർ പറയാം. 9400909001. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9400909001.

0: കേരള കാർഷിക സർവകലാശാലയുടെ പുതിയൊരു ഉൽപ്പന്നമാണ് PGPR മിക്സ് 2. ഇത് ഉപയോഗിക്കുന്നതിലൂടെ വിളകളെ സംരക്ഷിക്കാനാകും. അതെങ്ങനെയെന്ന് നോക്കാം.
1: കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത PGPR മിക്സ് 2 എന്നത് വിളകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം മണ്ണിലൂടെ പകരുന്ന നിരവധി രോഗങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ജൈവ സൂക്ഷ്മജീവി കൂട്ടായ്മയാണ്. വിളകളുടെ വേരുകൾക്ക് ചുറ്റും വളർന്ന് രോഗകാരികളായ കുമിളുകളുടെയും ബാക്ടീരിയകളുടെയും വളർച്ചയെ തടയുകയും ചെടികളെ സംരക്ഷിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ പ്രധാന പ്രവർത്തനം. അതോടൊപ്പം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തി മണ്ണിലെ പോഷകങ്ങളും ജലവും കൂടുതൽ കാര്യക്ഷമമായി ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായി ചെടികൾ ആരോഗ്യത്തോടെ വളരുകയും കൂടുതൽ വിളവ് ലഭിക്കുകയും ചെയ്യുന്നു. PGPR മിക്സ് 2 പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മണ്ണിലൂടെ പകരുന്ന നിരവധി രോഗങ്ങളെ ഇത് നിയന്ത്രിക്കുന്നു. വേരുകളുടെ വളർച്ചയും കരുത്തും വർദ്ധിപ്പിക്കുന്നു. ചെടികളുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നു. കൂടാതെ പോഷകങ്ങളുടെ ആഗിരണശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. രാസ കുമിൾനാശിനികളുടെയും ബാക്ടീരിയ നാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുന്നു. അതോടൊപ്പം വിളവിന്റെയും വിളയുടെ ഗുണമേന്മയുടെയും വർധനയ്ക്ക് സഹായകമാകുന്നു. മണ്ണിന്റെ ജൈവ ആരോഗ്യവും നിലനിർത്തുന്നു. ഇനി ഏതെല്ലാം രോഗങ്ങൾക്കെതിരെയാണ് ഇത് ഫലപ്രദമാകുന്നത് എന്ന് കേൾക്കാം. വേരുചീയൽ, വാട്ടരോഗം, ഡാമ്പിംഗ് ഓഫ്, കോളർ റോട്ട്, റൈസോം റോട്ട്, ഫൈറ്റോഫ്തോറ, പിതിയം, റൈസോക്ടോണിയ, ഫ്യൂസേറിയം തുടങ്ങിയ കുമിൾ രോഗങ്ങളും ചില ബാക്ടീരിയ രോഗങ്ങളും നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. ഏതെല്ലാം വിളകളിൽ ഉപയോഗിക്കാം എന്നുകൂടി നോക്കാം. കേരളത്തിൽ കൃഷി ചെയ്യുന്ന മിക്ക വിളകളിലും ഇത് ഉപയോഗിക്കാം. പ്രധാനമായും തെങ്ങ്, വാഴ, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, പച്ചക്കറികൾ, നെല്ല്, വെറ്റില, അലങ്കാര ചെടികൾ, മറ്റ് തോട്ടവിളകൾ എന്നിവയിൽ ഇത് ഫലപ്രദമാണ്. PGPR മിക്സ് 2 എങ്ങനെ ഉപയോഗിക്കാം എന്നുകൂടി അറിയണ്ടേ? ഇത് കേട്ടുകൊള്ളൂ. വിത്ത് പരിചരണം. ആവശ്യമായ അളവിൽ PGPR മിക്സ് 2 അല്പം വെള്ളത്തിൽ കലക്കി കുഴമ്പ് രൂപത്തിലാക്കി വിത്തിൽ നല്ലതുപോലെ പുരട്ടുക. തുടർന്ന് തണലിൽ ഉണക്കിയ ശേഷം വിതയ്ക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ 10 മുതൽ 20 ഗ്രാം വരെ PGPR മിക്സ് 2 കലക്കി ലായനി തയ്യാറാക്കുക. തൈകളുടെ വേരുകൾ 20 മുതൽ 30 മിനിറ്റ് വരെ ഈ ലായനിയിൽ മുക്കി വെച്ച ശേഷം നടുക. ഇനി ഇത് മണ്ണിൽ പ്രയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. 1 ലിറ്റർ വെള്ളത്തിൽ 10 മുതൽ 20 ഗ്രാം എന്ന തോതിൽ ലായനി തയ്യാറാക്കി ചെടികളുടെ ചുവട്ടിലെ മണ്ണിൽ

ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നന്നായി അഴുകിയ ചാണകവളത്തിലോ കമ്പോസ്റ്റിലോ PGPR മിക്സ് 2 കലർത്തി ഏതാനും ദിവസം തണലിൽ സൂക്ഷിച്ച ശേഷം ചെടികളുടെ ചുവട്ടിൽ പ്രയോഗിച്ചാലും നല്ല ഫലം ലഭിക്കും. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയണ്ടേ? രാവിലെയോ വൈകുന്നേരമോ പ്രയോഗിക്കുന്നതാണ് നല്ലത്. മണ്ണിൽ ആവശ്യമായ ഈർപ്പമുണ്ടായിരിക്കണം. രാസകുമിൾനാശിനികളുമായോ ബാക്ടീരിയ നാശിനികളുമായോ ഒരുമിച്ച് ഉപയോഗിക്കരുത്. രാസമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് 7 മുതൽ 14 ദിവസം വരെ ഇടവേള നൽകിയ ശേഷം PGPR മിക്സ് 2 പ്രയോഗിക്കുക. ഉൽപ്പന്നം തണലുള്ള സ്ഥലത്ത് സൂക്ഷിക്കുകയും കാലാവധി കഴിയുന്നതിന് മുമ്പ് ഉപയോഗിക്കുകയും വേണം. ജൈവകൃഷിയിലും സംയോജിത രോഗനിയന്ത്രണത്തിലും വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് PGPR മിക്സ് 2 വിനുള്ളത്. ഇതിന്റെ കൃത്യമായ ഉപയോഗത്തിലൂടെ രോഗബാധ കുറയ്ക്കുവാനും മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും രാസവളങ്ങളുടെയും രാസകീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാനും മികച്ച വിളവും കൂടുതൽ വരുമാനവും നേടാനും കഴിയും. ആരോഗ്യമുള്ള മണ്ണും ആരോഗ്യകരമായ വിളകളും ഉറപ്പാക്കാൻ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഈ ജൈവ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താം.

0: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
1: വാഴയെ ആക്രമിക്കുന്ന പിണ്ടിപ്പുഴുവിന്റെ വംശവർദ്ധന തടയാനായി വാഴത്തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക. നട്ട് 5-5.5 മാസം പ്രായമാകുന്നതോടെ വാഴത്തടയിൽ വണ്ടുകൾ മുട്ടയിടാൻ തുടങ്ങും. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ വാഴപ്പോളകളുടെ ഉള്ളിലേക്ക് കടന്ന് പിണ്ടി തിന്ന് വളരും. വാഴ മറിഞ്ഞു വീഴുമ്പോൾ മാത്രമാണ് മിക്കവാറും ഇതിന്റെ ആക്രമണം അറിയുക. ഈ വണ്ടിന്റെ ആക്രമണം തടയുന്നതിനായി വാഴയ്ക്ക് 5 മാസം പ്രായമാകുമ്പോൾ തന്നെ കളിമണ്ണ് കുഴച്ച് വാഴയുടെ പുറംപോളകളിൽ തേച്ച് പിടിപ്പിക്കണം. അല്ലെങ്കിൽ വേപ്പധിഷ്ഠിത കീടനാശിനി 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഇങ്ങനെ ചെയ്താൽ വണ്ട് മുട്ടയിടുന്നത് തടയുവാൻ സഹായിക്കും. പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം രൂക്ഷമാണെങ്കിൽ ക്ലോർ പൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇലക്കവിളിൽ ഒഴിച്ചുകൊടുക്കുക. മഴക്കാലത്ത് വാഴയിൽ കാണുന്ന ഇലപ്പുളി രോഗത്തെ നിയന്ത്രിക്കാനായി 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുളിർക്കി തളിക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷവും രോഗത്തിന് കുറവില്ലെങ്കിൽ 2 മില്ലിലിറ്റർ ഹെക്സാകൊണാസോൾ 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 1 മില്ലിലിറ്റർ പ്രോപ്പിക്കൊണാസോൾ 1 ലിറ്റർ വെള്ളത്തിൽ പശ ചേർത്ത് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധം കുളിർക്കി തളിക്കുക. തുടർച്ചയായ മഴ മൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാൻ ഇടയുണ്ട്. 2 കിലോ ട്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. രോഗം കൂടുന്ന പക്ഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതമോ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ 2.5 ഗ്രാം കോപ്പർ ഓക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മണ്ണ് കുതിരത്തക്കവണ്ണം ഒഴിച്ചുകൊടുക്കുകയും ചെടിയിൽ തളിച്ചുകൊടുക്കുകയും ചെയ്യുക.
0: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
2: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, കാർഷിക സർവകലാശാല പുറത്തിറക്കിയ KAU തേജസ്വിനി എന്നത് ഏത് വിളയുടെ ഇനമാണ്? ശരി ഉത്തരം കേട്ടോളൂ. കേരള കാർഷിക സർവകലാശാല സംസ്ഥാനത്തെ കൃഷി സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായി വികസിപ്പിച്ച പച്ചമുളക് ഇനമാണ് KAU തേജസ്വിനി. ഉയർന്ന വിളവെടുപ്പ്, മികച്ച ഗുണമേന്മയുള്ള കായകൾ, പ്രധാന ഉൽപാദന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷി എന്നിവ ഈ ഇനത്തിന്റെ പ്രത്യേകതകളാണ്. ഇതിന്റെ ചെടികൾ കുറ്റിച്ചെടി സ്വഭാവം

ഉള്ളവയാണ്. ബാക്ടീരിയൽ വിൽറ്റ് രോഗത്തോടും വിവിധ വൈറസ് രോഗങ്ങളോടും വയൽതല സഹിഷ്ണുത കാണിക്കുന്നതിനാൽ സ്ഥിരതയാർന്ന ഉൽപാദനത്തിന് ഇത് സഹായകരമാണ്. ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷെറീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. ഒരു നമ്പർ കൂടി 9496593321. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് സമാപിച്ചു.

101.9 ഇത് ആകാശവാണി അനന്തപുരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന ചിത്രത്തിനുവേണ്ടി സുജാത പാടിയ ഗാനം. ഗാനരചന ശിബു ചക്രവർത്തി, സംഗീതം രവീന്ദ്രൻ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൌൺലോഡ് ചെയ്യുക.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. ചിത്രയും സുജാതയും സംഗീത സജിത്തും ചേർന്ന് പാടിയ ഗാനം ചിത്രം രാക്കിളിപ്പാട്ട്.

0: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയിലെ കുക്ക്വെയർസ്, പൂജാ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ, എല്ലാ മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
1: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ അപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി. MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം, ചിത്രം മാൻ ഓഫ് ദി മാച്ച്.

ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം നൽകിയത് എസ് പി വെങ്കടേഷ്. ഗാന്ധർവം എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം കേൾക്കാം.

0: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കരുണാസായി, ഡി എഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: തട്ടുംപുറത്ത് അച്യുതൻ എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസനും രാധിക നാരായണനും പാടിയത്. ഗാനരചന അനിൽ പനച്ചൂരാൻ, സംഗീതം ദീപാങ്കുരൻ.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സാങ്കേതിക രംഗത്തെ നൂതന മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങൾ നൈപുണ്യശേഷി മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സമാധാനത്തിലുള്ള 2026 നൊബേൽ സമ്മാനം ഇന്ത്യൻ വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവനീതം നവിപിള്ളയ്ക്ക്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. സംസ്ഥാനത്ത് 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 568 പദ്ധതികൾ ഫലപ്രദമായി പൂർത്തിയാക്കി. 96.6% നേട്ടം കൈവരിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ ജനസ്പർശം എന്ന പേരിൽ സംസ്ഥാനത്ത് ഒക്ടോബർ 15 മുതൽ ഡിസംബർ 31 വരെ ഫയൽ അദാലത്ത് നടത്തും. KSFE പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. 2025-26 സാമ്പത്തിക വർഷത്തെ KSFE ഗ്യാരണ്ടി കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് കൈമാറും. വാഹന അപകട നഷ്ടപരിഹാര നടപടികൾ വേഗത്തിലാക്കാൻ വാഹൻ, സാരഥി, ഇഡാർ, ഇൻഷുറൻസ് ഇൻഫർമേഷൻ ബ്യൂറോ ഡാറ്റാബേസുകൾ 4 ആഴ്ചയ്ക്കുള്ളിൽ പരസ്പരം ബന്ധിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് സുപ്രീംകോടതി. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

101.9 ഇത് ആകാശവാണി അനന്തപുരി FM. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കൈതപ്രത്തിന്റെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് സംഗീതം.

ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ. വാൽക്കണ്ണാടി എന്ന ചിത്രത്തിനുവേണ്ടി ഈ ഗാനം ആലപിച്ചത് എം ജയചന്ദ്രനും ചിന്മയും ചേർന്ന്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: വെള്ളി വെളിച്ചത്തിൽ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയൊരു ഗാനം കേൾക്കാം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപാങ്കുരൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം ഗാനരചന കൈതപ്രം സംഗീതം ഇളയരാജ.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം വല്യേട്ടൻ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിതാര.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 101.9 ആകാശവാണി ആനന്ദപുരി FM. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. മധുരരാജ എന്ന ചിത്രത്തിനു വേണ്ടി സിതാര കൃഷ്ണകുമാർ പാടിയത്, ഗാനരചന BK ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: ചലച്ചിത്രഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ ഗസൽ.
1: ഖാമോഷി ഓർ ധഡ്കൻ കെ ബീച്ച് കാ ജോ ഫാസ്ലാ ഹൈ, ജഹാ ദിൽ കി ഹർ ബാത് നസം ബൻ ജാതി ഹൈ, വഹീ ഗസൽ പൈദാ ഹോതാ ഹൈ. അതേ, മുറുമുറി കവിതയോ ഷായരിയോ മാത്രമല്ല, നിശബ്ദതയ്ക്കും ഹൃദയമെടുപ്പിനും ഇടയിലുള്ള ആ നിഗൂഢമായ ദൂരമാണ് ഗസൽ. അവിടെ ഹൃദയത്തിലെ ഓരോ വികാരങ്ങളും മനോഹരമായ ഇനങ്ങളായി

ചുരുക്കത്തിൽ, നിശബ്ദതയെ പോലും സംഗീതമാക്കി മാറ്റുന്ന ഹൃദയത്തിന്റെ മാന്ത്രിക ഭാഷയാണ് ഗസൽ. ആജ് കി രാത് ഹം ജീവൻ കെ ഉൻ അൽഫാസോ കോ മഹസൂസ് കരേംഗി ജഹാ ശബ്ദ് ഔർ ധുൻ മിൽകർ ഏക് നയാ ഹി രംഗ് ജമാതേ ഹൈ. ഇസ് സംഗീതമയ സഫർ മേ ആപ് സഭി കാ സ്വാഗത് ഹൈ.

തസ്കീൻകോ ഹംനാ റോയി, സമാധാനവും ആശ്വാസവും ലഭിച്ചില്ലല്ലോ എന്ന് ഞങ്ങൾ വേവലാതിപ്പെടില്ല. പക്ഷെ നിന്റെ ഒരു നോട്ടം ലഭിച്ചില്ലെങ്കിൽ അത് ഹൃദയത്തെ കീറിമുറിക്കുന്നു. മിർസ ഗാലിബ് കി യേ ഗസൽ ദർശൻ ഓർ ജസ്ബാത് ക ഏക് ഖൂബ്സൂരത് സംഗം ലാത്താ ഹെ. താഹിറ സയ്യിദ് ജി നെ ഇസേ ജിസ് സാദ്ഗി ഓർ ഗഹരായി കെ സാത്ത് ഗായാ ഹെ വഹ് റൂഹ് കോ ഛൂ ലേതി ഹെ. ഹാ, പ്യാർ മേ ശിക്വാ ഭി ഹെ, പർ ഏക് നഫാസത് കെ സാത്ത്.

സബ്കോ മാലൂം ഹേ മേ ശരാബി നഹി, ഞാൻ ലഹരിക്കടിമയല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പ്രണയത്തിന്റെയും ഓർമ്മകളുടെയും ലഹരി എന്നെ മറ്റൊരു ലോകത്തിലേക്ക് നയിക്കുന്നു. പങ്കജ് ഉദാസ്രീ കി ഗായകി മേ ഏക് ഖാസ് ബാത് ഥി, വോ മഹ്ഫിൽ കോ സീധേ ശ്രോതാ സേ ജോഡ് ദേതി ഥി. ഇസ് ഗസൽ മേ ശരാബ് കേവൽ ഏക് പ്രതീക് ഹൈ, അസ്ലി നശാ തോ മഹബൂബ് കി നിഗാഹോ കാ ഹൈ, യാദോ കി ഉസ് മീഠി ധൂപ് കാ ഹൈ. അതെ, ഈ ഗസൽ നൽകുന്ന ഭംഗി വേറെ തന്നെയാണ്. വരികളിലെ നാടകീയതയും കേൾവിക്കാരനെ താളത്തിനൊപ്പം കൂട്ടിക്കൊണ്ടുപോകുന്ന രീതിയും ഇതിനെ വേറിട്ടു നിർത്തുന്നു.

दिल ही तो है ना संग ओ किश्त, दर्द से भर ना आए क्यों। അതെ, ഹൃദയം കല്ലൊന്നുമല്ലോ, അതിന് വേദനിക്കാതിരിക്കാൻ കഴിയില്ല. ചിത്ര സിംഗിന്റെ സൗമ്യമായ ശബ്ദവും നമ്മുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കും. വിരഹവും പ്രണയവും നിറഞ്ഞ ഈ ഭാവസാന്ദ്രമായ ഗസൽ നുകരാൻ നമുക്ക് കണ്ണടച്ചിരിക്കാം.

അതെ, ഈ സംഗീതം അവസാനിച്ചാലും ഇതിലൂടെ പകർന്നു വന്ന ഈണങ്ങൾ നമ്മളിൽ എന്നും ബാക്കിയുണ്ടാവും. ആജ് കെ ലിയ ബസ് ഇത്നാ ഹി. മേ റൂബി ബാബു സഭി ശ്രോതാവും കോ ശുഭരാത്രി.

0: ഗസൽ അവതരണം നിർവഹണം റൂബി ബാബു.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കാബൂളിവാല എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എസ് പി വെങ്കടേഷ്.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 9 കഴിഞ്ഞ് 30. ഇപ്പോൾ കേൾക്കാം
1: സംഗീതസുധ. ഇപ്പോൾ ശ്രീ KS ഗോപാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാം. SR മഹാദേവ ശർമ്മ വയലിൻ, തിരുവനന്തപുരം V സുരേന്ദ്രൻ മൃദംഗം, തിരുവനന്തപുരം V കാർത്തികേയൻ ഖടം. ആദ്യം മോഹന കല്യാണി രാഗത്തിൽ സിദ്ധിവിനായകം എന്ന കൃതി കേൾക്കാം. ആദിതാളം ഹരികേശ നെല്ലൂർ ഡോക്ടർ L മുത്തയ്യ ഭാഗവതർ കൃതി.

ഇതുവരെ കേട്ടത് ശ്രീ കെ എസ് ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരി. വയലിൻ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം തിരുവനന്തപുരം വി സുരേന്ദ്രൻ. ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. പുലിമുരുകൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

ഇന്ന് നിശാസുരഭയിൽ ആദ്യം അക്ഷരച്ചെപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം ചിത്രം കുറുപ്പിൻ്റെ കണക്ക് പുസ്തകം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ബാലചന്ദ്രമേനോൻ.

ചൊല്ലി അയ്യപ്പൻ അമ്മയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു മുങ്ങാ പിള്ളേർ മുങ്ങിയെടുത്തു തട്ടാ പിള്ളേരെ തട്ടിയ

0: ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ KRC പിള്ള നൂറനാട് അവതരിപ്പിച്ച സുഭാഷിതം കേൾക്കാം.
1: ദുര്യോധനുമായുള്ള സന്ധി സംഭാഷണം പരാജയപ്പെട്ടെന്നും യുദ്ധം അനിവാര്യമാണെന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞപ്പോൾ കുന്തിദേവി അതീവ ദുഃഖിതയായി. തന്റെ സീമന്തപുത്രൻ ശത്രുപക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യുന്നതിൽ വ്യാകുലപ്പെട്ടു. കർണനെ നേരിട്ട് കണ്ട് പാണ്ഡവപക്ഷത്തേക്ക് വരാൻ അപേക്ഷിക്കണമെന്ന് തീരുമാനിച്ചു. കർണനും കുന്തിയും തമ്മിൽ നടന്ന സംവാദം മഹാകവി രവീന്ദ്രനാഥ ടാഗോർ 101 കിരണങ്ങൾ എന്ന പേരിൽ ഒരു മനോഹരമായ കവിതയാക്കി. ഒരു നദീതീരത്ത് കർണൻ സൂര്യനെ നോക്കി നിന്ന് ധ്യാനിക്കുകയാണ്. പിന്നിൽ ഒരു കാൽപ്പെരുമാറ്റം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ധീരയോദ്ധാവ് കണ്ടത് കണ്ണുനീരണിഞ്ഞു നിൽക്കുന്ന കുന്തിദേവിയാണ്. ആര്? അർജുന മാതാവോ? ഇപ്പോൾ ഇവിടെ രാധേയനായ ഞാൻ അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. മോനെ, ഞാൻ അർജുന മാതാവ് മാത്രമല്ല നിന്റെയും അമ്മയാണ്. എൻ്റെ ആദ്യത്തെ മകനാണ് നീ. കുന്തിദേവി വിതുമ്പി, അമ്മേ, കുലമോ ആഭിജാത്യമോ ഇല്ലാത്ത ഒരു സൂതപുത്രൻ മാത്രമാണ് ഞാൻ. എങ്കിലും അമ്മയുടെ വാക്കുകൾ എന്നെ കോൾമയിൽ കൊള്ളിക്കുന്നു. അവിടുത്തെ കൈകൾ എൻ്റെ നെറ്റിയിൽ ഒന്നു വയ്ക്കൂ. മോനെ, നിന്റെ സഹോദരരായ പാണ്ഡവരോട് ഒപ്പം നിന്ന് യുദ്ധം ചെയ്യേണ്ടവനാണ് നീ. അതിനായി എൻ്റെ കൂടെ വരണമെന്ന് അഭ്യർത്ഥിക്കാൻ വന്നതാണ് ഞാൻ. വരൂ മകനെ, നീ എന്നോട് അർഹിക്കാത്ത ദയയും സ്നേഹവും ഞാൻ ഭിക്ഷയായി യാചിക്കുകയാണ്. യാചിക്കുന്നവർക്ക് ഒന്നും തന്നെ നിഷേധിക്കാത്ത നിന്റെ സ്നേഹം നിറഞ്ഞ നിന്റെ അമ്മയ്ക്ക് ഭിക്ഷയായിട്ട് നൽകൂ. അമ്മേ, 10 വട്ടം സുജീവൻ പോലും നൽകാൻ എനിക്ക് സമ്മതമാണ്. അവിടുന്ന് ചോദിക്കുന്നത് എൻ്റെ സദ് യശസ്സാണ്. അമ്മ ആവശ്യപ്പെടുന്നതെല്ലാം തരുന്നതിനുള്ള മാർഗത്തിൽ ചരിക്കാനാണ്, അധർമ്മം ആചരിക്കാനാണ്. അതെനിക്ക് ഒരിക്കലും സാധിക്കില്ല. അമ്മേ, ക്ഷമിക്കണം. അമ്മയോട് എനിക്ക് കാലുഷ്യം ഒട്ടുമില്ല. അമ്മേ, ഒരു പിടച്ചിലൂടെ കുന്തി പറഞ്ഞു. ഞാൻ ഭയക്കുന്നു. ഫത്സനം മുഴുവൻ ഞാൻ കേൾക്കാം മോനെ. ഞാൻ അതിനെ അർഹതയാണ്. എന്ത് ഭവിച്ച ഒരു ഹൃദയമാണ് നിന്റെ മുൻപിൽ യാചിക്കുന്നത് എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? നീ ആദ്യമായാണ് ഒരു ദാന അഭ്യർത്ഥന നിരസിക്കുന്നത്. നിന്റെ മാതൃത്വം അവകാശപ്പെടുന്ന ഒരു സ്ത്രീയാണ്. നീ പറയുന്നതെല്ലാം ശരിയുമാണ്, അതെനിക്കറിയാം. നിന്റെ അമ്മ സ്വാർത്ഥയാണ്. പക്ഷേ ആത്മാർത്ഥത കൊണ്ട് ഞാൻ നേടിയത് കുടുങ്ങാത്ത വ്യഥയുടെ തീക്കുണ്ടമാണ് എന്ന് നീ അറിയണം. അമ്മയെ ഓർത്തു നോക്കൂ. ധനുർവേദ വിദ്യ പരീക്ഷാ സമയത്ത് ഞാൻ മുമ്പോട്ട് വന്നപ്പോൾ കൃപാചാര്യർ തടഞ്ഞു. ചോദിച്ചു, നിന്റെ അമ്മയാര്? കുലമേത്? ഞാൻ തലകുനിച്ചു. ഇത് രാജകുമാരന്മാർക്ക് മാത്രമുള്ള ഒരു മത്സരമാണ്, സൂതപുത്രന് ഉള്ളതല്ല. എൻ്റെ ആ ദയനീയാവസ്ഥയിൽ ദുര്യോധനൻ അംഗരാജ്യം എനിക്ക് വെച്ച് നീട്ടി. അപമാനത്തിൽ നിന്നും രക്ഷിച്ച ദുര്യോധനോട് ഇതിനു പകരം ഞാൻ എന്ത് തരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കർണ, നിന്റെ സൗഹൃദം എന്നോടൊപ്പം എന്നും ഉണ്ടാവണം എന്ന് മാത്രമാണ്, മറ്റൊന്നും എനിക്ക് വേണ്ട. അങ്ങനെയുള്ള ദുര്യോധനനെ ഉപേക്ഷിച്ച് എന്നെ പ്രസവിച്ചു എന്ന ഒറ്റ കാരണത്താൽ അമ്മ പറയുന്നത് എനിക്ക് അനുസരിക്കാനാവുമോ? പക്ഷേ അമ്മേ, അമ്മ ദുഃഖിക്കണ്ട, ഭയക്കണ്ട. അർജുന ഒഴികെയുള്ള ആ ഒരു പാണ്ഡവരെയും നേർക്ക് കിട്ടിയാൽ പോലും ഞാൻ വധിക്കില്ല. അമ്മയുടെ മക്കൾ ജയിക്കും. പേരിനോ കീർത്തിക്കോ വിജയത്തിനോ ഒന്നും എൻ്റെ മനസ്സിൽ അതിന് സ്ഥാനവുമില്ല. അമ്മേ, യുദ്ധത്തിൽ ഞാൻ മരിച്ചാലും അർജുനൻ മരിക്കില്ല. അമ്മയ്ക്കപ്പോഴും 5 മക്കൾ ഉണ്ടാവും. എനിക്ക് സമാധാനമായി മരിക്കാൻ അമ്മ എന്നെ

സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ പ്രിയ ശ്രോതാക്കൾക്കൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഞാൻ രഞ്ജിനി നായർ. സമയം 11 മണി കഴിഞ്ഞ് 5:16. ഇനി ഇപ്പോൾ മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.

जाएगी। मेरे महबूब तुम हो अमानत।

ये हुस्न तुमको दिया खुदा ने तुम्हारे।

के जावा, जरा पलट के इधर तो देख।

0: आप सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान। हेलो सहेली।